0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ പ്രോഗ്രാം നമുക്ക് ഇപ്പോ ഇവിടെ ആരംഭിക്കാം. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഈസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ചില തന്ത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ തന്ത്രങ്ങളെന്നോ? ഇറ്റ്സ് വെരി ഈസി ആൻഡ് സിമ്പിൾ. ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചുള്ളൊരു അഗാധമായ ചിന്തയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം. അതുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അല്ലെ. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് വലിയ വലിയ വീഡിയോസിലൊക്കെ ഈ സൈക്കോളജിസ്റ്റും ഈവൻ പിന്നെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഒക്കെ പറയും നമ്മുടെ ശരീരത്തിലെ ഡോപ്പമൈനും അതുപോലെ എൻഡോർഫിൻസും ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് ചിന്തകളെല്ലാം കൊണ്ടുവരണം. ഈ ഹാപ്പി ഹോർമോൺസ് എവിടെ ഇരിക്കുന്നു, എവിടെ പോയി വാങ്ങാൻ പറ്റും? കടയിലുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, പറ്റുന്നില്ല പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്? യെസ്, ദ റിവാർഡ് കെമിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഡോപ്പമൈൻ. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, നല്ല ഒരു ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു ഓഫീസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, ആ ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസ്. എനിക്ക് സത്യം പറഞ്ഞാൽ സലൂണിൽ പോയി കിട്ടുമ്പോൾ കഴിയുമ്പോൾ നല്ലോണം ഡോപ്പമൈൻ കൂടാറുണ്ടെന്ന് തോന്നും. ഒരു രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ, സംടൈംസ് ബി വൺസ് ഇൻ എ മന്ത് സലൂണിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഫേഷ്യൽ, ചെറിയൊരു ഹെയർ ഗ്രൂമിങ്, മാനിക്യൂർ പെഡിക്യൂർ, ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ലേഡീസിനും ആ ഒരു സന്തോഷം അപ്പൊ തോന്നും. ഒരു വെൽ ബീച്ച് കൂടുമ്പോൾ സലൂണിൽ ചെയ്യാറുണ്ട്. അപ്പോ കിട്ടുന്ന റിഫ്രഷ്മെന്റ് ഒരു ചെറിയൊരു ഫേഷ്യൽ, ഹെയർ ഗ്രൂമിങ്, മാനിക്യൂർ പെഡിക്യൂർ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ലേഡീസിനും ആ ഒരു

0: നത്തിങ് ലൈക്ക് ദാറ്റ്. ഏറ്റവും മടിയുള്ള കാര്യം, പക്ഷെ ഏറ്റവും ആവശ്യമുള്ള കാര്യം, എക്സസൈസ്. പിന്നെ ഞങ്ങളിങ്ങനെ ഹോം 92.2 FM ഇങ്ങനെ വാനോളം ഒഴുക്കി ഒഴുക്കി വിടുന്ന മ്യൂസിക്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പെയിൻ കില്ലർ. നല്ല പാട്ട് കേൾക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറയുകയാണ്, വൈകിട്ട് ഈവനിങ്ങിൽ ഞാൻ ഓഫീസ് സ്ട്രെസ്സുമായിട്ട് ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് റേഡിയോ വെച്ചപ്പോൾ ബാക്ക് ടു ഹോമുമായിട്ട് ആസിഫ് ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അതിൽ ആസിഫ് പ്ലേ ചെയ്തൊരു പാട്ടാണ് അമരം എന്ന ഫിലിമിലെ മമ്മൂട്ടി സോങ് അഴകേ. ഓഹ്, എന്തോ ഒരു ഫീലാണ് ആ പാട്ടിന് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു റിലാക്സേഷൻ തന്നെയാണ് അല്ലേ. ഓഫീസ് സ്ട്രെസ് കുറച്ചൊരു 5 മിനിറ്റത്തേക്ക് നമ്മൾ മറക്കും. ആ പാട്ടിനെ കുറിച്ചും ആസിഫ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഇത്ര മനോഹരമായിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തല്ലോ, എത്ര വർഷം മുമ്പുള്ള മൂവിയാണ് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. അതുപോലെ നല്ലൊരു മൂവി കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഒരു മൂവി മാത്രമേ ഉള്ളൂ ഇന്റർവെല്ലിൽ വെച്ച് ഞാൻ തിരിച്ചു പോയത്, പക്ഷേ ഐ ഡോണ്ട് വോണ്ട് ടു മെൻഷൻ ദാറ്റ് നെയിം. അത് ഒരു സ്റ്റാർ സ്റ്റഡഡ് മൂവി ഒന്നും അല്ലായിരുന്നു. ബാക്കി ഡെഫിനറ്റ്ലി നമുക്കൊരു മോട്ടിവേഷൻ തരുന്നത്, അതായത് ഈവൻ ചില ഫീമെയിൽ ക്യാരക്ടേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്ന, നമ്മുടെ ഈവൻ മോഹൻലാലിൻ്റെ മകൾ ചെയ്ത തുടക്ക മൂവിയിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗൂസ് ബംസ് വരുന്ന സീൻസൊക്കെ ഉണ്ട്. അതായത് ആ ഇറ്റ്സ് കോൾഡ് തായ്ച്ചി കരാട്ടെ ഒക്കെ ചെയ്യുന്ന ഒരു പോസ് കണ്ടപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ക്ലാപ്പ് കൊടുക്കണം എന്ന് തോന്നിപ്പോയി. അതുപോലെ നമുക്ക് നല്ല സന്തോഷം, ഇപ്പോഴും നമ്മളെല്ലാം ചിരിക്കും പഴയ നമ്മുടെ ദിലീപിന്റെ, ഹരിശ്രീ അശോകന്റെ മൈ ബോസ് മൂവീസ് മൂവിയിലെ സീൻസ്, പറക്കം തളികയിലത്, തെങ്കാശി പട്ടണം, അത്തരം ചില മൂവി ക്ലിപ്പിംഗ്സ്, ചില വീഡിയോയില് ടിവിയില് നമുക്ക് കോമഡി രംഗങ്ങൾ മാത്രമുള്ള ഷോസ് ഉണ്ട്, അത് ഞാൻ മിസ് ചെയ്യാതെ കാണുന്നതാണ്. അങ്ങനെയുള്ള ചില മിഥുനത്തിലെ തമാശ സീനുകളെല്ലാം കാണുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു സന്തോഷമല്ലേ, അതെല്ലാം ആക്ച്വലി നമ്മളെ റിലാക്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. നീണ്ടു നീണ്ടു പോകുന്നില്ല, നല്ലൊരു ദിവസമാകട്ടെ. ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ചില വീഡിയോയിലുണ്ടല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടിന് മിണ്ടിപ്പോയ ആർഗ്യുമെന്റ്സ്, വലിയ വഴക്കല്ല, ഒരു ചെറിയ ചെറിയ ക്ലാഷ്, എന്ത് പറഞ്ഞാലും അങ്ങനെയല്ല ഇങ്ങനെ. ഈ ആർഗ്യുമെന്റ്സ്, ചെറിയ ചെറിയ ക്ലാഷസ് ഉണ്ടല്ലോ, നമ്മളെ സ്വസ്ഥത നശിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു വീട്ടമ്മ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാന്ന് വെച്ചോ, നിങ്ങളെ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ ആർക്ക് വേണമെങ്കിലും എക്സാമ്പിൾ, നിങ്ങൾ കേൾക്കുന്ന ഓരോ ലേഡിയെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. അടുക്കളയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡോ മകനോ മകളോ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ, ആ നീ വെറുതെ ഇരിക്കുകയാണോ, എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്ന് ഡെഫിനറ്റ്ലി അവർ പറയുന്ന ഒരു അവസരം ലൈഫിൽ ഉണ്ടാകാറുണ്ട് അല്ലെ. ഇന്ന് ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ഹെൽപ്പായിരുന്നേനെ എന്ന് അവർ പറഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ, ആ ലേഡി പറഞ്ഞാൽ, തിരിച്ച് എടുത്തുടനെ എന്തായിരിക്കും മറുപടി കിട്ടുക? Whether it is husband, son, daughter, or anybody in that house. എനിക്കിപ്പോ സമയമൊന്നുമില്ല ഇത് ചെയ്യാൻ എന്ന് ഓട്ടോമാറ്റിക്കലി പറയാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ തിരിച്ച് തർക്കിക്കും, നിനക്ക് എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോ വീണ്ടും ഒരു തർക്കം, ഒരു ചെറിയ വാക്ക്, ഒരു ദേഷ്യം, അതിനുള്ളൊരു മറുപടി, അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞ് ആ വീട്ടിലെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷം അവിടെ സ്റ്റോപ്പ്. പക്ഷേ നിനക്ക് എന്നെ വന്ന് സഹായിച്ചൂടെ എന്ന ഒരു ചോദ്യത്തിന്, അതേ വാക്കിന് മറ്റൊരു രീതിയിൽ ആ അവർ പ്രതികരിച്ചിരുന്നെങ്കിലോ, റിപ്ലൈ കൊടുത്തിരുന്നെങ്കിലോ, ഓ അമ്മയ്ക്ക് ഹെൽപ്പ് വേണോ, ഞാൻ ദാ വരുന്നു, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും പറഞ്ഞാൽ മതി. എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കും അങ്ങനെയാണ്. ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഞാൻ ദാ വരുന്നു, ഇപ്പം 5 മിനിറ്റ് ഇപ്പം വരാം ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് കൊണ്ട് നമ്മൾ ജോലി തീർക്കും. പക്ഷേ ആ പറയുന്ന ആ ഒരു ആൻസർ ഉണ്ടല്ലോ, വാട്ട് വി എക്സ്പെക്ട്, അത് അവര് ഒരിക്കലും മനസ്സിലാക്കാറില്ല എന്ന് തോന്നാറുണ്ട്. അത്രമാത്രം ഒരു ചെറിയ മാറ്റം നമ്മുടെ ഉത്തരത്തിൽ കൊണ്ടുവരാൻ പറ്റിയാലുണ്ടല്ലോ ഒരുപാടധികം ക്ലാഷസ് ഒഴിവാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ പറയുന്ന ഓരോ വാക്കും, അതുപോലെ നമ്മുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം നിദാനമാണ്, അതിന് പിന്നിലൊരു ഫലവും ഉണ്ടാകുന്നു. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ പറയുന്നത് പോലെ, അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാകണം എന്നില്ല, ആ സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള റിമോട്ട് കൺട്രോൾ എപ്പോഴും വേണം. ഒരു കയ്യിലൊരു റിമോട്ട് കൺട്രോൾ, അദൃശ്യമായ ഇൻവിസിബിൾ ആയ ഒരു റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറേയധികം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും വേണ്ടാത്ത കാര്യങ്ങൾക്ക് തടയിടാനും പറ്റും. ഒരു ചെറിയ നല്ല വാക്ക്, ഒരല്പം ക്ഷമ, ഒരു പേഷ്യൻസ്, അത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക തന്നെ. നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങളും അവിടെ തീരും. ആ പറയുന്ന വാക്കിൽ, ആ റിപ്ലൈ കൊടുക്കുന്ന ആ ഒരു മൊമെന്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കൂ, ഒന്ന് പോസ് ചെയ്ത് നോക്കൂ. ഒരു ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുത്തു ചാടി കയർത്തങ്ങ് സംസാരിക്കുന്നതിന് പകരം ഒന്നൊന്ന് വിഴുങ്ങിയിട്ട്, ആ ഞാൻ ദാ വരുന്നു, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഒരു 5 മിനിറ്റ് എനിക്ക് ഇപ്പം വരാം എന്ന ഒരു ഒരു ക്ഷമാശീലം നമ്മുടെ വർത്തമാനത്തിലുണ്ടെങ്കിൽ, പ്രകൃതിയുടെ നിയമങ്ങൾ പോലും അങ്ങനെയാണ്, ലോ ഓഫ് അട്രാക്ഷൻ പറയും, ലോ ഓഫ് നേച്ചർ പറയും, അറിവുകൾ ലഭിക്കുന്നു, അത് കൂടുതൽ ബോധത്തോടെ കാണാൻ തുടങ്ങണം എന്നൊരു ചെറിയൊരു നിർദ്ദേശം നമുക്ക് വെക്കാം.
0: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു ഉത്തമ വീട്ടമ്മയ്ക്ക് എന്തെല്ലാം ഗുണങ്ങൾ വേണം? ഇന്ന് ഒരു ഉത്തരം അതിന് കിട്ടിയിട്ടില്ല. പല പല ഗുണങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ നോക്കിയാൽ പല പല അഭിപ്രായങ്ങളായിരിക്കും അല്ലെ? ഓരോ ഹസ്ബൻഡ്സും ഓരോ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ പറയുന്നത്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഉത്തമ ഭാര്യയായിരിക്കാൻ വേണ്ട ബേസിക് മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു സിനിമ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേക്കോ അല്ലെ? ജയ് ജയ് ഹേ, അതിനകത്ത് ഒരു കോട്ട് സീനിൽ ഇത് വരുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ആ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് ലുക്ക് ഇൻ ദിസ് ഓഡിയോ.
2: എനിക്കൊരു അഭിപ്രായമില്ല. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ വേണ്ടതെന്നറിയാമോ? പിന്നെ
3: പാചകം.
2: ഓ, എന്നിട്ട്
3: കൈപ്പുണ്യം.
2: ഹാ, കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ, ചുമ്മാ അവളെടുത്തിട്ടിരിക്കുന്നത് ആരത്?
1: സംസ്കാരം എന്നുള്ളത് ഒരു ഇമ്പോസിഷൻ പോലെ എഴുതിപ്പിക്കുന്നുണ്ട് ആ സീനില്. ഭയങ്കര നല്ലൊരു സീനായിരുന്നു അല്ലെ? ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഇപ്പോഴും അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഒരു സ്ത്രീയെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവൾ സ്നേഹിക്കപ്പെടുമ്പോഴും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴും മാത്രമാണ്. അപ്പോൾ പരിഗണന, ഒരു അംഗീകാരം, ഒരു ചെറിയ സ്നേഹം, ഇതൊക്കെ ധാരാളം മതി ഒരു സ്ത്രീ ഹാപ്പി ആകാൻ എന്നത് യൂണിവേഴ്സൽ ലോ ആണ്. ഒരുപാട് പണം കൊടുത്തത് കൊണ്ട് സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തത് കൊണ്ട് ആ ഒരു പ്യുവർ മൈൻഡോടുകൂടി സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഒരു പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, ആ പരിഗണന ഉണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ്, കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയും ഈ സ്നേഹിക്കുന്നതിന് മുമ്പുള്ള ലൈഫ് അല്ലല്ലോ കല്യാണം കഴിച്ചതിന് മുമ്പുള്ളത്. മാരേജ് ഇസ് നോട്ട് ഫോർ ലവേഴ്സ്. കല്യാണത്തിന് മുമ്പുള്ള ലവ് അല്ല, അതിന് ശേഷം ആ ലവ് വിത്ത് റെസ്പോൺസിബിലിറ്റി അല്ലെ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുക, ഒരു സഹാനുഭൂതി, ഒരു സിംപതി, ഒരു എംപതി, മറക്കാനും പൊറുക്കാനും കഴിയുന്ന ചില കാര്യങ്ങൾ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളും, ഞാൻ വീണാലും എനിക്ക് താങ്ങായി നിന്നോളുമെന്ന് പരസ്പരം ഒരാൾക്ക്, സ്ത്രീക്ക് മാത്രമല്ല ഇത് തിരിച്ചും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ക്ഷമയും സഹാനുഭൂതിയും ഉള്ളിടത്ത് മാത്രമേ ദാമ്പത്യം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ കോട്ട് സീൻ നമ്മൾ തമാശയായിട്ട് പറയുന്നു എങ്കിൽ പോലും നമുക്കൊരൊറ്റ വേർഡിൽ ഈ ഒരു ദാമ്പത്യത്തെ ഒരു ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും സ്നേഹം, പരിഗണന, ഇത് രണ്ടും ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ signing off from today's wake up call with Jaya, brought to you by Green Farm Superfoods.
4: Wake up call with Jaya brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ്, വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ലിറ്റ്മസ് ടെസ്റ്റ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപ തെരഞ്ഞെടുപ്പ്. പാലക്കാടാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ 15 പ്രശ്നബാധിത ബൂത്തടക്കം 385 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ചു, വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ് ഡിവിഷൻ, പിതൃക്കാവ് പഞ്ചായത്തിലെ കോലഞ്ചേരി ഈസ്റ്റ്, വടക്കേക്കര പഞ്ചായത്തിലെ മടപ്പ്ളാത്തുരുത്ത് ഈസ്റ്റ്, പാറക്കടവ് പഞ്ചായത്തിലെ പുളിയനം സൗത്ത് എന്നീ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. UDFന്റെ സ്വാധീനമുള്ള അയ്യപ്പൻകാവ് ഡിവിഷണൽ കൌൺസിലർ ദീപക് ജോയ് MLA ആയതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തി. 2020 പൂജ ജോമോൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് UDFൽ ചേർന്നതോടെയാണ് പുതിർക്ക പഞ്ചായത്തിലെ കോലഞ്ചേരി ഈസ്റ്റ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുകയാണ്. ജില്ലയിൽ കുറ്റിച്ചിറ വാർഡിൽ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് ഉള്ളത്. കുറ്റിച്ചിറയിലെ കുത്തക നിലനിർത്താനുള്ള ശ്രമത്തിലാണ് UDF. വാർഡ് പിടിച്ചെടുക്കാനായി LDFും വോട്ട് വിഹിതം കൂട്ടാനുള്ള ശ്രമത്തിൽ NDAയും കളത്തിലുണ്ട്. INLിലെ TT ജംഷീനെയും, മുസ്ലിം ലീഗിലെ ഫർസീന അറക്കിലും, BJPയിലെ KG സ്ഥാനാർത്ഥികൾ. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര MLA ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ വേണ്ടിവന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. കോൺഗ്രസ് നേതാവ് ജോൺസൺ എബ്രഹാമിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ കേസ്. സൈബർ ആക്രമണം നടത്തിയ 5 സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ വിവരം DGPക്ക് നൽകിയ പരാതിക്കൊപ്പം കൈമാറിയിരുന്നു. പരാതി നൽകി 2 മാസത്തിന് ശേഷമാണ് നടപടി. അന്വേഷണത്തിന് സൈബർ വിഭാഗം IG ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ചുവെന്ന ആരോപണത്തിൽ സസ്പെൻഷൻ നേരിട്ട DYSP ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള നടപടി മരവിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഞായറാഴ്ച കോഴിക്കോട് DCC പ്രസിഡന്റ് KP കുമാർ അടക്കം ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രമേശ് ചെന്നിത്തല തീരുമാനം പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ കേരള സർക്കാർ. അംഗങ്ങളിൽ പലർക്കും ചട്ടപ്രകാരം യോഗ്യത ഇല്ലെന്ന് വിലയിരുത്തിയാണ് അംഗങ്ങളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിലവിലെ ബോർഡിന് നയപരമായ തീരുമാനമെടുക്കാനുള്ള ഹൈക്കോടതി വിലക്കും തീരുമാനത്തിന് പിന്നിലെന്ന് പറയുന്നു. അംഗങ്ങളെ പിരിച്ചുവിട്ട് ഉടൻ വിജ്ഞാപനമിറക്കും. 2 അമുസ്ലിം അംഗങ്ങളെ പിന്നീട് നിയോഗിക്കും. സുപ്രീംകോടതിയിലെ കേസിന്റെ വിധിപ്രകാരം നിയമിക്കാനാണ് സർക്കാർ നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് രാജ്യവ്യാപകമായി കളക്ട്രേറ്റുകളിലേക്ക് കോൺഗ്രസ് മാർച്ച്. നാളെ പ്രവർത്തക സമിതി യോഗം ചേർന്ന് കോൺഗ്രസ് തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. ഭഗത് സിംഗ് ദിനമായി ഇന്ന് ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കുകയാണ് ഇടതു പാർട്ടികൾ. ഡൽഹിയിലെ ഭഗത് സിംഗ് പ്രതിമയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിൽ 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. സമരം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതായി ജീവനക്കാരുടെ സംഘടനകളുടെ സംയുക്ത യൂണിയൻ അറിയിച്ചു. ഇറാൻ US യുദ്ധം 8-ാം മാസത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. യുക്രൈനിലെ പ്രമുഖ ഡേറ്റാ സെന്ററുകളെയും ടെലികോം വിനിമയ ശൃംഖലയെയും ലക്ഷ്യമിട്ട് പുലർച്ചെ റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. 8 മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നാശനഷ്ടമുണ്ടായതായി യുക്രൈൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കാര്യവട്ടം ഏകദിനത്തിൽ ഇന്ത്യക്ക് മിന്നും ജയം. പരമ്പരയിലെ ആദ്യ വിജയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 8 wicketsനാണ് തകർത്തത്. മത്സരത്തിൽ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. 296 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങി ഇന്ത്യ 41.4 overൽ 2 wickets മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 110 runs എടുത്തപ്പോൾ കോഹ്ലി 139 runsുമായി മത്സരത്തിലെ ടോപ് സ്കോററായി. സച്ചിൻ ടെണ്ടുൽക്കറിന് പിന്നാലെ ഏകദിനത്തിൽ 15,000 runs ക്ലബിൽ കയറി വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര പട്ടികയിൽ 6th ഇന്ത്യയിൽ 2th താരമായാണ് കോഹ്ലി റെക്കോർഡിട്ടത്. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Station clock-il ippol samayam 7:05.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 32°C, അന്തരീക്ഷ ഈർപ്പം 63%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are listening to

0: What a beautiful morning. Welcome back home. 92.2 of from Lekker. Swagatham. And it's a Monday. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഹേയ്, നമസ്കാരം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ആൻഡ് അനദർ വീക്ക് സ്റ്റാർട്ട്. അത് മാത്രമല്ല, ഒരു മാസത്തിന്റെ അവസാനത്തിലേക്ക് കൂടെ പോവാണ്. പത്രങ്ങളുടെ ലോകത്തിലേക്ക് നമുക്ക് പോവാൻ റെഡിയായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ ഇന്ന് പൊതുവെ എല്ലാം നേരത്തെ ഒരു കോഫിയൊക്കെ എടുത്തു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മാസാവസാനവും വർഷാവസാനവും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം 8-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. February 28 ആയിരുന്നു ആരംഭിച്ചത്. ഇപ്പോഴും പശ്ചിമേഷ്യ അശാന്തമായിട്ട് തുടരുന്നു എന്ന വാർത്ത. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ഭഗത് സിംഗിന്റെ ദിവസമാണ് ഇന്ന്. എന്റെ അമ്മ കരയരുത്, എന്റെ അമ്മ കരഞ്ഞാൽ മറ്റുള്ള അമ്മമാർ തങ്ങളുടെ മക്കളെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് അയക്കാൻ മടിക്കുമെന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തൂക്കുമരത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ജയിലറയ്ക്കുള്ളിൽ വെച്ച് തന്നെ കണ്ട് കണ്ണീർ വാർത്ത അമ്മയോട് മകൻ പറഞ്ഞ വാക്കുകൾ. മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും സ്വന്തം അമ്മയുടെ കണ്ണീരിനേക്കാൾ ആ യുവാവിന് വിലമതിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയായിരുന്നു. കാലം ആ ധീര വിപ്ലവകാരിയെ ഭഗത് സിംഗ് എന്ന് വിളിച്ചു. ഇന്ന് September 28 വിപ്ലവ നക്ഷത്രത്തിന്റെ ജന്മദിനമാണ്. അപ്പൊ ആ ഒരു ഓർമ്മ, ഭഗത് സിംഗ് നീ ആരാണ്, ധൈര്യവാന്മാരെ നമ്മൾ വിളിക്കുന്നു, നീ ആരാ ഭഗത് സിംഗ് ആണെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അതിൽ തന്നെ ഇന്ന് വാർത്ത തുടങ്ങാൻ നിറയെ വാർത്തകളുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്.
0: തീർച്ചയായിട്ടും നമുക്ക് ഈ പശ്ചിമേഷ്യയിലെ നമുക്കറിയാം പല പല വിഷയങ്ങൾ ഓരോ ദിവസവും വരുന്നുണ്ട്. ഷിറാൻ പറഞ്ഞിട്ടുണ്ട് അവർ എന്തിനും റെഡിയാണെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. എനിക്ക് രാവിലെ അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അൽജസീറ കൊടുത്തിരിക്കുന്നു.
1: തീർച്ചയായിട്ടും ഇറാന്റെ ഒരു പിന്നെ നിലപാട് എന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് ഒരുക്കമാണ്. എല്ലാവിധ വ്യവസ്ഥകളും അവർ ഖത്തറിനും പാകിസ്ഥാനും മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ നിലപാടുമായിട്ട് ഇത് ചേർന്ന് പോകണം, അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തണം. ആ സമവായം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളും പിന്നെ തുടർ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണല്ലോ ഓരോ ആഴ്ച ഓരോ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മഫ്തിയിലടക്കം കൂടുതൽ പോലീസ് എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. പൊതുപരിപാടികളിൽ എത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും പോലീസ്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുവെന്നാണ് പോലീസ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മഫ്തിയിലടക്കം കൂടുതൽ പോലീസിനെ നിയോഗിക്കണമെന്ന് ഇന്റലിജൻസ് എ ഡി സതീശന് ചുറ്റുമുള്ള തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ കൂട്ടാനും പോലീസ്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുവെന്നാണ് പോലീസ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. അനിഷ്ട സംഭവം

0: ഇതുവരെ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ചോദ്യം ചോദിക്കാനോ അടുത്തെത്താനോ ഒന്നും മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടോ നിയമപ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത് കൂടുമ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഇതിലും വലിയ ഇസഡ് പ്ലസ് കാറ്റഗറി ഉള്ളവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടില്ലേ, മുഖ്യമന്ത്രി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെതിരെ പോലീസുകാരും മാധ്യമങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ മാധ്യമങ്ങളെ കാണണമെന്ന് മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് കാണുന്നതാണ് ഉചിതം. പക്ഷേ ചില പൊട്ടൻഷ്യൽ വിഷയങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയേ ഒക്കുള്ളൂ. ആ സമയത്ത് ചോദിക്കുന്നതിൽ തെറ്റില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. സുരക്ഷ കൂട്ടേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം, മാധ്യമപ്രവർത്തകരെ പുറത്താക്കണമെന്നുള്ള ടേക്ക് എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും പിന്നെ ആവശ്യമായിരിക്കും. എന്നാൽ ആ രീതിയിൽ വലിയ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടാടിയ ഒരു വ്യക്തി കൂടിയാണ് വി ഡി സതീശൻ. അതേ വ്യക്തി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഔചിത്യക്കേട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: എനിക്ക് രണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വട്ടം മറ്റേത് കടക്കുപുറത്ത് വേറൊരു ഭാഷയിലാണ്, എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ അന്ന്
0: ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
1: കടക്കുപുറത്ത് എന്നുള്ളൊരു വാക്കിനെയായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും
0: രണ്ടുപേർക്കും
1: രണ്ട് രീതിയിലുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോ കാണുന്നത്. എന്നാലും നമ്മുടെ നാട്ടിലെ ബാങ്ക് സമരം പിൻവലിച്ചു എന്ന് പറയുന്ന വാർത്തയുണ്ട് കേട്ടോ, അത് ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ LNG ട്രെയിനിനെ ഫ്ലാഗ് ഓഫ് ചെയ്ത് അമിത്ഷാ
0: സബർമതി.
1: അയ്യോ, അത് 1542 കോടിയുടെ പദ്ധതിയാണ് നമുക്ക് ഇനിയും ഇന്ത്യൻ റെയിൽവേക്ക് വരുന്നത്. നമ്മുടെ LNG സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതാണ് LNG എന്ന് പറയുന്നത്. അത് ഒരു വലിയൊരു ആശയം തന്നെയാണ്, വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇന്ത്യക്ക് കിട്ടാൻ.
0: രാജ്യത്തിന്റെ ഒരു പുരോഗതിയുടെ ഒരു അടയാളമായിട്ട് നമുക്ക് അങ്ങനെയുള്ള ട്രെയിനുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ വരട്ടെ.
1: പച്ച കളറാണ്
0: തോന്നുന്നത്, ശരിക്കും ഭംഗിയുള്ള ഒരു ട്രെയിനാണ്. LNG മറ്റേ CNG ഒക്കെ വരുമ്പോ നമുക്ക് കാണാറുണ്ട് പച്ച കളറ്. എന്തായാലും കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കൽക്കരി ഇന്ധനമായി ഉപയോഗിക്കുന്ന താപ വൈദ്യുത നിലയം എത്രയും വേഗം തുടങ്ങാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം. പരിസ്ഥിതി പ്രശ്നം അടക്കമുള്ള വിഷയങ്ങൾ ഉയരുമെന്നതിനാൽ നിർദ്ദേശത്തോട് കേരളം പ്രതികരിച്ചിട്ടില്ല. നമ്മൾ ഇതെല്ലാം മാറ്റി നിർത്തിയത് ഈ പറഞ്ഞ പോലെ LNG അണവോർജ്ജവും മറ്റ് എനർജിയിലേക്കും പോകുമ്പോഴാണ് പുതിയ വാർത്ത പറഞ്ഞ കൽക്കരി ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപ വൈദ്യുത നിലയം. എന്തായാലും കേരളം പ്രതികരിച്ചിട്ടില്ല. അസമിലെ ധുബ്രിയിൽ അദാനി പവർ ലിമിറ്റഡിന്റെ 3200 മെഗാവോട്ട് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ താപ വൈദ്യുത നിലയത്തിന് അടുത്തിടെ തറക്കല്ലിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വൈദ്യുത നിലയം തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 വർഷം മുൻപ് ഗ്ലാസ്കോ പരിസ്ഥിതി ഉച്ചകോടിയിൽ 2070 ഇന്ത്യയിലെ കാർബൺ ബഹിർഗമനം തീർത്തും ഇല്ലാതാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ താപനിലയങ്ങളുടെ പ്രവർത്തനം ഘട്ടംഘട്ടമായി അവസാനിപ്പിക്കാൻ നീക്കം തുടങ്ങിയിരുന്നു. ഈ തീരുമാനത്തിൽ നിന്ന് രാജ്യം പിന്നാക്കം പോയെന്നാണ് പുതിയ നീക്കങ്ങൾ തെളിയിക്കുന്നത്. കേരളത്തിൽ കൽക്കരി ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയങ്ങളില്ല. ചീമേനിയിൽ, കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ നേരത്തെ താപ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കൽക്കരിയിൽ തൊട്ട് കൈപ്പൊള്ളിയ ചരിത്രവും വൈദ്യുതി ബോർഡിനുണ്ട്. അപ്പൊ കേരളത്തിൽ ഇത് നടക്കാനിടയില്ല എന്നാണ് വാർത്തകൾ പറയുന്നത്.
1: തീർച്ചയായിട്ടും നമുക്ക് പ്രിയദർശിനി ബസ്സിലെ ഒരു +2 വിദ്യാർത്ഥിനെ അഭിമാനിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. കണ്ടക്ടർ അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തു എന്നുള്ള ഒരു വാർത്തയും കൂടെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ.
0: എത്ര വൈകി എന്നുള്ളതാണ് അല്ലേ, അതൊക്കെ സ്പോട്ടിൽ
1: അതിനകത്ത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും. ആരെയാണെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് പരമായിട്ടോ അപമാനിച്ചു കഴിഞ്ഞാലും അതിനുള്ള എന്തായാലും ഒരു നടപടി അത് വേണം, അത് അപ്പം തന്നെ കൊടുക്കുക.
0: യെസ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന കുടിക്കാൻ ഒരേ കുഴിയിലെ വെള്ളം. 20 കുടുംബങ്ങൾ ദുരിതത്തിൽ. പൈപ്പ് തകർന്നിട്ട് മാസങ്ങൾ തൊട്ട് മറയൂരിൽ നിന്ന് വരുന്ന മറയൂർ ശർക്കര, മറയൂർ ചന്ദനം എന്നൊക്കെ കേട്ടിട്ട് മറയൂർ ഏറ്റവും മനോഹരമായിട്ടുള്ള നാടാണ്.
1: അവിടെ ചെന്ന് കഴിഞ്ഞാണല്ലോ മറയൂര്, നമുക്ക് ചെറിയ ചെറിയ കടകളിൽ പോലും മറ്റേ ചൂരൽ കൊട്ടയില് ശർക്കര വെച്ചിട്ടുണ്ടാവും. ഞാൻ പോയിട്ടുള്ള
0: മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ആ രീതി, ആ വലിയ പാത്രത്തിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് ഉണ്ടാക്കുന്ന, എത്ര മണിക്കൂറുകളുടെ എത്ര ദിവസത്തിന്റെ
1: അധ്വാനം കുടിലായിരിക്കും അത് ഉണ്ടാക്കുന്നത്. എത്ര രസമാണെന്ന് അറിയാം. നമ്മൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെറിറ്റേജ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് അത് പ്രിസർവ് ചെയ്യേണ്ട സംഭവം, അടുത്ത തലമുറയ്ക്കും പാസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം. അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ മറയൂരിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ.
0: ശരിക്കും മറയൂർ കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ രാവിലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത്, നിങ്ങൾ ഇതുവരെ മറയൂർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും പോകണം. പക്ഷെ അവിടെ നിന്ന് വരുന്ന വാർത്ത കുറച്ച് സങ്കടമായിരുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കഴിയുന്ന മാങ്ങപ്പാറക്കുടിയിലെ ഗോത്ര കുടുംബങ്ങൾ കുടിവെള്ളത്തിനായിട്ട് നെട്ടോട്ടത്തിൽ. ശുദ്ധജലത്തിന്റെ ഒരു തുള്ളി പോലും ലഭിക്കാതെ കുടിക്ക് സമീപത്തെ കുഴിയിൽ അഴുക്ക് വെള്ളമാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. വന്യജീവികളും ഉപയോഗിക്കുന്ന ഈ കുഴിയിലെ കുടിവെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ഗതികേടിൽ 20 കുടുംബങ്ങൾ. കുടിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ചോലയിൽ നിന്ന് പൈപ്പിലൂടെ വെള്ളം എത്തിച്ചിരുന്നതാണ് ഏക ആശ്വാസം. പക്ഷേ വേനൽ കടുത്തു, നീരുറവകൾ വറ്റി, കാട്ടാണകൾ അടക്കമുള്ള വന്യജീവികൾ പൈപ്പുകൾ തകർത്തു, അതോടെ വെള്ളം വിതരണം നിലച്ചു. പൈപ്പ് പുനഃസ്ഥാപിക്കാൻ ചെലവ് ആവശ്യമായതിനാൽ പദ്ധതി പുനരാരംഭിക്കാൻ കഴിയാഞ്ഞിട്ട് കുടുംബങ്ങളും ആനകളും വന്യജീവികളൊക്കെ ഒരേ ഒരേ കുഴിയിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നത് എന്തൊരു അസുഖകരമായിട്ടുള്ളൊരു വാർത്തയാണത്.
1: തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് ഈ കാട്ടിലെ ഈ ഇതുപോലെയുള്ള വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്ത് സർക്കാർ സംതിങ് എന്തെങ്കിലും ഫോറസ്റ്റ് വിഭാഗങ്ങൾ അത് ചെയ്തു കൊടുക്കണം. കാരണം മൃഗങ്ങളാണ് അവർക്കൊരു, ഇപ്പൊ നമുക്കറിയാം ചൈനയിലും അവിടെ ഇവിടെ

0: ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് വാട്ടർഫോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനം മൃഗങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തായിരുന്നു, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു വാർത്ത രാവിലെ കേൾക്കേണ്ടി വരില്ല,
1: സങ്കടമാണ് വരുന്നത്. എന്തായാലും സങ്കടമുള്ള ഒരു വാർത്ത, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഗാർഡനിലെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പൂക്കള് വിരിഞ്ഞ് കിടക്കുന്ന കാണാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ പിന്നെ മലയാളികളുടെ ജീവിതത്തിൽ നീലക്കുറിഞ്ഞിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നീലക്കുറിഞ്ഞ് കാണാനെത്തിയ വിദ്യാർത്ഥി സംഘത്തെ തേനീച്ച കുത്തി ചിതറിയോടി വഴുതെറ്റി കാട്ടിൽ കുടുങ്ങി 3.5 മണിക്കൂറിന് ശേഷം രക്ഷ എന്ന് പറഞ്ഞിട്ട് രാജാക്കാട് നിന്ന് വരുന്ന ഒരു വാർത്ത. ചിന്നക്കനാൽ 60 ഏക്കറിൽ നീലക്കുറിഞ്ഞ് കാണാൻ പോയ കേറ്ററിംഗ് കോളേജ് വിദ്യാർത്ഥികൾ തേനീച്ച ആക്രമണത്തെ തുടർന്ന് വഴിതെറ്റി കാട്ടിൽ കുടുങ്ങി. സൂര്യനെല്ലിയിലെ 3 കേറ്ററിംഗ് കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന 20 സംഘം ഞായറാഴ്ച രാവിലെയാണ് പിന്നെ 2 സംഘങ്ങളായിട്ട് 60 ഏക്കറിലേക്ക് യാത്ര പോയത്. ഇതിൽ ഒരു പെൺകുട്ടിയും 7 ആൺകുട്ടികളും അടങ്ങുന്ന സംഘത്തെ ഉച്ചയ്ക്കൊന്നോടെ പെരുന്തേനീച്ച ആക്രമിച്ചു. തുടർന്ന് അവർ പല വഴിക്കൂടി വഴിതെറ്റി കാട്ടിൽ പെട്ടു. അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. വനപാലകർ 4 സംഘങ്ങളായിട്ട് തെരഞ്ഞ തെരച്ചിൽ നടത്തി. 3.5 മണിക്കൂർ എടുത്തു. തേനീച്ചയുടെ കുത്തേറ്റ 8 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ മനോഹരമായിട്ടുള്ള നീലക്കുറിഞ്ഞ് കാണാൻ പോയ കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ തേനീച്ച കുത്തിയ വാർത്ത ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയുന്ന ഇതാണ്. പൂക്കൾ കാണുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടും, പ്രത്യേകിച്ച് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇറങ്ങി ഓടും. പക്ഷേ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നല്ല മൂർഖം പാമ്പോ അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഫോട്ടോ സെഷനും മറ്റും പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം.
0: പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ആന്റി ഇൻസെക്ട്സിന്റെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അത് ഇത്തരത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തിലേക്കും പോകുന്ന പലർക്കും പല അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്പ്രേ യൂസ് ചെയ്താൽ റിപ്പല്ലൻ്റ് ആണ്, നമുക്ക് അതിൽ നിന്ന് രക്ഷയിടാനും സാധിക്കുന്നതാണ്. ഈ ശബരിമലയിൽ എന്താ, ശബരിമല കട ഈ ലേലം അട്ടിമറിച്ച കരാറുകാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത.
1: ഓരോ വർഷവും മണ്ഡലകാല പൂജയ്ക്കാകുമ്പോൾ ഈ ഈ ടെൻഡറുകൾ വിളിക്കാറുണ്ടല്ലോ, ആ ടെൻഡറിനകത്തും അഴിമതി നടത്തി എന്നാണ് പറയുന്നത്. അഴിമതി ഇല്ലാത്തത് അരവണ അപ്പം ശർക്കര അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്വർണ്ണ കിരീടം കാണാതാവുന്നു, പിന്നെ കിട്ടുന്നു. അപ്പൊ അതിനുശേഷം വരുന്ന വാർത്ത അവിടെ വേറെ പലതും കാണാതായിട്ടുണ്ട്. സ്വർണ്ണ കിരീടം അവിടെയുണ്ട്. ശരിക്കും അടിമുടി ശബരിമലയിൽ വലിയൊരു അന്വേഷണ സംഘത്തെ വെക്കുന്ന സമയം കഴിഞ്ഞു.
0: നിങ്ങൾക്ക് തന്നെ ഒരു നാണല്ലേ ഇത്, ഇത് എന്താ എല്ലാ ദിവസവും ഓരോ മേഖല എടുത്തു നോക്കി കഴിഞ്ഞാലും നമുക്ക് ഈ അട്ടിമറിയുടെയും കൊള്ളയുടെ കാര്യമാണ് പറയാനുള്ളത്. കർശന ധാരാണ്, ഇതിന് ഒരാളുണ്ടാവല്ലോ എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ. ആരാണെങ്കിലും ഇതിന് മുഖം നോക്കാതെ ഇതെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
1: എസ് ഐ ആറിനെ കുറിച്ചൊരു വാർത്ത എന്താ അറിയാം, അക്ഷയ് എസ് ഐ ആറിലെ തെറ്റുകൾ അംഗീകരിച്ചു, സംശയങ്ങൾക്ക് ഉത്തരമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു വാർത്ത. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാറ്റണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക വിവാദത്തിൽ കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷിയും ഉയർത്തിയ ആശങ്കകൾ ശരിവച്ചുള്ള തെറ്റുതിരുത്തലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായെങ്കിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി. പുതുതായി വോട്ട് ചേർക്കാനുള്ള ഫോം 6 കാര്യത്തിൽ ഇപ്പോഴും വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഫോം 6 ഓൺലൈൻ പതിപ്പിൽ മുൻ എസ് ഐ ആർ വിവരങ്ങളടങ്ങിയ സത്യവാങ്മൂലത്തിനാണ് പുതിയ വ്യവസ്ഥ ചോർത്തത്. എസ് ഐ ആർ വഴി വോട്ടവകാശം നഷ്ടമായത് ശരിവെച്ചോ എന്നൊരു ചോദ്യമുണ്ട്. എസ് ഐ ആർ നടക്കാത്ത ഇടങ്ങളിലെ പേര് ചേർക്കലിന് പഴയ ഫോം മതിയാകുമെന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബംഗാളിൽ 27 ലക്ഷം വോട്ടർമാർ പുറത്തായതിന് കാരണം മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞ കുറ്റപ്പെടുത്തലും വന്നിട്ടുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം, മത ന്യൂനപക്ഷങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുന്നു എന്ന പേര്, രാജ്യത്തുടനീളം മത ന്യൂനപക്ഷങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയാണെന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലാത്തവരെ ഉപദ്രവിക്കുകയാണെന്നും പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വാർത്ത.
0: തീർച്ചയായിട്ടും അതിനുശേഷം വീണ്ടും പത്രങ്ങളിൽ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് സെറ്റ് ബാക്ക് എനർജി ഹോം നെറ്റ് പോയിന്റ് 2 എഫ്എമ്മിൽ. അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
2: Sand Dunes with Akshay on Home 92.2 FM.
3: Ammone, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടാ,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
4: അണ്ണ ശ്രദ്ധിക്ക,
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: വാർത്തകളിലെ ലോകത്തിലേക്ക് തിരിച്ചു പോകാം. എന്താണ് വിനുപത്വ ബാക്കി വാർത്തകൾ?
4: അവസാനമാണ് എപ്പോഴും നമ്മൾ കായിക വാർത്തകൾ പറയാറുള്ളത്. പക്ഷേ എത്ര സുന്ദരമായ തനി ആവർത്തനം! അതേ മൈതാനം, അതേ പിച്ച്, അതേ താരങ്ങൾ. വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും 3.5 വർഷം മുൻപ് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഇരട്ട തായമ്പക കണക്ക് ഇരുവരും ഇരട്ട സെഞ്ചുറി അടിച്ച് തകർത്തതെങ്കിൽ ഇന്നലെ ആ താണ്ഡവത്തിന്റെ എതിരാളി വെസ്റ്റ് ഇൻഡീസ് ആണെന്ന വ്യത്യാസം മാത്രം ഉണ്ടായി. 88 പന്തിൽ 139 റൺസുമായി വിരാട് കോഹ്ലിയും ഇത്തവണയും പുറത്താകാതെ നിന്നു. അദ്ദേഹം ഇങ്ങനെ ആ ഒരു പവലിയനിലേക്ക് വരുന്നതും അതിന് മുമ്പ് ബസ് നിറങ്ങുന്നൊക്കെയുള്ള ആ ഒരു സ്വാഗും അദ്ദേഹത്തിന്റെ ഓർമ്മയൊക്കെ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കാണ് കേട്ടോ ഓൺലൈനിൽ.
3: അദ്ദേഹത്തിന്റെ സെഞ്ചുറി എന്ന് പറയുന്നത് അത് മാത്രമല്ല, അത് അടിച്ച് സിക്സ് ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ ആഘോഷമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഞാൻ കാണുമായിരുന്നു. നമുക്ക് വളരെ ചുരുക്കമാണല്ലോ ഈ ക്രിക്കറ്റ് താരങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക്
4: വരുന്നത്.
3: നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ, ഇപ്പൊ ബാംഗ്ലൂർ തൊട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പോലീസുകാർ വരെ വിരാട് കോഹ്ലി ഞാൻ ആ വീഡിയോ കണ്ട് ആസ്വദിക്കായിരുന്നു. അദ്ദേഹത്തെ നോക്കി സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് എല്ലാം. എന്നാൽ അദ്ദേഹം ഇപ്പം ഒരുപാട് നാള് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ചോദിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിട്ട് ആ നെക്സ്റ്റ് ഡേ എപ്പോഴാണ് കളിക്കാൻ അതിന് വേണ്ടിയിട്ട് അയാൾ തയ്യാറാണ്.
4: എനിക്കൊരു മമ്മൂട്ടി ഒരു പിന്നെ അമിതാഭ് ബച്ചൻ ഒരു രജനീകാന്ത് ഒക്കെ വളരെ കുറച്ച് വേഷങ്ങൾ ചെയ്യും, പക്ഷെ ചെയ്യുമ്പോൾ അതൊരു 1.5 വരവാണ്.
3: ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റിൽ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഉണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്ന അത്ര എല്ലാവരും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മലയാള സിനിമയുടെ മമ്മൂട്ടി പോലെ തന്നെയാണ്
4: വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ. അത് അനന്തപുരിയുടെ ആകാശം തൊട്ട് ആവേശ കാഴ്ചകൾക്കായിരുന്നു കാര്യവട്ടം. സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് മത്സരം 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയ ഒരു രാജ്യാന്തര മത്സരം. കാണികൾ അക്ഷരാർത്ഥത്തിൽ അത് ആഘോഷമാക്കി. വിൽപ്പന തുടങ്ങി മണിക്കൂറുകൾക്കകം മത്സരത്തിനുള്ള ടിക്കറ്റുകൾ വിറ്റുതീർന്നതിനാൽ ഗ്യാലറികൾ നീലക്കടലാകുമെന്ന് ഉറപ്പായിരുന്നു. പ്രതീക്ഷ തെറ്റിക്കാതെ രാവിലെ മുതൽ സ്റ്റേഡിയത്തിലേക്ക് കാണികൾ ഒഴുകി. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പേരുതിയ ജേഴ്സികൾ അണിഞ്ഞിട്ടാണ് കൂടുതൽ പേരും എത്തിയത്. അങ്ങിങ്ങായിട്ട് ശുഭ്മാൻ ഗിൽ ആരാധകരുമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരെയും നിരാശരാക്കാതെ വെടിക്കെട്ട് ബാറ്റിംഗുമായിട്ട് ശുഭ്മാൻ ഗില്ലും അതുപോലെ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീം മൊത്തം നിറഞ്ഞു നിന്ന ഒരു മത്സരം.
3: അദ്ദേഹത്തിന്റെ ഏകദിന ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തിയ ഒരു കളിയോടെ,
4: അതുപോലെ 15,000 ക്ലബിൽ ഇടം പിടിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം വരുന്ന താരം. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾക്കും കൂടി
3: സാക്ഷിയായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 88 പന്തിൽ 10 ഫോറും 9 സിക്സും കണ്ടായിരുന്നു വിരാട്.
4: തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മത്സരമായിരുന്നു. 50 ഓവറിൽ 795 ഇന്ത്യ, 41.4 ഓവറിൽ 2-300. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ വിജയ തുടക്കം ഇട്ടിരിക്കുകയാണ്. പുറത്താകാതെ നിൽക്കുക 139 റൺസ് എടുത്ത് ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ വളരെ സ്ട്രോങ് ആയിട്ട്. എപ്പോഴും വെനവർ യു നീഡ് അല്ലെ, അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു സന്ദേശം. എന്നാലും ഇങ്ങനെ ഒരാൾ എപ്പോഴും ടീമിൽ ആവശ്യമാണ് അല്ലേ.
3: അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ ഗെയിംസിലെ ആൻസി പൊന്നിനെ വെള്ളിത്തിളക്കം എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്.
4: കേരളം ആഘോഷമാക്കുന്നുണ്ട് നമ്മുടെ വെള്ളിത്തേരിൽ എന്ന തലക്കെട്ടിലൊക്കെയാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ ആ വാർത്ത, ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ ചാനൽ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് ആൻസി സോജന്റെ വാർത്ത. എല്ലാവരുടെയും വാർത്തകളുടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ന് മാധ്യമത്തിൽ. എനിക്ക് തോന്നുന്നു ഏഷ്യൻ ഗെയിംസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ആഘോഷം.
3: നമ്മുടെ സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ചുകൂടെ അത്ലറ്റിക്സിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്.
4: സ്പോർട്സ് ഡേ ഒക്കെ ഓർമ്മയില്ലേ അല്ലേ?
3: അല്ല, പണ്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ക്രിക്കറ്റും ഫുട്ബോളുമാണ് കേൾക്കുന്നത് ഇപ്പോഴും. ഗെയിംസ് അതുപോലെ തന്നെ സ്പോർട്സിനും അത്ലറ്റിക്സിനും നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇന്ത്യ മേലേക്ക് തന്നെ കുതിക്കുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ.
4: ശരിക്കും ഫുട്ബോളിലെ ചില താരങ്ങളൊക്കെ കുഞ്ഞു പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ട് ലോകതാരങ്ങൾ വരെ അതെടുത്ത് ഷെയർ ചെയ്യുകയും മിനർവ അക്കാദമി പോലത്തെ സ്ഥലങ്ങളിലേക്ക് പലരും അത് റീഷെയർ ചെയ്തിട്ട് ആ കുട്ടീനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രതിഭകൾക്ക് ക്ഷാമമൊന്നുമില്ല. പക്ഷേ ഈ കണ്ടെത്തിയിട്ട് സ്കൂൾ തലം മുതൽ നല്ലൊരു ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനം, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം സ്പോർട്സ് മേഖലയിൽ നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം.
3: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും നമുക്ക് സ്പോർട്സിന്റെ രംഗത്ത് വളരെ ഗംഭീരമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി കലീസ് ടൈംസിലേക്ക് ഒന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാഷണൽ ഡേ ഹോളിഡേസ് വരുന്നുണ്ടല്ലോ, നമുക്ക് 5 ദിവസത്തെ അവധിയാണ് വരാൻ പോകുന്നത്. എയർഫെയർ ഡബിൾ ആവുന്നു എന്നുള്ള ഒരു കാര്യമാണ്.
4: അല്ലെങ്കിലേ ഡബിൾ ചെയ്ത് ഇപ്പൊ അങ്ങോട്ട് പോകാൻ കുറച്ച് കുറവുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാനാണ് കൂടുതൽ. ഇനി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും കൂടുതലാവുന്ന ദിവസങ്ങൾ. കുറച്ച് അവധി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നാട്ടിൽ പോയിട്ട് വരാൻ ആഗ്രഹിക്കല്ലോ അല്ലേ.
3: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ കെഎസ്ടിയുടെ ഇൻസ്പെക്ഷനും നടക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ തന്നെ കുറെ അധികം ചേഞ്ചസ് ഒക്കെ ഈ വട്ടം സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് കാര്യം പറയുന്നുണ്ട് കേട്ടോ.
4: ഗൾഫ് മേഖലയിലെ മറ്റൊരു വാർത്ത, പകൽ കടുത്ത ചൂട്, രാത്രി കനത്ത മൂടൽ മഞ്ഞ്, യുഎഇ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചോദിച്ചു മഞ്ഞ് വന്നതാണോ, നല്ല കനത്ത ഹ്യൂമിഡിറ്റിയാണ് ഉണ്ടായിരുന്നത്. യുഎഇയിൽ വരും ദിവസങ്ങളിൽ ചൂട് ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം NCM അറിയിച്ചത്. ഇന്ന് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഈർപ്പമുള്ള അന്തരീക്ഷം തുടരുന്നതിനാൽ രാത്രിയിലും ഇന്ന് പുലർച്ചെയും മൂടൽമഞ്ഞിനും പുകമഞ്ഞിനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രതയിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ഓടിക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറ്റവാളികൾ AIയും ഡിജിറ്റൽ ലോകവും ഉപയോഗിച്ച് അതിർത്തികൾ മറികടക്കുമ്പോൾ അവരെ നേരിടാൻ ലോകരാജ്യങ്ങൾ കൈകോർക്കുകയാണ്. ലോകത്ത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നീതിന്യായ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അടുത്ത 5 വർഷത്തെ മാർഗരേഖയായിട്ട് അബുദാബി പ്രഖ്യാപനം രാജ്യങ്ങൾ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചൊരു വാർത്ത ആദ്യ പേജിലുണ്ട്. UNന്റെ 15-ാമത് കുറ്റകൃത്യ പ്രതിരോധ നീതി സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലാണ് പ്രഖ്യാപനം അംഗീകരിച്ചത്. 40-ലേറെ നീതിന്യായ മന്ത്രിമാരടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ കുറ്റകൃത്യങ്ങൾ തടയുക, നീതിന്യായ സംവിധാനത്തിന്റെ ഡിജിറ്റൽ മാറ്റം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരായ സഹകരണം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ രാജ്യത്തിൽ ഒരേ നിലപാടിലെത്തിയെന്നാണ് പറയുന്നത്. നമുക്കറിയാം സൈബർ കുറ്റകൃത്യം, AI ദുരുപയോഗം, സംഘടിത കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത്, കള്ളപ്പണം, ഭീകരവാദത്തിന് ധനസഹായം തുടങ്ങിയവ നേരിടാൻ രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളാണ് പ്രഖ്യാപനത്തിൽ ഉള്ളത്.
3: നമ്മുടെ നാട്ടില് ഈ ഇലക്ട്രോണിക്സിന്, പ്രത്യേകിച്ച് TV, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയതിനൊക്കെ തന്നെ ഈ അധിക ഉൽപാദന ചെലവ് കണക്കാക്കിക്കൊണ്ട് 1 ഒക്ടോബർ വില കൂടാൻ പോവാണ്. 5% to 8% വരെ ആയിരിക്കും വില കൂടാനായിട്ട് പോകുന്നത്. ഇപ്പം AC നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% വില കൂടും. അതുപോലെ തന്നെ LED TV എല്ലാത്തിനും വില കൂടും. മേടിക്കുകയാണെങ്കിൽ ഇപ്പം മേടിക്കുക എന്നുള്ളൊരു തലക്കെട്ട്, അങ്ങനെ തന്നെയാണ് തലക്കെട്ട് വന്നിരിക്കുന്നത്. 1 ഒക്ടോബർ വിലക്കയറ്റമാണ്.
4: അതായത് കറണ്ട് ഇല്ല, കറണ്ട് വാങ്ങാനുള്ള കാശില്ല, അമിത വില കൊടുത്ത് കറണ്ട് വാങ്ങേണ്ടി വരും. ആ ഉള്ള ഇത് ഉപയോഗിക്കണമെങ്കിൽ അതിലും പൈസ കൊടുത്തിട്ട് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരും. അതാണ് ചിത്രം. പക്ഷെ വാങ്ങണമെങ്കിൽ ഇപ്പൊ വാങ്ങ, കുറച്ച് വില കുറവില്ലേ.
3: ഇപ്പൊ 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് മേടിക്കുന്നത് എല്ലാവർക്കും ചമ്പളമൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും വാർത്ത എങ്ങനെയാണ് വരുന്നത്, വില കൂടാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ.
4: യെസ്, അങ്ങനെ നാട്ടിൽ എന്ത് വില കൂടുമ്പോഴും നമ്മുടെ ദുബായിയെ കുറിച്ച് വരുന്ന എപ്പോഴും സന്തോഷമുള്ള വാർത്തകളാണ്. അതിവേഗം വളരുന്ന ദുബായ് നഗരത്തിലേക്ക് തൊഴിൽ തേടി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ നഗരത്തിലെ 45 ലക്ഷം ജനങ്ങളിൽ 36 ലക്ഷം പേരും സജീവ തൊഴിൽ മേഖലയിലുള്ള 20-59 ഇടയിൽ പ്രായമുള്ളവരാണെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ കണക്ക് പറയുന്നു. 4 വർഷം കൊണ്ട് ഈ വിഭാഗത്തിൽ 9 ലക്ഷം പേരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2021 27 ലക്ഷമായിരുന്നത്, 2025 എത്തിയപ്പോൾ 36 ലക്ഷം, 10 ലക്ഷത്തിന്റെ വർധനവാണ്. ഇതിൽ 30-39 പ്രായക്കാർ ഒരു 13 ലക്ഷം ഉണ്ട്, 40-49 പ്രായക്കാർ 12 ലക്ഷം ഉണ്ട്. 4 വർഷത്തിനിടെ 40-49 പ്രായക്കാരുടെ എണ്ണത്തിൽ 47% വർധന. 20 വയസ്സിൽ താഴെയുള്ളവർ 7,56,000, 60 വയസ്സിന് മുകളിലുള്ളവർ ഒരു ഏതാണ്ട് 1.5 ലക്ഷവുമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ UAE, പ്രത്യേകിച്ച് നമ്മുടെ ദുബായ്, തൊഴിൽ തേടി എത്തുന്ന പ്രവാസികളായിട്ടുള്ള യുവാക്കളുടെയും ഇന്ത്യക്കാരുടെയും ഒരു പ്രിയ സങ്കേതമായിട്ട് ഇപ്പോഴും തുടരുന്നു എന്നതാണ് വാസ്തവം.
3: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുവിധ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ട്?
4: അടുത്തത് മസ്കറ്റിൽ നിന്നുള്ള ഒരു വാർത്ത. അവിടെ ഒരുപാട് ഗതാഗത നിയന്ത്രണങ്ങൾ വാർത്തകൾ. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പലരും നമ്മളോട് പറയാറുണ്ട് നമ്മുടെ ആപ്പ് ത്രൂ ഒരുപാട് പേര് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വാർത്തകൾ കേൾക്കുന്നത്, നമ്മുടെ എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട്. സംഗീതം ആയിക്കോട്ടെ, വാർത്ത ആയിക്കോട്ടെ, മോർണിംഗ് ഷോ ആയിക്കോട്ടെ, ഈവനിങ് ഷോ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ പരിപാടികളും കേട്ടിട്ട് പലപ്പോഴും ഇവിടെ മെസ്സേജുകൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആപ്പ് ത്രൂ ഇത്രയും ആൾക്കാർ നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയാണ്. മസ്കറ്റിലൊരു ഗതാഗത നിയന്ത്രണം പല റോഡുകളിലും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈറ്റുകളിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കുക. മറ്റൊന്ന്, ജനകീയ പ്രവാസി അവകാശ രേഖ മന്ത്രി OJ ജനീഷിനെ സമർപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത. അത് ദുബായിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. പ്രവാസി വെൽഫെയർ ഖത്തർ തയ്യാറാക്കിയ ജനകീയ പ്രവാസി അവകാശ രേഖ സംസ്ഥാനത്തെ കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന് സമർപ്പിച്ചു. പ്രവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായുള്ള പ്രശ്നങ്ങളും ആവശ്യങ്ങളും അവകാശങ്ങളും ക്രോഡീകരിച്ച് അവയ്ക്ക് പരിഹാരം കാണുന്നതിനായി സർക്കാരിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ജനകീയ രേഖയാണ് ഇപ്പോൾ മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് രേഖകൾ കൈമാറിയിട്ടുണ്ട്, പക്ഷേ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കി കിട്ടിയാൽ നല്ലതായിരുന്നു.
3: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഉള്ള വാർത്തകൾ. സ്പോർട്സ് പേജും ഒക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കലീസ്യൻ പത്രത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത്?
4: കൺട്രീസ് കനോട്ട് ഫൈറ്റ് സീരിയസ് ക്രൈം അലോൺ സേസ് UAE മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്കായിട്ട് ഈ സീരിയസ് ക്രൈമിനെ ഒറ്റയ്ക്ക് പ്രതിരോധിക്കാനാവില്ല, അതിന് കൂട്ടായ ശ്രമം വേണമെന്ന് പറഞ്ഞവർ. അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെ സീനിയർ ഒഫീഷ്യൽ നമ്മുടെ UAE പ്രസിഡന്റിനെ കണ്ട വാർത്ത. ഇറാൻ ഇൻസിസ്റ്റ് ഡിപ്ലോമസി ഓൺലി വേ ഫോർവേഡ് ആഫ്റ്റർ ട്രംപ് ബിൻസ് പീസ് പ്ലാൻ എന്ന് പറയുന്ന വാർത്തയും ആദ്യ പേജിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാന വാർത്ത നമ്മൾ പറയാൻ വിട്ടുപോയി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ്. പലരും MLA മാരും ഫാത്തിമ തെഹ്ലിയൊക്കെ MLA ആയി, അപ്പൊ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വി ഡി സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഒരു റിസൾട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ 3-4 മാസത്തെ സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് കാണുമോ? ജനം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? പക്ഷെ നമുക്കറിയാം തദ്ദേശം വേറെ, നിയമസഭ വേറെ, ലോക്സഭ വേറെ. അപ്പൊ അതൊരു അത് ഇദ്ദേഹത്തിന്റെ ഒരു ഭരണ നേട്ടത്തിനോ ഭരണ മികവിനോ ഭരണത്തിന്റെ കോട്ടത്തിനോ ഒരു ഇതുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് കാണേണ്ടതില്ല. ദുബായ് ടെനൻസ് എൻഡിങ് ഷെയർഡ് ഹൗസിംഗ് ലീസസ് early can seek refund എന്ന് പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ. ദുബായ്സ് ലോഞ്ച്വിറ്റി സ്ട്രാറ്റജി വിൽ ബൂസ്റ്റ് അവർ ഇക്കോണമി ബൈ ദിർഹംസ് 35 ബില്യൺ ഇൻ നെക്സ്റ്റ് 10 ഇയർ എന്ന് പറഞ്ഞിട്ട് ദുബായുടെ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ ഖലീജ് ടൈംസ്
3: കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ ഓരോ മണിക്കൂറിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് അക്ഷയ് മിനി പദ്മ പ്രസ് ക്ലബിലൂടെയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നത്.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. Sand Dunes! Sand Dunes! Sand Dunes with Akshay on Home 92.2 FM.
1: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
2: ഓ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
1: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
2: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
1: ഓക്കേ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
0: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗരൂദ്. കോൾ 04-232-7111.
3: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ.
6: ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ചെക്ക് മാവ് ബിൻസാ റോഡ് തന്നെ ഏറ്റവും കൂടുതൽ സ്ലോ മൂവിംഗ് ട്രാഫിക്കിലേക്ക് രാവിലെ കാണുന്നു. രാവിലെ ഒരുപാട് വെഹിക്കിൾ കൗണ്ടും റോഡിൽ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ, നമ്മുടെ ദേവി റോഡ്, വാച്ച സ്ക്വയർ, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ സ്ക്വയർ, അവിടെയൊക്കെ തന്നെ രണ്ട് ആക്സിഡൻസും നല്ല ട്രാഫിക് സിറ്റുവേഷനാണ് കേട്ടോ. അവിടുന്ന് കണക്ട് ചെയ്ത് നമ്മുടെ അലിത്തിയ ടോൾ റോഡ് കയറി ഏകദേശം എനിക്ക് തോന്നുന്നു ഹോൾലാൻഡ്സ് വരെ ആ ഒരു ട്രാഫിക് സിറ്റി ഒന്ന് ആലോചിക്കുക. അങ്ങോട്ട് അവിടുന്ന് തുടങ്ങുന്ന ട്രാഫിക്കാണ് ഹോർലാൻഡ്സ് വരെ നിൽക്കുന്നത് കേട്ടോ. ബാക്കി പാരലൽ റോഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെയ്റോഡ് സ്ട്രീറ്റും നമ്മുടെ മദീന മോളിൻ്റെ ആ ഒരു ഏരിയകളൊക്കെ തന്നെ നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ദുബായ് എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഒരു ഇച്ചിരി ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. ഷേഖ്സാ റോഡ് മാത്രമാണ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കാണുന്നത്. അൽക്കൽ റോഡിൽ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ദുബായ് അലൈൻ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡ് ഷാർജ ഭാഗത്ത് നല്ല കൺജഷൻ ഉണ്ട്. പക്ഷെ ദുബായിൽ നിന്ന് ടുവേർഡ്സ് അബുദാബി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജബലല്ലിയിലൊക്കെ പോകേണ്ടവരാണെങ്കിൽ, പെട്ടെന്ന് പോകേണ്ടവരാണെങ്കിൽ ഒന്നെങ്കിൽ ഷേഖ്സാ റോഡ് എടുക്കുക, അല്ലെങ്കിൽ എമിറേറ്റ്സ് റോഡാണ് ബെസ്റ്റ് എന്നുള്ളൊരു കാര്യം തോന്നുന്നു കേട്ടോ. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കൺജഷനോ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.
2: കഴിഞ്ഞ ദിവസം അഗം ബാൻഡിന്റെ ഷോ നമ്മുടെ ഷെയ്ഖ് സാറിലെ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. സോ ഇവന്റ് ഓപ്പൺ ചെയ്തു, ഞാൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് കയറി. ആ ഒരു ക്രൗഡിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആൻഡ് അഗം ബാൻഡ് ഇറ്റ്സെൽഫ്, എന്താണ് മക്കളെ, എനിക്ക് തോന്നുന്നു ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ബാൻഡാണ് അഗം എന്ന് പറയുന്നത്. ഒരു 6 പേര് മാത്രം, അധികം ആളുകളൊന്നുമില്ല. ഒരു 20 വർഷത്തോളം ആയി ഒരു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. 20 വർഷത്തിന് മുന്നേ കോളേജിൽ വെച്ച് കണ്ടുപൊട്ടിയ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയേക്കുന്ന ഒരു ബാൻഡ്. ആ ഒരു ബാൻഡ് ഇന്ന് ലോക പ്രസിദ്ധമായിട്ടുള്ള രീതിയിൽ മാറിയേക്കാണ് ഓൾറെഡി. അത് നമ്മൾ പൊതുവേ ഒരു ബാൻഡ് കാണുമ്പോൾ കുറേയധികം ക്രൂ മെമ്പേഴ്സും അവിടെ ഇവിടെ ആൾക്കാരും ഒക്കെ, ഇതൊന്നുമില്ല, വളരെ സിമ്പിൾ, ഒരു ഹൈപ്പും ഇല്ല. എത്ര മനോഹരമായിട്ട് ആ ഒരു വേദിയിലേക്ക് വന്നു, 6 പേരങ്ങോട്ട് നിന്നിട്ടുണ്ടല്ലോ. അങ്ങോട്ട് താണ്ടവ അങ്ങോട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൗഡ് ഉൾപ്പെടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രൗഡ് നമുക്ക് കാണുമെന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമാണ്. ഏകദേശം 2 ദിവസം മുന്നേ അഗത്തിൻ്റെ ടിക്കറ്റ്സ് ബാക്കിയെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര വീക്കെൻഡ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അത്രമാത്രം എൻജോയ് ചെയ്തിരുന്ന ഒരു ഷോ ആയിരുന്നു. അതിനകത്ത് ഈ കർണാടിക് സോങ്ങിൻ്റെ ഒരു വേറൊരു തലം ഉണ്ടല്ലോ, അത് നമ്മളെയൊക്കെ ഇങ്ങനെ പീഡിച്ചിരുത്തി. ഒരു മാജിക്കൽ നൈറ്റ് തന്നെയായിരുന്നു അവിടെ അഗം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരുന്നത് കേട്ടോ. ഗംഭീരമായിരുന്നു അവർ. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ അവർ മറ്റ് പല ബാൻഡുകളുടെ അത്രയും പോലും ഹൈപ്പ് കൊടുക്കണില്ല അവരുടെ പെർഫോമൻസിന്, അവരുടെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങളിനി അഗം എവിടെ കണ്ടാലും ഒന്ന് പോയി കണ്ടു നോക്കുക. കാരണം ഇത്രയധികം ടിക്കറ്റ്സ് നമ്മുടെ ഇവിടെ എൻട്രികളും പലരും നമുക്ക് ചോദിച്ചുകൊണ്ട് വന്നേക്കുന്ന ഒരു ഷോ ആയിരുന്നു. ഒരുപാട് പേർക്ക് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും മിസ്സായി പോയവർക്ക് നെക്സ്റ്റ് ടൈം എന്താണേലും അടുത്ത വണ്ണം എവിടെയാകും ബാൻഡിൻ്റെ ഷോ കണ്ടു കഴിഞ്ഞാലും നിങ്ങളൊന്ന് കാണുക. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടത്തിയേക്കുന്ന കോൺസെർട്ടിൽ അവർ പ്ലേ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ വെച്ച് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഒരിക്കൽ കൂടെ ബിഗ് താങ്ക്സ് വന്നതിനും പരിപാടി ഗംഭീരമാക്കിയതിനും കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അകം ഒന്നും പറയാനില്ല, ഹാറ്റ്സ് ഓഫ്. 6 പേർക്കും ആറ്റ്സ് ഓഫ്. ആ ഒരു യൂണിറ്റിയിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നു മലയാളക്കരയ്ക്ക് തന്നെ വലിയൊരു അഭിമാനം ആത്ത രീതിയിൽ തന്നെയാണ് അകം പൊക്കോണ്ടിരിക്കുന്നത്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ്. വഖഫ് ബോർഡ് പിരിച്ചുവിടാനൊരുങ്ങി സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ് ഇത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി, 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 7 ബ്ലോക്ക് പഞ്ചായത്ത്, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട്ടാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ 15 പ്രശ്നബാധിത ബൂത്തടക്കം 385 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവ് ഡിവിഷൻ, പുതുരുക്ക പഞ്ചായത്തിലെ കോലഞ്ചേരി ഈസ്റ്റ്, വടക്കേക്കര പഞ്ചായത്തിലെ മടപ്പ്ളാത്തുരുത്ത് ഈസ്റ്റ്, പാറക്കടവ് പഞ്ചായത്തിലെ പുളിയനം സൌത്ത് എന്നീ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. UDFന് സ്വാധീനമുള്ള അയ്യപ്പൻകാവ് ഡിവിഷനിൽ കൌൺസിലർ ദീപക് ജോയ് MLA ആയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. 2020 പൂജ ജോമോൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് UDFൽ ചേർന്നതോടെയാണ് പുതുരുക്ക പഞ്ചായത്തിലെ കോലഞ്ചേരി ഈസ്റ്റ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിലും ഉപതെരഞ്ഞെടുപ്പ്. ജില്ലയിൽ കുറ്റിച്ചിറ വാർഡിൽ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ്. കുറ്റിച്ചിറയിലെ കുത്തക നിലനിർത്താനായുള്ള ശ്രമത്തിൽ UDF, വാർഡ് പിടിച്ചെടുക്കാനായി LDFും, വോട്ട് വിഹിതം കൂട്ടാനായി NDAയും കളത്തിൽ. INLിലെ TT ജംഷീന, മുസ്ലിം ലീഗിലെ ഫർസീന അറയ്ക്കൽ, BJPയിലെ കെ ജീജ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്ര MLA ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ കേരള സർക്കാർ. അംഗങ്ങളിൽ പലർക്കും ചട്ടപ്രകാരം യോഗ്യത ഇല്ലെന്ന് വിലയിരുത്തിയാണ് അംഗങ്ങളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിലവിലെ ബോർഡിന് നയപരമായ തീരുമാനമെടുക്കാനുള്ള ഹൈക്കോടതി വിലക്കും തീരുമാനത്തിന് പിന്നിലെന്ന് പറയുന്നു. അംഗങ്ങളെ പിരിച്ചുവിട്ട ഉടൻ വിജ്ഞാപനം ഇറക്കാനാണ് ഒരുങ്ങുന്നത്. 2 അമുസ്ലിം അംഗങ്ങളെ പിന്നീട് നിയോഗിക്കും. സുപ്രീംകോടതിയിലെ കേസിന്റെ വിധിപ്രകാരം നിയമിക്കാനാണ് സർക്കാർ നീക്കം. ശബരിമല ഇ ടെൻഡർ അട്ടിമറിച്ചെന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ കരാറുകാരെ സഹായിച്ചെന്ന ദേവസ്വം വിജിലൻസ്. 110 കടകളുടെ ലേല വിവരം ചോർന്നതിന് പിന്നാലെ ടെൻഡർ നടപടി നിർത്തിവച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും. ഈ ആഴ്ച കടകളുടെ ലേലം വീണ്ടും നടക്കും. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യത, കുറ്റപത്രം ദുർബലം. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്കിറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. 5 വർഷവും 7 മാസവും കഴിഞ്ഞിപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇത്രയും കാലതാമസം വരുത്തിയതിന് DFO വിശദീകരണം നൽകണം. എന്തുകൊണ്ട് വൈകി എന്നത് വ്യക്തമാക്കേണ്ട കാര്യമാണ്. 49 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കേസിൽ ഇപ്പോൾ കുറ്റപത്രം നൽകി. ബാക്കി 48 കേസുകളിൽ എന്തുകൊണ്ട് കുറ്റപത്രം നൽകിയില്ല? എടുത്ത കേസുകളെല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ പടിയിറങ്ങിയ ഡോക്ടർ ജയതിലക്കിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് സൈബർ പോലീസ്. കോൺഗ്രസ് നേതാവ് ജോൺസൺ എബ്രഹാമിന്റെ പരാതിയിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സൈബർ ആക്രമണം നടത്തിയ 5 സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ വിവരങ്ങളും DGPക്ക് നൽകിയ പരാതിക്കൊപ്പം കൈമാറിയിരുന്നു. പരാതി നൽകി 2 മാസത്തിന് ശേഷമാണ് നടപടി. അന്വേഷണത്തിന് സൈബർ വിഭാഗം IG ആഭ്യന്തരമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ചുവെന്ന ആരോപണത്തിൽ സസ്പെൻഷൻ നേരിട്ട DYSP ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള നടപടി മരവിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഞായറാഴ്ച കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ അടക്കം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി തീരുമാനം പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. കൊല്ലത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അതൃപ്തിയെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് അനാവശ്യ പ്രതിഷേധത്തിന് വഴിവെച്ചെന്ന് വിലയിരുത്തൽ. KC പക്ഷ നേതാക്കൾ കൂടിയാലോചനയില്ലാതെ നടത്തിയ സമരമെന്ന് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് നേരെ യുവമോർച്ചയുടെ വ്യാപക കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് രാജ്യവ്യാപകമായി കളക്ട്രേറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. നാളെ പ്രവർത്തക സമിതി യോഗം ചേർന്ന് കോൺഗ്രസ് തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. ഭഗത് സിംഗ് ദിനമായി ഇന്ന് ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കുകയാണ് ഇടതു പാർട്ടികൾ. ഡൽഹിയിലെ ഭഗത് സിംഗ് പ്രതിമയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നേതൃത്വം നൽകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ സമരം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ചേരുന്ന യോഗത്തിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികൾ മാത്രം പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. തമിഴ്നാട്ടിലെ പ്രധാന കക്ഷിയായ ഡി എം കെയും യോഗത്തിനില്ല. സഖ്യത്തിന് പുറമേയുള്ള പാർട്ടികളെ സഹകരിപ്പിക്കുന്നതും യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സമരം തൽക്കാലത്തേക്ക് മാറ്റിവച്ചതായി ജീവനക്കാരുടെ സംഘടനകളുടെ സംയുക്ത യൂണിയൻ അറിയിച്ചു. ഇറാൻ US യുദ്ധം 8-ാം മാസത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. യുക്രൈനിലെ പ്രമുഖ ഡേറ്റാ സെന്ററുകളെയും ടെലികോം വിനിമയ ശൃംഖലകളെയും ലക്ഷ്യമിട്ട് പുലർച്ചെ റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. 8 മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നാശനഷ്ടമുണ്ടായതായി യുക്രൈൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരിവട്ടം ഏകദിനത്തിൽ ഇന്ത്യക്കും ഇന്ത്യൻ ജയം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 8 തകർത്തു. മത്സരത്തിൽ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. 296 വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 41.4 ഓവറിൽ 2 മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 110 റൺസെടുത്തപ്പോൾ വിരാട് കോഹ്ലി 139 റൺസുമായി മത്സരത്തിലെ ടോപ് സ്കോററായി. സച്ചിൻ ടെണ്ടുൽക്കറിന് പിന്നാലെ ഏകദിനത്തിൽ 15,000 റൺസ് ക്ലബിൽ കയറി. വിരാട് കോഹ്ലി അന്താരാഷ്ട്ര പട്ടികയിൽ 6-ാമത്തെയും ഇന്ത്യൻ 2-ാമത്തെ താരവുമാണ് കോഹ്ലി റെക്കോർഡിട്ടിരിക്കുന്നത്. ഗൾഫ് കപ്പ് UAE സെമിയിൽ ബഹ്റൈനെ എതിരില്ലാത്ത 3 തോൽപ്പിച്ചാണ് UAEയുടെ ആധികാരിക വിജയം. അടുത്ത വാർത്ത 9
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
3: ഗുഡ് മോർണിംഗ് സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 9
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 63%.
6: Weather update.
5: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: morning, welcome back home 92.2 FM like swagatham. Good brand new morning. Hey, namaskaram. Akshay aanu. Monday 28 September. 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്, കാരണം ലാസ്റ്റ് വീക്ക് ഓഫ് ദ മന്ത്, പുതിയൊരു മാസം ആരംഭിക്കാൻ പോകുന്നു, പിന്നെ ശമ്പളം കിട്ടാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒന്നാം തീയതി നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറേ ബില്ലുകളും വരും, അതാണ് വേറൊരു വിഷയം. രണ്ടും ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ശമ്പളം മേലെ നിൽക്കണം, ആ ത്രാസ് ഇങ്ങനെ മേലെ നിൽക്കണം, ബില്ലുകൾ താഴെ നിൽക്കണം, അങ്ങനെ വേണം നമ്മൾ എപ്പോഴും കേട്ടോ. എനിവേ, നമ്മൾ ഈ കാർ യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഈ റോഡുകൾ മുഴുവൻ ചൈനീസ് കാറും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു സുഹൃത്തോട് സംസാരിച്ച സമയത്താണ് ഈ ചൈനീസ് കാർസിന് ഇൻഷുറൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ടൈറ്റാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടോ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതല്ല ഇപ്പോഴത്തെ വിഷയം, അതല്ല. അത് സത്യം പറഞ്ഞ് ഞാനൊന്ന് കറക്റ്റായിട്ട് തിരക്കിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ പറയാം. ഈ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളൊരു ഇൻഷുറൻസ് കമ്പനി ഒരു കാർ ഇൻഷുറൻസ് പുതുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ കാർ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ കാർ ഇൻഷുറൻസ് തരുന്ന കമ്പനീനെ എങ്ങനെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക? കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കാർ ഇൻഷുറൻസ് വളരെ പ്രീമിയം കുറച്ചത്. നമുക്ക് ആ എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാർ ഇൻഷുറൻസ് എടുത്തു പോകും വേണമെങ്കിൽ, അത്തരം രീതിയിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് തന്നെ. അപ്പം കുറേയധികം ഫേക്കായിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ആയിട്ട് നമ്മുടെ ദുബായ് പോലീസ് തരുന്ന ഒരു 10 ടിപ്പാണ് അവർ തരുന്നത് കേട്ടോ. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമുക്ക് തരുന്ന ഈ ഇൻഷുറൻസ് കമ്പനി യു എ നിയമപ്രകാരം അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവർ ലിസ്റ്റഡ് ആണോ എന്നുള്ളത്. അതിനുശേഷം അവർ തരുന്ന ബാങ്ക് അക്കൗണ്ട് ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് ആണോ നിങ്ങൾ നോക്കുക. പലപ്പോഴും നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏത് അക്കൗണ്ടാണ്, ഇപ്പോൾ കമ്പനിയുടെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്, അതല്ല ഇനി വ്യക്തിയുടെ അക്കൗണ്ട് ആണെങ്കിൽ അത് ഉടായ്പാണ് എന്നുള്ളതാണ് സാരം. ഈ പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ലിങ്ക്സ് ആണ് തരുന്നത്, ഏതാ പേയ്മെൻറ്റ് ലിങ്ക്സ് ആണ് നമുക്ക് തരുന്നത്, അല്ലാതെ നമുക്ക് ഈ അക്കൗണ്ടിലൂടെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തോളാം പറഞ്ഞിട്ടുള്ളതല്ല വരുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അത് രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ടാണ് അവർ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യരുതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പേയ്മെൻറ്റ് പോളിസി ചെക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ അൺനോൺ ലിങ്ക്സ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള പറയുന്നുണ്ട്. പിന്നെ ഈ ചീപ്പായിട്ടുള്ള ഓഫേഴ്സ് പറയുന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനീനെയും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസോ നമ്മുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസോ ഒരു കാരണവശാലും നമുക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനീനെ ഡയറക്റ്റ്ലി നിങ്ങളെ കൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു ഒരാൾ നിങ്ങളെ വിളിച്ചു അതിലേക്ക് പോകാതെ നിങ്ങൾ അതിനെ ഡയറക്റ്റ്ലി ആ കമ്പനിയിലേക്ക് വിളിച്ച് തിരക്കി ഈ ഒരു ഇൻഷുറൻസിൻ്റെ നിങ്ങൾക്ക് തന്നേക്കുന്ന ഓഫറിനെ പറ്റി തിരക്കാനുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏതൊരു പേയ്മെൻറ്റ് ചെയ്താലും അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു കാരണവശാലും നിങ്ങൾ കയ്യിലൊന്നും പോയി പൈസ കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ആരും കൊടുക്കാറ് കാണത്തില്ല. എന്നാലും ഞാൻ എന്നോട് എടുത്തു പറയാം, പെട്ടെന്ന് ഓർത്തപ്പം അവരുടെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കീപ്പ് യുവർ റെക്കോർഡ്സ് എന്നാണ്. അതായത് നമ്മൾ പേയ്മെൻറ്റ് അയക്കുന്ന റെക്കോർഡ്സ്, അതിലൊരിക്കലും കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു റെക്കോർഡും ഇല്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷൻ തന്നെയാണ്, അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ വെക്കുക. ഇനി എന്തെങ്കിലും രീതിയിൽ ഇത് ഫ്രോഡാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. കാരണം ഞാനിത് പറയാൻ കാരണം, ഇപ്പം ഈ എന്താ പറയുന്നത്, ജപ്പാൻ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത്ര വലിയ പ്രീമിയം അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചൈനീസ് കാർസൊക്കെ ഒരു, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചൈനീസ് കാർസൊക്കെ ഒരുപാട് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഈ ഇൻഷുറൻസ് ചില കമ്പനികൾ കൊടുക്കാതെ വരുമ്പോൾ വേറൊരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞ് വരുമല്ലോ. ആ സമയത്ത് വണ്ടിയുടെ പ്രീമിയം ഭയങ്കര കൂടുതലാണ്. ആ സമയം നമുക്കൊരു 3000, 3500, 4000 ദിർഹംസ് ഒക്കെ ഈ സ്കാമിലൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു തുകയാണ്. അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കുക. ഒരു 10 ടിപ്സ് ദുബായ് പോലീസ് അങ്ങനെ ഒരു ടിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ്. അപ്പോൾ അത് ഗമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി നിങ്ങളുടെ കാറിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്തോ പുതിയതായിട്ട് എടുക്കുന്ന സമയത്തോ ഒരു 10 വട്ടമെങ്കിലും ചിന്തിക്കാം ഈ ഒരു കമ്പനി. കമ്പനി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയിൽ തന്നെ നിങ്ങൾ പോയി എടുക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നു.
1: Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Come on it.
2: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കാണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ടാ,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
6: അണ്ണ. ശ്രദ്ധിക്ക
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല, എന്റെ കൂടെ
9: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുവയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050 000 2918.

0: വെൽക്കം ബാക്ക്. അങ്ങനെ എന്റെ കൂടെ ഒരാള് ഇപ്പൊ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അസർ, നമസ്കാരം.
1: മോർണിംഗ്.
0: ആക്ച്വലി അസർ, എനിക്ക് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മുടെ ഈ ചൈനീസ് കാരന് എന്തുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് കൂടാനുള്ള കാരണം എന്നാണ് അസർ എന്റെ അടുത്ത് പറഞ്ഞത്. എന്താണ് അസർ ആ ഒരു പർട്ടിക്കുലർലി ഇപ്പൊ നിസാൻ ടൊയോട്ട പോലെയുള്ള അല്ലെങ്കിൽ ജപ്പാൻ അല്ലെ വേറെ ഏത് മേക്ക് ആയിക്കോട്ടെ ആ കാറുകൾക്ക് ഇൻഷുറൻസ് കുറവും ചൈനീസ് കാറുകൾക്ക് ഇൻഷുറൻസ് കൂടുതലും? നോർമലി ഒരു അഞ്ചു വർഷമൊക്കെ കഴിയുമ്പോ ഇവരെ ചൈനീസ് കാർസിന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും, ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടില്ലേ ഈ പാർട്സിന്റെ ഒക്കെ കാര്യങ്ങള്?
1: അൺലൈക്ക് നിസാൻ കാർസ് അല്ലെങ്കിൽ ടൊയോട്ട കാർസ്, ചൈനീസ് കാർസ് എന്താ പ്രശ്നം വെച്ചാല് എന്തെങ്കിലും ആക്സിഡന്റ് ആയാലേ ഒരു ചെറിയ പാർട്സ് അല്ലേ മാറ്റേണ്ട, ഫുൾ മാക്സിമം കുറെ പാർട്സ് മാറ്റേണ്ടി വരും, കോസ്റ്റ് കൂടും.
0: ഓ ശരി, ഓ അതുകൊണ്ടാണ് ഈ പ്രീമിയം കൂടി വെച്ചേക്കുന്നത്. ഓ ശരി ശരി ശരി ശരി, അങ്ങനെയാണ്. ഓൾ റൈറ്റ്, എന്തായാലും താങ്ക് യു സോ മച്ച്. രാവിലെ ആ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ മെസ്സേജ് അയച്ചതിലും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കേട്ടോ. താങ്ക് യു അസർ. അപ്പൊ എന്തായാലും സി ഇതിൽ എനിക്ക് അസറിനെ പോലും എനിക്ക് ഒരുപാട് പേര് ഈ ചൈനീസ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നവരും നമ്മൾ രാവിലെ പറഞ്ഞേക്കും. ഞാൻ ഇത്രയായിരുന്നു പറഞ്ഞത്, അതായത് നമ്മുടെ പ്രീമിയം കൂടുതലാണ് ചൈനീസ് വെഹിക്കിൾസിന്, മറ്റ് ഈ ഇൻഷുറൻസിന്റെ സംബന്ധിച്ച് പോലീസ് ഒരു അവയർനെസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ചൈനീസ് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്ക് ഇതിനെ സമാനമായിട്ട് ശരിയാണ് അക്ഷയ് ഒരു 3000 എബോവ് ആണ് ഇൻഷുറൻസ് റേഞ്ച് വരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു അസറിനത് വളരെ കാര്യമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തിലും ഇപ്പോൾ ഒരു പാർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു കമ്പനി, ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനി അവരുടെ പാർട്സ്, സ്പെയർ പാർട്സ്, സ്പെഷ്യലി നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനങ്ങൾ, ഒരു ക്രാഷ് ഉണ്ടായാലുള്ളതല്ല, അല്ലാതെ വരുന്ന ഇപ്പം എന്താ പറയുന്നത് ചെറിയ ബുഷസ്, ഈ ബുഷൊക്കെയാണ് ഏറ്റവും കൂടുതൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയുടെ എടുത്ത് നമ്മൾ സൂട്ട് ചെയ്യാനൊക്കെ നോക്കും. അതൊക്കെ ഏറ്റവും കൂടുതൽ ലഭ്യത കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചൈനീസ് കാർസിൻ്റെ ഒക്കെ അക്സെപ്റ്റൻസ്, ചൈനീസ് കാർസിൻ്റെ അല്ല ഏത് കാർസിൻ്റെ അക്സെപ്റ്റൻസ് ഒരു പക്ഷെ കൂടാൻ വളരെയധികം ചാൻസ് ആണ്. പക്ഷെ എന്താണേലും കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി 5 കൊല്ലം ആവുന്നു ചൈനീസ് കാർസിനോട് നമുക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യത വളരെ വളരെ വലുതാണ്. റോഡിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു 50% നമുക്ക് ചൈനീസ് കാർസ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പൊതുവെ അങ്ങോട്ട് പോകെ പോകെ പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങൾ പെട്ടെന്ന് ഇവർ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളും ഇവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ, എന്താണേലും ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് അസർ ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ആസ് യൂഷ്വൽ പോലെ തന്നെ നിങ്ങൾക്ക് റോഡുകളിലുള്ളവർക്കൊക്കെ തന്നെ അറിയാം. കഴിഞ്ഞ മണിക്കൂറിൽ എങ്ങനെയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. പക്ഷെ അജ്മാനി എന്നുള്ള ഒരു ഇച്ചിരി ഒരു എന്താ പറയുക, കഞ്ചക്ഷൻ കുറഞ്ഞിട്ടുള്ള രീതിയിലും കാണുന്നുണ്ട് കേട്ടോ. അലീത്തിയ ടോൾ റോഡിൽ അത്യാവശ്യം രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ വന്ന് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിൽ കുറയുന്നുണ്ട്. എന്താണേലും ഷെയ്ഖ് സാർ റോഡിൽ തന്നെ വീണ്ടും കൂടിയിട്ടുണ്ട് ഇച്ചിരി ട്രാഫിക്. ഞാൻ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞ ഷെയ്ഖ് സാർ റോഡ് എടുക്കാന്നുള്ള കാര്യം, അവിടെ ട്രാഫിക് സിറ്റുവേഷൻ ഇച്ചിരി സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതൊക്കെ തന്നെയാണ് ഈ സമയത്തെ അപ്ഡേറ്റ്. വേറെ എനിക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാം, 100% ഇവിടെ നമ്മളെ അറിയിക്കുന്നതാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം, പുതിയതായിട്ട് കേൾക്കുന്നവർക്കും അറിയിക്കാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
3: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
1: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി, രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand dunes. Sand dunes.
2: Sand dunes with Akshay on Home 92.2 FM.
3: കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയായിരുന്നു. ആ ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞിട്ടത്. അത് ദുബായ് പോലീസിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞിട്ടത്. അത് ഞാൻ ആ വീഡിയോ ഒന്ന് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന്
4: കേൾപ്പിക്കാം. So anywhere else in the world, you just say goodbye to your phone and accept the loss. But here in Dubai, you call Dubai police. Literally after 5 minutes from my call, Dubai police maritime rescue team showed up here with the 5 fully equipped divers with oxygen tanks and headlights. They jumped straight into the water. After 5 minutes, they brought me up my iPhone.
3: Man, ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ദുബായ് പോലീസിന്റെ മാരിടൈം റെസ്ക്യൂ ടീമാണ് വന്നത്. സംഭവം ഇത്രയായിരുന്നു. നമ്മുടെ ബിസിനസ് ബേ ക്രോസിംഗ് ബ്രിഡ്ജ് അല്ല, ബിസിനസ് ബേയിലെ വോട്ടർ കനാൽ ഉണ്ടല്ലോ, വോട്ടർ കനാലിന്റെ ആ താഴത്തെ ആ ഒരു നമ്മുടെ വാക്ക് പാത്ത് ഒക്കെ ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളാ എന്താ പറയുന്നത്, കനാലിന്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് നമ്മൾ അപ്പോൾ ഇരിക്കുന്ന സ്ഥലം. ഈ ഒരു വ്യക്തി അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ഫോൺ വെള്ളത്തിൽ വീണു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവിടൊക്കെ എന്തോ ഒരു ആഴം കാണും എന്നുള്ളൊരു കാര്യം. ഇദ്ദേഹത്തിൻ്റെ ഫോണും നേരെ അതുപോലെ തന്നെ പോയി. രാത്രിയിലായിരുന്നു, ഒരു വിസിബിലിറ്റി ഇല്ല. ഇദ്ദേഹം ജസ്റ്റ് ദുബായ് പോലീസിനെ വിളിച്ചു. ആ സമയത്താണ് നമ്മുടെ ദുബായ് പോലീസിൻ്റെ മാരിടൈം റെസ്ക്യൂ ടീം അവിടെ വന്ന. എനിക്കൊന്നും മറ്റേ ബോട്ടിൽ വരുന്ന പോലീസുണ്ടല്ലോ, നിങ്ങൾ ആ ആ ഈ ബോട്ടിൽ വരുന്ന പോലീസിന് ഭംഗി കാണാം കേട്ടോ. ഞാൻ ചില സമയത്തൊക്കെ ഈ മംസാറിൽ ബീച്ചിൽ പോയിരിക്കുന്ന സമയത്ത് ഒരു ഒരു പോക്കണ്ട് ഈ ജെറ്റ്സ്കിയൊക്കെ ഈ വേണ്ടാത്ത രീതിയിലൊക്കെ ഓടിക്കുന്നവരെയൊക്കെ പിടിക്കാനായിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ ആ വരവുണ്ട് ആ ബോട്ടിൽ, നമ്മൾ കാറിൽ റോഡിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർ വന്നു. അവർ വന്ന് 5 divers ഉണ്ടെന്നല്ല പറഞ്ഞത്, 5 divers അവിടെ ചാടി ഇദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് കൊടുത്തു. ഇദ്ദേഹം പറയാൻ ലോകത്തിൽ എവിടെ ആണെങ്കിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി, അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്തു കാര്യം സേഫ് ആണ് എന്നുള്ളത് തന്നെയാണ് നമ്മളെ പ്രൂവ് ചെയ്യുന്നുള്ളൊരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ എങ്ങും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പറയണം, ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം, കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കണം, ആ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ഇത് അതൊന്നും അല്ല, നമ്മൾ പറയുന്നു, വരുന്നു, ചാടുന്നു, ഫോൺ എടുക്കുന്നു, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു രാജ്യം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ ജീവിക്കാനും ഇവിടെ ബിസിനസ് ചെയ്യാനും ഇവിടെ തന്നെ നിലനിൽക്കാനും നമുക്ക് നമ്മളെ പ്രചോദനം കൊള്ളിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ ദുബായ് പോലീസും. അത് അവർ നമുക്ക് തരുന്ന സർവീസ് ഉണ്ടല്ലോ, ഏറ്റവും ഓരോ കാര്യം ഇവിടെ എല്ലാ അത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, നമ്മളെ അത്രമാത്രം കെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു വ്യക്തിയുടെ ഒരു ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് നടന്നൊരു സംഭവം, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ സംഭവം അറിയുന്നത്. അപ്പം എന്താണേലും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, നമ്മൾ ദുബായിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത്.
0: You're listening to Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുട്ടിൽ മരമുറി കേസ് വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ കേരള സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അംഗങ്ങളിൽ പലർക്കും ചട്ടപ്രകാരം യോഗ്യത ഇല്ലെന്ന് വിലയിരുത്തിയാണ് പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിലവിലെ ബോർഡിന് നയപരമായ തീരുമാനമെടുക്കാനുള്ള ഹൈക്കോടതി വിലക്കും തീരുമാനത്തിന് പിന്നിലെന്ന് പറയുന്നു. അംഗങ്ങളെ പിരിച്ചുവിട്ട ഉടൻ വിജ്ഞാപനം ഇറക്കാൻ തീരുമാനം. 2, അമുസ്ലിം അംഗങ്ങളെ പിന്നീട് നിയോഗിക്കും. സുപ്രീംകോടതിയിലെ കേസിന്റെ വിധി പ്രകാരം നിയമിക്കാനാണ് സർക്കാർ നീക്കമെന്നും അറിയുന്നു. എന്നാൽ വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാരിന് ആവശ്യമെങ്കിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതി നിരീക്ഷണം ഉണ്ട്. ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും കേസുകൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മറ്റ് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബോർഡ് പിരിച്ചുവിടൽ തീരുമാനം സർക്കാരിന്റെ ആസൂത്രിതമായ ശ്രമമായിരിക്കാമെന്ന് ചെയർമാൻ KS ഹംസയുടെ പ്രതികരണം. ശബരിമലയിൽ ഇ ടെൻഡർ അട്ടിമറിച്ചെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ കരാറുകാരെ സഹായിച്ചെന്ന ദേവസ്വം വിജിലൻസ്. 110 കടകളുടെ ലേല വിവരം ചോർന്നതിന് പിന്നാലെ ടെൻഡർ നടപടി നിർത്തിവച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും. ഈ ആഴ്ച കടകളുടെ ലേലം വീണ്ടും നടക്കും. മുട്ടേൽ മരമുറി കേസിൽ വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യത. കുറ്റപത്രം ദുർബലം. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും ജോസഫ് മാത്യു. മുൻ സർക്കാരിന്റെ റവന്യൂ ഉത്തരവിനെതിരെ ഇപ്പോഴത്തെ സർക്കാർ രംഗത്ത് വന്ന വാർത്ത. അന്വേഷണം വേണം. മുട്ടിൽ മരമുറിയിൽ വനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുട്ടിൽ മരമുറിയിൽ വൻ വീഴ്ച സംഭവിച്ചുവെന്ന് കേരളത്തിന്റെ ഇപ്പോഴത്തെ വനമന്ത്രി. പ്രതികൾ കൂരിപ്പോകാൻ സാഹചര്യമൊരുക്കിയ കുറ്റപത്രമാണ് വന്നത്. LDF സർക്കാർ സാഹചര്യമൊരുക്കിയെന്ന് മന്ത്രി ആരോപിച്ചു. 5 വർഷവും 7 മാസവും കഴിഞ്ഞപ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാലതാമസം വരുത്തിയതിന് DFO വിശദീകരണം നൽകണമെന്നാണ് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. എന്തുകൊണ്ട് വൈകി എന്നത് വ്യക്തമാക്കേണ്ട കാര്യം. 49 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കേസിൽ ഇപ്പോൾ കുറ്റപത്രം. ബാക്കി 48 കേസുകളിൽ എന്തുകൊണ്ട് കുറ്റപത്രം നൽകിയില്ല. എടുത്ത കേസുകളെല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അടുത്തിടെ പടിയിറങ്ങിയ ഡോക്ടർ ജയതിലക്കിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. കോൺഗ്രസ് നേതാവ് ജോൺസൺ എബ്രഹാമിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ കേസ്. സൈബർ ആക്രമണം നടത്തിയ 5 സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ DGP നൽകിയ പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. പീഡനക്കേസിൽ നടപടി നേരിട്ട DYSP A ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച ആഭ്യന്തരവകുപ്പ്. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇന്നലെ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ അടക്കം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കൊല്ലത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അതൃപ്തി. സംസ്ഥാനത്ത് അനാവശ്യ പ്രതിഷേധത്തിന് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തൽ. KC പക്ഷ നേതാക്കൾ കൂടിയാലോചനയില്ലാതെ നടത്തിയ സമരമെന്ന് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് നേരെ യുവമോർച്ചയുടെ വ്യാപക കരിങ്കൊടി പ്രതിഷേധം നടക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ഇന്ന് രാജ്യവ്യാപകമായി കളക്ടറേറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ സമരം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ചേരുന്ന യോഗത്തിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികൾ മാത്രം പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. തമിഴ്നാട്ടിലെ പ്രധാന കക്ഷിയായ DMKയും യോഗത്തിനില്ല. സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളെ സഹകരിപ്പിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. US ഇറാൻ യുദ്ധം 8-ാം മാസത്തിലേക്ക് കടന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തി തന്നെയാണ്. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് സർവനാശകരമായ യുദ്ധത്തിലേക്ക് നയിച്ചാൽ പോലുമെന്നും അറഖ്ചി പറഞ്ഞു. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും അറഖ്ചി. യുക്രൈനിലെ ഡേറ്റാ സെന്ററുകളെയും ടെലകോം വിനിമയ ശൃംഖലയെയും ലക്ഷ്യമിട്ട് പുലർച്ചെ നടത്തിയ റഷ്യയുടെ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. 8 മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നാശനഷ്ടമുണ്ടായെന്ന് യുക്രൈൻ. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിലെ വെള്ളി മെഡൽ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ. സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചതെന്നും ആൻസി. ചൈനീസ് താരമാണ് ഈ ഇനത്തിൽ സ്വർണമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. മികച്ച റാങ്കിംഗ് ആണ് ഇന്ത്യയെ തുണച്ചത്. കാര്യവട്ടം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് മിന്നും ജയം. പരമ്പരയിലെ ആദ്യ വിജയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 8 തകർത്തത്. മത്സരത്തിൽ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. സച്ചിൻ ടെണ്ടുൽക്കറിന് പിന്നാലെ ഏകദിനത്തിൽ 15,000 റൺസ് ക്ലബിൽ കയറി വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര പട്ടികയിൽ 6 ഇന്ത്യയിൽ 2 താരമായുമാണ് കോഹ്ലി റെക്കോർഡിട്ടത്. ഗൾഫ് കപ്പ് UAE സെമിയിൽ ബഹ്റൈൻ എതിരില്ലാത്ത 3 തോൽപ്പിച്ചാണ് UAE ആധികാരിക വിജയം. അടുത്ത വാർത്ത 10:00.
0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
3: Good morning, station clock ഇപ്പോൾ സമയം 9:06.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34°C, അന്തരീക്ഷ ഈർപ്പം 55%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are

സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ആൻഡ് ഇറ്റ്സ് എ മൺഡേ. സമയം 9:17 സെപ്റ്റംബർ 28 നിൽക്കുന്നു. അങ്ങനെ നമുക്കിനിയും 100 ദിവസങ്ങൾ പോലും ഇല്ല നമുക്ക് ഈ ഒരു വർഷം അവസാനിക്കാനായി. ആ ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. അതിനകത്ത് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാഹന ഓട്ടോ മേഖലയിൽ നിന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ. 7 SUVകൾ ഉൾപ്പെടെ 9 പുതിയ മോഡലുകൾ വൻ മാറ്റത്തിന് ഒരുങ്ങി നമ്മുടെ മാരുതി സുസുക്കി. ആക്ച്വലി ഇത് സുസുക്കിയുടെ ഒരു പുതിയൊരു പ്രഖ്യാപനമാണ്. 2020 അവരുടെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പം 30% പ്രൊഡക്ടിവിറ്റി സുസുക്കിക്ക് കൂട്ടാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പുതിയ 9 മോഡലുകൾ ഉൾപ്പെടെ 7 SUVകൾ ഉൾപ്പെടെ സുസുക്കി ഫ്രണ്ടിലേക്ക് വെക്കുന്ന പുതിയ കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം സുസുക്കിയുടെ ഏറ്റവും പുതിയ ഒരു മെത്തഡോളജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഒരു പുതിയ കാർ വെളിയിലേക്ക് ഇറക്കാനായിട്ടുള്ള സമയം 50% ആയിട്ട് കുറക്കുക, പ്രൊഡക്ടിവിറ്റി അത്രയും അധികം കൂട്ടാനാണ് അവരുടെ പ്ലാനും പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് സുസുക്കി എന്ന് പറയുന്നത്. അത് അവിടെ മാത്രമല്ല, നമുക്ക് ദുബായിലും പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ സുസുക്കിയുടെ എക്സ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. 2030 ഏകദേശം അവരുടെ ഉൽപ്പാദനം 40 ലക്ഷം യൂണിറ്റുകളാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലെ രാജ്യാന്തരമായിട്ടുള്ള ഈ നമ്മുടെ പ്ലാന്റുകളിലേക്കൊക്കെ മാറ്റാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് എനിക്കൊന്ന് ഹരിയാനയിലാണ് സുസുക്കിയുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ സുസുക്കി എനിക്കൊന്നും അത് കഴിഞ്ഞ് അവരുടെ കുറേയധികം പുതിയ ലക്ഷറി വേരിയൻറ്റും കൂടെ ഒക്കെ ഇറക്കിയ സാഹചര്യത്തിൽ ഒരുപാട് പേര് സുസുക്കി ഓപ്റ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മാരുതി സുസുക്കി ഓപ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും ഇത്തരത്തിൽ അവരുടെ പുതിയ മോഡലുകൾ, അത് മാത്രമല്ല ഈ 2030 ഇപ്പം നിലവിലുള്ള പല മാരുതി സുസുക്കിയുടെ മോഡലുകൾക്ക് ഫേസ് ലിഫ്റ്റും വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ള അവർ ഓൾറെഡി പറഞ്ഞ സാധ്യതയല്ല ഉണ്ടെന്നുള്ള കാര്യവും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണേലും അഫോർഡബിൾ ബഡ്ജറ്റിൽ നമുക്കൊക്കെ കാർ

0: എല്ലാവരുടെ ഒരു സ്വപ്നം പോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് മാരുതി സുസുക്കി എന്ന് പറയുന്നത്. അവരെയാണ് ഇനിയിപ്പോൾ കുറേയധികം എസ് യു വികൾ ഉൾപ്പെടെ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ഉൾപ്പെടെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്ന എന്നുള്ളൊരു കഴിഞ്ഞ ദിവസം അറിഞ്ഞേക്കുന്ന ഒരു വലിയൊരു വാർത്തയും കൂടെ ആയിരുന്നത്.
1: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്മാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണെ.
5: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
7: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Alright, traffic in the situation. Sheikh Mohammed bin Zayed Road. Thane ethum kurdal traffic situation. Adu Nadalhammarilekk okke varumba nalla rookshamayittulla traffic aanu. Two way traffic aanu nammude pratheech Mirdifinte aa area lokke thane nalla reethiyilulla slow moving traffic situation pokondirikkunu. Ali Tech Old Road lum nalla reethiyil traffic situation undu. Sheikh Zayed Road-ilekku വരികയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ മണിക്കൂറിൽ ഇച്ചിരി കൂടുതലായിരുന്നു അവിടെ. ഞാൻ ആദ്യം പറഞ്ഞു ട്രാഫിക് ഇല്ലയെന്ന് പറഞ്ഞു, പിന്നെ അവിടെ കൂടി. എമിറേറ്റ്സ് റോഡും കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് പോയേക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഷാർജയിലും ഷാർജ ദുബായ് ആ ഒരു കണക്ടിങ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. നമ്മുടെ എവിടെയൊക്കെ എവിടെയാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു അജ്മാനിൽ നിന്ന് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഹോം സെൻ്ററും ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഷാർജയിലേക്ക് കയറുന്നതിന് മുന്നേ, അതായത് നാഷണൽ ബൈസ് എത്തുന്നതിന് മുന്നേ, അതിന് മുന്നേ അവിടെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല കഞ്ചഷൻ ആയിട്ടുണ്ട് ആ ഒരു റോഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രാഫിക് സിറ്റുവേഷൻ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ അറിയിക്കാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: മമ്മി വിശക്കുന്നു.
4: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
3: ആഹാ, പാസ്തയോ?
5: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
3: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
5: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
1: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: കറുപ്പ് എന്ന് പറയുന്ന മൂവി നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല. സൂര്യയുടെ മൂവിയാണ് അത്. നമ്മള് തിയേറ്ററിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കന്ന് ടിക്കറ്റും കിട്ടിയതാണ്, പക്ഷെ ഞാനത് തിയേറ്ററിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഒ ടി ടിയിൽ കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഒറ്റയടിക്കിരുന്നെ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സൂര്യ എനിക്ക് ഭയങ്കര സൂര്യയുടെ ഏത് പടം വന്നാലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യയുടെ സൂര്യ വിക്രം ഇവരൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. വിജയ് ആയിക്കോട്ടെ, എല്ലാവരും എന്താണ് തമിഴ് സിനിമയിലെ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു മാസമുണ്ട്. പ്രത്യേകിച്ച് സൂര്യ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു സെവൻ സ്റ്റാൻഡേർഡ് എയ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഗജനിയൊക്കെ ഇറങ്ങണേ. ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി തന്നേക്കുന്ന ഒരു ഓറയുണ്ടല്ലോ സൂര്യയുടെ. നമുക്ക് നമ്മളെ ജിമ്മിൽ പോകാൻ സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്തത് സൂര്യയാണ്. സൂര്യയുടെ അന്നത്തെ ഒരു പിക്കുണ്ട്, ഒരു സിക്സ് പാക്ക് ഒക്കെ ആയിട്ട് നിൽക്കണേ. ആ ഒരു ഇമേജിലൊക്കെ ഞങ്ങൾ എന്ത് നേരെ സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ജിമ്മിൽ പോവും. ആ ഒരു ട്രെൻഡായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഈ കറുപ്പ് കറുപ്പ് എന്ന് പറയുന്ന മൂവിക്കകത്ത് എനിക്ക് സിനിമ അതിൻ്റെ എന്താ പറയുന്നത് കഥയും അത് എത്രത്തോളം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഉണ്ട് അതിനകത്ത്, നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ. ആ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ അത് എങ്ങും തന്നെ അവർ മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്ദ്രൻ ചേട്ടനെ ആ സിനിമയ്ക്കകത്ത്. ബാക്കി പലരുടെയും ഫേസുകൾ ആ സിനിമയുടെ പല ഇതിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്ന ആ ഒരു അഭിനയ സാധ്യതയുണ്ടല്ലോ. ആക്ച്വലി ആ ഒരു സിനിമ തുടങ്ങുന്നത് ഒരു നല്ലൊരു മെസ്സേജാണ് സത്യം പറഞ്ഞാൽ. നല്ല നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു നിയമത്തിന് എതിരായിട്ട് പോരാടുന്ന ഒരു അച്ഛനും മകടേയും ഒരു സ്റ്റോറിയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അത് പിന്നെ അതിനെ മേക്ക് ചെയ്തപ്പോൾ കുറേയധികം വേറെ രീതിയിലാക്കി അങ്ങനെ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. എന്ത് രസമായിട്ടാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ ചില ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വയ്യാതായി, അദ്ദേഹത്തിൻ്റെ നീതി കിട്ടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മകൾക്ക് വയ്യാതായെന്ന് അറിയുന്ന സമയത്ത് അദ്ദേഹം ഓഫ് ആ ഒരു കോടതിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഗെയിം എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്തെ നായകൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയേണ്ടത് ഇന്ദ്രൻ ചേട്ടൻ തന്നെയാണ്. പിന്നെ പടം കണ്ടിട്ടില്ലെങ്കിൽ പടം കാണാൻ ഒ ടി ടിയിലൊക്കെ ഉണ്ട്. സൂര്യ നമ്മുടെ സിംഗമായിട്ട് വരുന്ന ഒരു സൂര്യനെ നമുക്ക് അതിനകത്ത് കാണിക്കാം. ഡബിൾ റോൾ ആണെന്നൊക്കെ അതിനകത്ത് ചോദിച്ച് അങ്ങനത്തെ ആ ഒരു സി നിങ്ങൾക്ക് സൂര്യ മൂവീസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി ഏത് രീതിയാണെന്ന്. ആ ഒരു സിംഗൻ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമെന്നാണ് കേട്ടോ. എന്തായാലും ഇന്ദ്രൻ ചേട്ടന് ഒരു രക്ഷയില്ലാത്ത മനുഷ്യന്, മലയാളികൾക്ക് ഇന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ്. തമിഴ്നാട്ടിലും തമിഴിലും ഒക്കെ തന്നെ അദ്ദേഹം ഇപ്പോൾ വളരെ നല്ല സാന്നിധ്യമാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറുപ്പ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. കണ്ടവർക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ മേക്കിംഗ് ആൻഡ് ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നി എന്നുള്ളതും കൂടെ പറയാം കേട്ടോ. എന്തായാലും ഒ ടി ടിയിലുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ ഏതിലാണോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഒ ടി ടിയിലുണ്ട്, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ ഏതിലോ ഒന്ന് കറുപ്പ് റൺ ചെയ്യുന്നുണ്ട്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Dunes with Akshay on Home 92.2 FM.
1: നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സോങ് ആണ് നമ്മുടെ ജയിലർ ടൂവിനകത്തെ അലവല്ലോ എന്ന് പറയുന്ന സോങ്. അപ്പൊ ഈ ഒരു സോങ് ഷംന കസിം അടിപൊളിയായിട്ടാണ് അതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നത്. ആക്ച്വലി

ഓടെ മ്യൂസിക് അല്ലെ ഇത് ചെയ്തേക്കുന്ന രീതി ഏറ്റവും പേര് എത്ര കേട്ടാലും വരത്തില്ല. നമ്മുടെ മറ്റേ പ്രശ്നമായേക്കുന്ന നമ്മുടെ സി എമ്മിനെ വെച്ചിട്ട് AI യൂസ് ചെയ്ത് ചെയ്തതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഈ സോങ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ സോങ്, ഈ ഒരു പോർഷൻ

അത് നമുക്ക് മമ്മൂക്ക ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നോക്കി എം എസ് ധോണി ചെയ്തവരുണ്ട്, നമ്മുടെ സി എമ്മിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എന്താ പറയാ, ഒരുപാട് നടന്മാരെ ചെയ്തു, നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടിനെ ചെയ്തു. പക്ഷെ എനിക്ക് ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടത് ആരാന്നറിയോ? നമ്മുടെ വാസു അണ്ണൻ, നമ്മുടെ കുഞ്ഞിക്കുഞ്ഞിനകത്തെ വാസു അണ്ണൻ. അതിനകത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന രീതിയും അദ്ദേഹം ഡാൻസ് കളിക്കുന്ന രീതിയും എനിക്ക് തോന്നില്ല വേറെ ആരെ ചെയ്താലും അതിനുള്ള രസമുണ്ടാകുന്ന തോന്നില്ല. സായികുമാറിന്റെ വാസുവർണ്ണനായിട്ട് വന്നേക്കുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും നല്ല പോർഷൻസ് വേറെ സീക്വൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാമെന്നാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ് ആണ്. എൻ്റെ കോറിയോഗ്രാഫി ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന്. എന്തിനാ അനിരുദ്ധിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കോൺസേർട്ടിൽ പോലും അനിരുദ്ധ് ഇതായിരുന്നു ഏറ്റവും എടുത്തിട്ടില്ല അലക്കിയ പാട്ടെന്ന് പറഞ്ഞ്. അത്ര മാത്രം സൂപ്പറായിട്ടാണ്. ജയിലർ ടൂലെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും പടം എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പാട്ടുകളും കാര്യങ്ങളൊന്നും അറിയില്ല. ലെറ്റ്സ് സീ. എന്തായാലും ഇതിന് നിങ്ങൾക്ക് ഈ വേർഷനിൽ വേറെ ആരുടെയാണ് എ യൂസ് ചെയ്ത് വെച്ച് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അതുകൂടെ പറയാനാണ് കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുട്ടിൽ മരമുറിയിൽ പിടിമുറുക്കാൻ സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപക മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ദുർബലം. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. കേസിൽ മുൻ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെയും ഗുരുതര ആരോപണമാണ് കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഉന്നയിച്ചിരിക്കുന്നത്. വ്യാജ വിവാഹ ആരോപണം ഉയർത്തി മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിപ്പോർട്ടർ ടി വി ഉടമ ആന്റോ അഗസ്റ്റിൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകില്ലെന്നും കേസിൽ FIR റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്നും ആന്റോയുടെ അഭിഭാഷകൻ അറിയിച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ 126 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ കേരള സർക്കാർ. അംഗങ്ങളിൽ പലർക്കും ചട്ടപ്രകാരം യോഗ്യതയില്ലെന്ന് വിലയിരുത്തിയാണ് അംഗങ്ങളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിലവിലെ ബോർഡിന് നയപരമായ തീരുമാനമെടുക്കാനുള്ള ഹൈക്കോടതി വിലക്കും തീരുമാനത്തിന് പിന്നിലെന്ന് അറിയുന്നു. അംഗങ്ങളെ പിരിച്ചുവിട്ട് ഉടൻ വിജ്ഞാപനമിറക്കാനാണ് ഒരുക്കം. 2 അമുസ്ലിം അംഗങ്ങളെ പിന്നീട് നിയോഗിക്കും. സുപ്രീംകോടതിയിലെ കേസിന്റെ വിധി പ്രകാരം നിയമിക്കാനാണ് സർക്കാർ നീക്കം. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്നാണ് വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പറയുന്നത്. സർക്കാരിന് ആവശ്യമെങ്കിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന ഹൈക്കോടതി നിരീക്ഷണമുണ്ടെന്ന് മന്ത്രി. പീഡനക്കേസിൽ നടപടി നേരിട്ട DYSP എ ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച് ആഭ്യന്തര വകുപ്പ്. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇന്നലെ DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ അടക്കം ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൽ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും അതൃപ്തി. സംസ്ഥാനത്ത് അനാവശ്യ പ്രതിഷേധത്തിന് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തൽ. KC പക്ഷ നേതാക്കൾ കൂടിയാലോചനയില്ലാതെ നടത്തിയ സമരമെന്ന് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 81 ഉയർന്നു. മഴക്കെടുതിയിൽപ്പെട്ട് 50-ൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഉത്തർപ്രദേശിൽ ഇത്രയും ശക്തമായ മഴയ്ക്ക് കാരണമായത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉത്തർപ്രദേശ് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിപക്ഷം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. രാജ്യവ്യാപകമായി കളക്ടറേറ്റുകളിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച്. ഇന്ത്യ 6 തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. കരസേനാ മേധാവി ജനറൽ ധീരജ് സേതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രതിരോധമന്ത്രിയുടെ പ്രഖ്യാപനം. 2000 രൂപയ്ക്ക് മുകളിലുള്ള നിശ്ചിത UPI പേഴ്സൺ ടു മെർച്ചന്റ് ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിൽ. പൂർണ്ണമായ സൌജന്യ UPI പേയ്മെന്റുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് 2000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മെർച്ചന്റ് ഇടപാടുകൾക്ക് 0.4% MDR ഏർപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചത്. ഇറാൻ US യുദ്ധം 8-ാം മാസത്തിലേക്ക് കടന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. US ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നേക്കും. ഇതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതെന്ന് US മാധ്യമം അക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന സമാധാന നിർദ്ദേശമാണ് ഇറാൻ US മുന്നിൽ വച്ചത്. പകരം എണ്ണ കയറ്റുമതിയുടെയും നാവിക തുറമുഖങ്ങളുടെയും മേലുള്ള ഉപരോധം നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനെ അനാവശ്യ വിലപേശലെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. US യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സർവ്വനാശകരമായ യുദ്ധത്തിലേക്ക് നയിച്ചാൽ പോലും പ്രശ്നമില്ലെന്ന് അറഖ്ചി. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും അബ്ബാസ് അറഖ്ചി. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലെ വെള്ളി മെഡൽ നേട്ടത്തിൽ അതിയായ സന്തോഷമെന്ന് തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ. ആൻസിയുടെ തുടർച്ചയായ 2-ാം വെള്ളിയാണിത്. സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചത്. ചൈനീസ് താരമാണ് ഈ ഇനത്തിൽ സ്വർണ്ണമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴമൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. മികച്ച റാങ്കിംഗാണ് ഇന്ത്യയ്ക്ക് തുണയായത്. ഗൾഫ് കപ്പ് UAE സെമിയിൽ ബഹ്റൈൻ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് UAE ആധികാരിക വിജയം. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 49%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: You are listening

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ പാരന്റ്സ് ഈ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ ചേർത്തപ്പോൾ നമുക്ക് അധ്യയന വർഷം തുടങ്ങി, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. തുടങ്ങിയതിന് ശേഷം നമ്മളിപ്പം ഒരുപാട് പാരന്റ്സ് പുതിയ സ്കൂളുകൾക്കൊക്കെ പുതിയ റേറ്റിംഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചോരൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്, എന്താണ് അയ്യോ എൻ്റെ കുട്ടിക്ക് ഈ സ്കൂളിൽ ആ റേറ്റിംഗ് ഉള്ളല്ലോ, ഇത് വേറൊരു റേറ്റിംഗ്, അപ്പോൾ ഇനി പുതിയ റേറ്റിംഗ് ഇല്ലേ എൻ്റെ കുട്ടിയുടെ സ്കൂളിൽ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. ഇപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, KHD ഒരു പുതിയ സെറ്റ് ഓഫ് റൂളുകൾ, അതിപ്പം ക്യാൻറ്റീൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ വരുന്നതിൻ്റെ ആയിക്കോട്ടെ പാഠ്യ പദ്ധതിയിലെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ്, അത് ഈ പഠിത്തത്തിൽ മാത്രമല്ല അക്കാഡമിക്കിലും അതുപോലെ സ്പോർട്സിലും. അപ്പോൾ KHD പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള സ്കൂളുകൾക്ക് അവർ പുതിയ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 24 മണിക്കൂർ മാത്രമേ KHD ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ എക്സാമിനേഷൻ ടീം വരുന്നുള്ളതിൻ്റെ ഉള്ള അറിയിപ്പ് വരികയുള്ളൂ. 24 മണിക്കൂർ ആ ഒരു ഷോർട്ട് ഗ്യാപ്പിൽ ഇവർക്കൊന്നും ചെയ്ത് തീർക്കാനും പറ്റില്ല, ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പം പെർഫെക്റ്റ് ആയിരിക്കണം ഓരോ ദിവസവും നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെ അവരൊരു ഷോർട്ട് ടീമായിരിക്കും വരുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ചെക്ക് ചെയ്യാമെന്നൊന്നും പറയും. ആ ചെക്ക് ചെയ്യുന്നതിനെ അടിസ്ഥാനത്തിൽ ആ സ്കൂളിന് ഒരു റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ പുതിയതായിട്ടുള്ള ഇവർ ചെക്ക് ചെയ്യുന്ന സ്കൂളിനായിരിക്കും പുതിയൊരു റേറ്റിംഗ് ഉള്ളത്. ബാക്കി പഴയ സ്കൂളുകൾക്കൊക്കെ തന്നെ അതേ സെയിം റേറ്റിംഗ് തന്നെയാണ് KHD ഭാഗത്തു നിന്നുള്ളത്, അത് നിലവിൽ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പം പല സ്കൂളുകളിലും, എല്ലാ സ്കൂളുകളും ഇല്ല, പല സ്കൂളുകളും മാത്രം അവർ ചൂസ് ചെയ്യുന്ന സ്കൂളുകളിൽ മാത്രം അറിയിപ്പ് 24 മണിക്കൂർ മുന്നേ എന്ന് അറിയിക്കും. അവർ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരും, അത് നോക്കും. ഇത് എത്ര മനോഹരമായിട്ടുള്ളൊരു, എനിക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ എക്സാം നടക്കുന്ന സമയത്ത് ഇൻവിജിലേറ്റേഴ്സ് വരും. ഞങ്ങളുടെ, ഞാൻ MG University ആയതുകൊണ്ട് MG University ഇൻവിജിലേറ്റേഴ്സിനെയും എക്സാം എന്താ സ്പെഷ്യൽ സ്ക്വാഡിനെയൊക്കെ അയക്കും. ഇവർ വരുന്ന കാണുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം, എങ്ങാണ് ഇനി നമ്മൾ വെല്ലോ കോപ്പിയോ വല്ലതും വെച്ച് അടിക്കാനുള്ളവരാണെങ്കിൽ അവിടെ ഇത് വിചാരിച്ചിട്ട് പരീക്ഷ പോയാലും പ്രശ്നമില്ല, കോപ്പി അടിക്കരുത്, അത്രയും നമ്മൾ പേടിക്കുന്ന സിറ്റുവേഷനാണ് അത്. അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ ചെക്കിങ്ങിൽ അല്ല. പക്ഷേ നല്ലതാണ്, നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, വളരെ വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ കുറേയധികം സ്കൂളുകൾക്ക് പുതിയ റേറ്റിംഗ്സും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ, പാരൻസ് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. സി, ഇവിടെ ഈ ഗവൺമെൻറ് എല്ലാം നമ്മൾ ഓരോ കാര്യം നോക്കുന്നതിനെക്കാട്ടിലും അവർ മേക്ക് ഷുവർ ചെയ്യും അത് ക്വാളിറ്റി പരമായിട്ടുള്ളൊരു ലിവിങ് സ്റ്റാൻഡേർഡും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒക്കെ തന്നെയാണോ ഇവിടെ ഉള്ളതെന്നുള്ളത്.

0: is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravugal, Nalayude Aarogyam, Dubai Investment Park 1-il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil Hit of the Heart.
1: ഈ നമ്മുടെ ഖരീഫ് സീസൺ അവസാനിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മളറിയാം നമുക്ക് ആ ഒരു ഗൾഫ് മേഖല മുഴുവനായിട്ട് ഒരു വിന്ററിൻ്റെ ഒരു പ്രതീതിയിലേക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഫാക്ട് അറിയുന്നതായിട്ട് നമ്മുടെ സലാലയിൽ ഈ ഖരീഫ് സീസണിൽ നിങ്ങൾ സലാലയിൽ പോയിട്ടുള്ളവരെ അറിയാം, നമുക്ക് ബീച്ചിൽ വരെ ഓട്ടോകളെ കാണാനായിട്ട് പറ്റും. ഏറ്റവും ലോ ലൈയിങ് ഏരിയയിലേക്ക് നമുക്ക് അവിടെ എല്ലാം റോഡുകൾ ക്രോസ് ചെയ്യുന്നതും ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഈ നോർമൽ ഏരിയ നോർമൽ റോഡുകളിലേക്കൊക്കെ ഈ ഓട്ടോകൾ ഇത്രയധികം വരുന്നത്. നമ്മളിപ്പോൾ ദുബായിൽ നോക്കുകയാണെങ്കിൽ ദുബായിലെ റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ പോകുന്നതെങ്കിൽ പോലും അവിടെയും നമ്മൾ ഇത്രയും ഓട്ടോകളെ കാണാം. പക്ഷേ സലാലയിൽ അങ്ങനെയല്ല. എന്നാൽ ഞാനത് മനസ്സിലാക്കിയത് ഖരീഫ് സീസണിൻ്റെ ആരംഭത്തോടെ നമ്മൾ ഒട്ടകങ്ങൾ ജബലുകളിൽ നിന്ന് അല്ലെങ്കിൽ മലകളിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ അവരെ കൊണ്ടുവരികയാണ് പതിവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് സലാലയിൽ പോയവരൊക്കെ അറിയാം അത്രമാത്രം മഴയും അതുപോലെ തന്നെ മൂടൽ മഞ്ഞും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പം അങ്ങനെ തെന്നി വീഴാതിരിക്കാൻ, അവർക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ, മരണപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ താഴെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അധികൃതർ അവർ ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇത് തന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് അറിയാം, ആക്ച്വൽ പ്രോസസ്സിലും അവർ വരുന്നതാണ്. എന്നിട്ട് ഖരീഫ് സീസൺ അവസാനിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊരു കൂട്ടത്തോടെ ജബലുകളിലേക്ക് ഒരു പോക്കുണ്ട്. ഓൻ്റെ പൊന്നോ, അതൊരു ഒന്നൊന്നര കാഴ്ച കേട്ടോ. ഒരു പക്ഷേ നമ്മൾ ദ ഗ്രേറ്റ് മൈഗ്രേഷനൊക്കെ കാണുമല്ലോ നമ്മുടെ ആഫ്രിക്കയിലൊക്കെ നടക്കുന്ന, കെന്യയിലൊക്കെ നടക്കുന്ന. അപ്പം അതുപോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇതിനെ ആ രീതിയിൽ വേണം ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ കേട്ടോ. അത് അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇവർ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ആ മലകൾ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ പുല്ല് മൈതാനം പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയും ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നി. യൂട്യൂബിൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഖരീഫ് സീസൺ അവസാനിക്കുന്നതോടെ സലാലയിലെ ഈ ഒരു കാഴ്ച അത്ര മധുരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ അവിടെ തുടങ്ങാൻ പോകുന്നത് വിൻ്ററിൻ്റെ ഒരു ആരംഭ കാലഘട്ടമാണ്. ഇനി അടുത്തൊരു ചൂടുകാലം വരുന്ന ഇടം വരെ, ആ ചൂടുകാലം കഴിഞ്ഞ് വരുന്ന ഖരീഫ് സീസൺ വരെ ഒട്ടകങ്ങൾ ജബലിൽ തന്നെ അവിടെ ഉണ്ടാവും എന്നുള്ളത് പറയുന്നതും ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എന്താണേലും അത്തരത്തിൽ കാഴ്ചകൾ കാണാത്തവരുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുക, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതുപോലെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എന്നാൽ നമ്മൾ വെളിനാട്ടിലിരിക്കുന്ന സമയത്ത് ഇവിടെയും അങ്ങനെ പല കാര്യങ്ങളും പോകുന്നുണ്ടെന്നുള്ളൊരു പ്രകൃതി അത്രമാത്രം ബ്യൂട്ടിഫുള്ളാന്നേ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, പക്ഷേ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തങ്ങി നിൽക്കുമ്പോണ്ടല്ലോ വരും തലമുറയ്ക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഇൻഫർമേഷൻസാണ്.
0: You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ നമ്മുടെ റോഡുകളൊക്കെ തന്നെ ശാന്തമായിട്ട് വന്നിട്ടുണ്ട്. അലിത്തേറ്റ് ഓൾ റോഡിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ദുബായ് റോഡുകളിൽ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അൽഖേൽ റോഡ്, ദുബായ് അലൈൻ റോഡ് എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചപ്പോൾ ഞാൻ ട്രാഫിക് ഉണ്ടെന്ന് പറയുന്നല്ലേ, എല്ലാം ഫ്രീ ആയിട്ടുണ്ട്, നല്ലതായിട്ട് ഫ്രീ ഫ്ലോയിങ് ആയിട്ട്. ചെറിയ ചെറിയ കഞ്ചഷൻ അവിടെ ഇവിടെ ആയിട്ട് ചെറിയൊരു പോർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ ഷാർജ ദുബായ് റോഡുകൾ, ഷാർജയിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അലിത്തേറ്റ് ഓൾ റോഡും ഉണ്ട്. എമിറേറ്റ്സ് റോഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അജ്മാൻ, ഉമൽ ഖുയൈൻ, റാസൽ ഖൈമ, ഇനി ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ അബുദാബി, ഗന്ദൂത്ത്, ആ ഏരിയ മുഴുവൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല ആറ് ഞാൻ പറയാത്ത വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാമെന്നാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരാമെന്നാണ്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Tunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM. Swagatham. Angane ente kooda Nithyan join cheyyunnunde. Very good morning, Nithya. Enthaanu varude EMNF-inte ona paripadikku thagarthu ennaanu avada kettathu. Enginayirunnu
2: EMNF-inte ona? First of all, ellarkkum adipoli oru good morning. Rendu divasathe weekend ennu parayumbo njangalkku cinemayum EMNF orumichona okke aayittu adichu polichu. EMNF orumichona thanne njan aadiyayittanu join cheyyunne.
1: Okay,
2: so adukondu thanne amazing
1: adipoli. Emirates Nays-inte association ennu parayunna oru sanghadana enikku valare personally ariyaanna കുറെ സുഹൃത്തുക്കൾ ഉള്ളതാണ്.
2: അക്ഷയനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ.
1: ആ ഒരു ദിവസം നമുക്ക് എല്ലായിടത്തും പരിപാടിയുണ്ട്. അപ്പൊ നിത്യക്ക് ഒരു സ്കെഡ്യൂൾ, എനിക്കൊരു സ്കെഡ്യൂള്, അതുകൊണ്ട് നമ്മൾ പലരും പല പറക്കുകയായിരുന്നു ഈ ഒരു വീക്കെൻഡിൽ. പല പരിപാടികളായിട്ട് ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പൊ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓണത്തിന്റെ ദുബായിൽ ഓണം അവസാനിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഡിസംബർ വരെ അത്ര ഈ വട്ടം ഒരുപാട് ഓണപരിപാടികളാണ്
2: അല്ലെ.
1: അപ്പൊ എന്താണെങ്കിലും ഈ EMNF-ന്റെ ഓണപരിപാടി ഗംഭീരമായിരുന്നു. അപ്പൊ നിത്യ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇന്ന്
2: നമ്മുടെ ഓവാവ്
1: ഓവാവിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. അതായത് ഇറ്റലിയുടെ തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലം എവിടാണത്?
2: ദക്ഷിണേന്ത്യ എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രഭാത ഭക്ഷണത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് അല്ലേ. പല ആൾക്കാരും ഇത് രാവിലെ മാത്രമല്ല രാത്രിയിലും കഴിക്കുന്ന ആൾക്കാർ.
1: ഇഡലിയുടെ ഒരു പ്രത്യേകത സ്റ്റീംഡ് ആയതുകൊണ്ട് വൺ ഓഫ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് വുഡ് ആണ് ഇഡലി എന്ന് പറയുന്നത്. ഫാറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ അരിയാണ്. പക്ഷെ എന്നാലും ഇഡലി എനിക്ക് തോന്നുന്നു ലോകത്തിൽ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന,
2: ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം, രുചികരവുമാണ്. അപ്പോ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇഡലി എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ചെന്നൈയാണ്.
1: ചെന്നൈയാണ്, ശരി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ചെന്നൈയിലെ ഇഡലി വട ഭയങ്കര ഫേമസ് ആണ് പലയിടത്ത്. ഞാൻ ആദ്യമായിട്ട് ചെന്നൈ ചെല്ലുന്ന സമയത്ത് ഈ സ്ട്രീറ്റില് ആളുകൾ വൈകിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരും, എല്ലാവരും ഒരു ഇഡലി ഒരു വട അത് നിറച്ച് സാമ്പാർ
2: ഒഴിച്ചിട്ട്. നമ്മുടെ ഷീപ്സ് അങ്ങനെ കഴിക്കുന്ന കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും വടയും കൂടെ അങ്ങനെയാണ് ആളുടെ ഒരു
1: കോമ്പിനേഷൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചെന്നൈ ആണെങ്കിലും ചെന്നൈയെക്കാട്ടിൽ കൂടുതൽ ഞാൻ ബാംഗ്ലൂരിലും കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇഡലി കഴിക്കുന്നത്. കേരളത്തിലും കഴിക്കുന്നുണ്ട്, പക്ഷെ കർണാടകയിൽ ബാംഗ്ലൂരിലും അങ്ങനെ ഒരു
2: അതിനൊരു റീസൺ ഉണ്ട്. അതായത് നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ചെന്നൈ ആണെങ്കിലും ഓൺലൈനിൽ ഇഡലി ഓർഡർ ചെയ്യുന്ന ആൾക്കാരുടെ അളവ് നോക്കുമ്പോൾ ബംഗളൂരുവിനെയും ക്യാപിറ്റൽ സിറ്റി എന്ന് പറയപ്പെടാറുണ്ട്. വിശേഷിപ്പിക്കുക, അതായത് നമ്മളിങ്ങനെ കോമൺലി പറയാറില്ലേ, അങ്ങനത്തെ ഒരു രീതിയിൽ ബംഗളൂരു നമ്മുടെ ഉണ്ട്. അതെ അതെ. പിന്നെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിലും പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടിന്റെ അടുക്കളകളിലും ഗ്രാമപ്രദേശത്തുള്ള കടകളിലും മാത്രം ഇട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇഡ്ഡലി ചെന്നൈയിലേക്ക് ഇത്രയധികം ഗംഭീരമായത് ഉടുപ്പി ഹോട്ടലിന്റെ കടന്നുവരവോടുകൂടിയാണ് കേട്ടോ. അതിലൂടെയാണ് പലതരത്തിൽ, അതായത് നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന 1500 പരം ഇഡ്ഡലീസ്, അതായത് ഇപ്പൊ വൈറ്റ് ഇഡ്ഡലി മുതൽ മസാല ഇഡ്ഡലി, പിന്നെ എഗ് ഇഡ്ഡലി, പൊടി ഇഡ്ഡലി തുടങ്ങി എന്തുമാത്രം ഇഡ്ഡലി വെറൈറ്റീസ് ആണ് അല്ലേ.
1: ചെറിയ ഇഡ്ഡലി ഉണ്ട്, ഈ അക്സ ഇടയ്ക്ക് മേടിക്കുന്നതാണ്,
2: കുഞ്ഞിഡ്ഡലി, ബട്ടൺസ് ഇഡ്ഡലി,
1: ബട്ടൺസ് ഇഡ്ഡലി, അതിന്റെ മേലെ ഈ ഗീ ആണ് കൂടുതൽ, ഗീ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് മസാല ഭയങ്കര ടേസ്റ്റാ. അത് പുതിന ചട്നി കൊണ്ട് അങ്ങോട്ട് കഴിക്കാണല്ലോ.
2: അതായത് നമ്മള് രാവിലെ ഇവിടെ ടെമ്പിളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് കഴിക്കില്ലേ, മിക്കവാറും ഞാനും അതും കോഫി
1: ആണ്. ഈ ഇഡ്ഡലി തന്നെ പല, ഇപ്പൊ രാമശ്ശേരി ഇഡ്ഡലി, അതുപോലെ തന്നെ മൈസൂർ ഇഡ്ഡലി, അങ്ങനെ
2: ഇഡ്ഡലി
1: ഒരുപാടുണ്ട്. മേലെ ഇങ്ങനെ മറ്റേ വെണ്ണയും അതുപോലെ തന്നെ മുളക് ചമ്മന്തി കൂടെ ഇട്ടിട്ട് എത്ര
2: ഇഡ്ഡലി
1: തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അല്ല നിങ്ങളുടെ ഫേവറേറ്റ് ഇഡ്ഡലി എന്നാന്ന് കൂടെ പറയാം.
2: സാധാരണക്കാർക്ക് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി, അതായത് പ്രധാനമന്ത്രിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇഡ്ഡലി വട ദോശ കോംബോ ആണെന്ന് അതായത് 2020 മദ്രാസ് IIT ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇനി ഇപ്പോൾ ഇഡ്ഡലിയെ സംബന്ധിച്ച് എത്രയൊക്കെ ഇഡ്ഡലി വെറൈറ്റീസ് വന്നാലും നമുക്ക് ഈ വൈറ്റ് ഇഡ്ഡലിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് കാണാൻ എന്തൊരു ഭംഗിയാണ്, പഞ്ഞു പോലെ.
1: ഇഡ്ഡലിയുടെ നോൺ വെജ് കഴിക്കുന്നതും ഭയങ്കര ഫേമസ്
2: ആണ്. എന്തും കഴിക്കാം ഇഡ്ഡലിയുടെ കൂടെ,
1: അതാണ് ഇഡ്ഡലിയുടെ പ്രത്യേകത. ഇനി ഞങ്ങൾ ഈ പറയാത്ത വേറെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഇഡലി സ്പോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലോ എവിടെ ആയിക്കോട്ടെ ടൈപ്പ് ഓഫ് ഇഡലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്
3: പറയാനാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് ADGP ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികളിലോ യാത്രകളിലോ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്ന കാര്യമാണെന്നും ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു. സുഹൃത്തിന്റെ ആഡംബര കാർ ഔദ്യോഗിക വാഹനമായി ഉപയോഗിച്ചതിലെ ന്യായീകരണത്തിൽ പ്രതിരോധത്തിലായി മന്ത്രി KM ഷാജി. മന്ത്രി വാഹനമേതെന്ന് വ്യക്തമാക്കുന്ന മോട്ടോർ വാഹന ചട്ടം മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നത്. KM ഷാജിയുടേത് ഗൌരവമായ നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി CPM രംഗത്ത്. മന്ത്രിമാർ അസൈൻ ചെയ്ത വാഹനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മുൻ മന്ത്രി P. രാജീവ്. ഹൈക്കോടതിയുടെ 2 വർഷം മുൻപുള്ള സുപ്രധാനമായ വിധി ഇക്കാര്യത്തിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നടി അൻസിബ ഹസൻ നൽകിയ കേസിൽ FIR റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലക്ഷ്മിപ്രിയ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന്മേൽ സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. പാവപ്പെട്ടവരുടെ പ്രശ്നം കിടക്കുമ്പോൾ ഇവരുടെ പ്രശ്നം തീർക്കാൻ സമയമുള്ളല്ലോ എന്ന് കോടതിയുടെ പരാമർശം. AMMA സംഘടനയ്ക്കു വേണ്ടി സ്പെഷ്യൽ കോടതി വേണമല്ലോ എന്നും ഹൈക്കോടതിയുടെ പരാമർശം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം തുടങ്ങി. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. കേസിൽ മുൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ജോസഫ് മാത്യു വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യത. കുറ്റപത്രം ദുർബലം. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലക്കിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിക്കുന്നത്. മുട്ടൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് വനമന്ത്രി. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോ ജയതിലകിന്റെ ഉത്തരവിറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വനമന്ത്രി ഷിബു ബേബി ജോൺ. വ്യാജ വിവാഹാരോപണം ഉയർത്തി മുഖ്യമന്ത്രി VD സതീശനെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിപ്പോർട്ടർ TV ഉടമ ആന്റോ അഗസ്റ്റിൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകില്ലെന്നും കേസിലെ FIR റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്നും ആന്റോയുടെ അഭിഭാഷകൻ അറിയിച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ് ഇത്. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. സർക്കാരിന് ആവശ്യമെങ്കിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും കേസുകൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മറ്റ് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 81 ഉയർന്നു. മഴക്കെടുതികളിൽപ്പെട്ട് 50-ൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഉത്തർപ്രദേശിൽ ഇത്രയും ശക്തമായ മഴയ്ക്ക് കാരണമാക്കിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് രാജ്യവ്യാപകമായി കളക്ട്രേറ്റുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. നാളെ പ്രവർത്തക സമിതി യോഗം ചേർന്ന് കോൺഗ്രസിന്റെ തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ സമരം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ചേരുന്ന യോഗത്തിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികൾ മാത്രം പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു. തമിഴ്നാട്ടിലെ പ്രധാന കക്ഷിയായ ഡി എം കെയും യോഗത്തിനില്ല. സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളെ സഹകരിപ്പിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. ഇന്ത്യ 6-ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, കരസേനാ മേധാവി ജനറൽ ധീരജ് സേതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രതിരോധമന്ത്രിയുടെ പ്രഖ്യാപനം. ഇറാൻ യുഎസ് യുദ്ധം 8-ാം മാസത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. യുഎസും ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നേക്കും. ഇതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലെ വെള്ളി മെഡൽ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ. സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചതെന്നും ചൈനീസ് താരമാണ് പക്ഷേ ഈ ഇനത്തിൽ സ്വർണ്ണമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. ഗൾഫ് കപ്പ് യുഎഇ സെമിയിൽ ബഹ്റൈൻ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് യുഎയുടെ ആധികാരിക ജയ്. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 47%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Good morning with Nitya.
1: Yes, welcome. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മിഡ് മോർണിംഗ് നിത്യയുടെ പുതിയൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം. അപ്പോൾ ഹോം 92.2 FM നിങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത് ഈ പുതിയ ആഴ്ചയിലെ ഈ തിങ്കളാഴ്ചയിലെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ദിവസത്തെ വീക്കെൻഡൊക്കെ ശേഷം ആ ഒരു ഇടവേളയ്ക്കൊക്കെ ശേഷം പുതിയൊരു ആഴ്ചയിലെ തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സന്തോഷത്തോടെ എല്ലാവരും വെൽക്കം ചെയ്യാൻ പറ്റുമ്പോൾ രണ്ട് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുതിയൊരു എനർജിയോടെ ഓഫീസിലേക്കും ഡെയിലി റുട്ടീനിലേക്കും ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുമായിരുന്നു? കഴിഞ്ഞ മണിക്കൂറിൽ ഞാനും അക്ഷയും പറഞ്ഞ പോലെ തന്നെ നിരവധി ഷോസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഹോം 92.2 FM സംബന്ധിച്ച് ഒരു 26 എന്ന് പറയുന്ന രണ്ട് പ്രോഗ്രാമുകളായിരുന്നു. ഒന്ന് EMNF ഒരുമിച്ചോണം, ദെൻ സെക്കൻഡ് വൺ ഈസ് അകം. അപ്പോൾ പകലും രാത്രിയും മുഴുവനും പ്രോഗ്രാമുകളായിരുന്നു. അത് മാത്രമല്ല രാത്രിയിൽ രണ്ടായിരുന്നു കാര്യം, അതായത് അന്ന് സിനിമ ഉണ്ടായിരുന്നു RM സിനിമ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഈവനിങ് ആയിരുന്നു നമ്മൾ ധൂമകേതു കണ്ടത്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മൊത്തത്തിൽ തിരക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എല്ലാം ആഘോഷ നിമിഷങ്ങളായിരുന്നു. ഓരോ വീക്കെൻഡും ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമാ വിശേഷങ്ങൾ മാത്രമല്ല കഴിഞ്ഞ എന്താ പറയുക അകം ഇവൻറ്റിനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹരി ശിവരാമകൃഷ്ണൻ നമ്മൾ ആഗ്രഹം നേരിട്ടൊന്ന് കാണാൻ അല്ലെങ്കിൽ ആ പാട്ട് നേരിട്ട് പാടുന്നത് കേൾക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംവിധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗംഭീര മ്യൂസിക് കോൺസെർട്ട് എല്ലാവരും ഒരുപാട് പേര് ആസ്വദിച്ചിരുന്നു. എത്ര പേര് അവിടെ പ്രോഗ്രാം കാണാനുണ്ടായിരുന്നു അതെനിക്കറിയില്ല. അവിടുത്തെ മ്യൂസിക് വൈബ് ശരിക്കും എന്താ പറയുക വേറെ ലെവലായിരുന്നു. ഒരുപാട് മെസ്സേജസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് കിട്ടിയ ഒരുപാട് ആൾക്കാർക്ക്. അപ്പോൾ എന്താ പറയുക അതേ ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇനി റേഡിയോ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട ഒരു വെതർ അപ്ഡേറ്റിലേക്കാണ് ഇന്ന് ആദ്യം തന്നെ പോകുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് പ്രധാന വാർത്തയായിട്ട് വന്നിരിക്കുന്നത് UAE മാറിയ ഈ കാലാവസ്ഥയെക്കുറിച്ചാണ്, ഇവിടെയും നാട്ടിലൊക്കെ. അപ്പോൾ നിലവിൽ നമ്മുടെ UAE പകൽ സമയങ്ങളിൽ താപനില ഇപ്പോൾ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന ഒരു കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു വീക്കെൻഡിലേക്ക് എത്തുമ്പോഴാണ് ഇത് കൂടുന്നത്. അപ്പം ഞാനിപ്പോൾ ആ ഓണാഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു 11:30 സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കത്തുകയായിരുന്നു എന്ന് പറയാം ആ ഒരു പകൽ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങൾ പിന്നെയും നമുക്ക് സമാധാനമുണ്ട്. എന്തായാലും ഇതിനൊപ്പം പൊടിക്കാറ്റിനൊക്കെ സാധ്യതയുണ്ടെന്നാണ് NCM പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രിയും പുലർച്ചെ ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി മറിയും. കനത്ത മൂടൽമഞ്ഞാണ് ഇവിടെ ഇവയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥയിൽ ആരോഗ്യ കാര്യങ്ങൾ എല്ലാവരും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമിതമായുള്ള ചൂടുള്ള സമയങ്ങളിൽ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ഉച്ച സമയങ്ങളിൽ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. ഹെൽത്ത് എക്സ്പെർട്സ് അങ്ങനെയാണ് പറയുന്നത്, നമ്മളത് തീർച്ചയായിട്ടും അനുസരിക്കുക. അതുപോലെ തന്നെ റോഡിലിറങ്ങുന്ന യാത്രക്കാരാണെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജാഗ്രത പാലിക്കുക. രാത്രിയിലും അതിരാവിലെയും വിസിബിലിറ്റി വളരെ കുറയുന്ന രീതിയിൽ മൂടൽ മഞ്ഞ് ശക്തമാകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് ഓഫീസിലേക്കും മറ്റും വാഹനം ഓടിച്ചു പോകുന്ന ആൾക്കാർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക. ഇപ്പോൾ സ്പീഡ് ലിമിറ്റൊക്കെ കുറച്ച് ഫോഗ് ലൈറ്റ്സ് ഓൺ ചെയ്ത് മുന്നിലുള്ള വാഹനങ്ങളുമായിട്ട് കൃത്യമായിട്ടൊരു ഡിസ്റ്റൻസ് പാലിച്ച് മാത്രമേ നിങ്ങൾ ഡ്രൈവ് ചെയ്യാവൂ. അപ്പോൾ ഒഫീഷ്യൽ വെതർ അലേർട്സ് മാത്രം എല്ലാവരും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ ആഴ്ചയിൽ പുതിയൊരു പോസിറ്റീവ് വൈബോടെ നിങ്ങളുടെ ജോലിസ്ഥലത്തും യാത്രകളിലും ഒക്കെ കൂട്ടായിട്ട് ഇനി 3 മണിക്കൂർ ഞാനുണ്ടാവും. നല്ല പാട്ടുകളും പുതിയ അപ്ഡേറ്റ്സും വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് 2 മണിക്കൂർ ഒരുമിച്ച് പോവാം. അപ്പോൾ പിന്നെ ഒട്ടും ഡിലേ ചെയ്യുന്നില്ല. ഈ തിങ്കളാഴ്ച പ്രഭാതത്തെ അല്ലെങ്കിൽ ഈ ഒരു മിഡ് മോർണിംഗിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ ആദ്യത്തെ ട്രാക്കിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ஜனஹிருதயங்கள் கீழடக்கா வீண்டும் ஒரு குடும்ப சித்திரவுமாய் ബിജു മേനോൻ എത്തുന്നു.
4: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പന കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴാ ഉള്ള കാര്യം മാത്രം.
3: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. ബിജുമേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഇവയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ടതും കുറച്ച് കൗതുകമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ ടെക് അപ്ഡേറ്റിലേക്കാണ് പോകാനുള്ളത്. അതായത് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലില്ല, ഡ്രൈവറും ഇല്ല. കേൾക്കുമ്പോൾ ഒന്ന് അത്ഭുതം തോന്നിയേക്കാം അല്ലേ? എന്നാൽ ഈ ഗതാഗത രംഗത്ത് വീണ്ടും ഒരു വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് കേട്ടോ. ഡ്രൈവർ ഇല്ലാത്ത സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ, അതായത് ഓട്ടോണമസ് വെഹിക്കിൾസിൻ്റെ പരീക്ഷണത്തിനായിട്ട് പുതിയൊരു അത്യാധുനിക പരീക്ഷണ കേന്ദ്രം നമ്മുടെ ദുബായിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്, അല്ലെങ്കിൽ സജ്ജമായിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന യു എയിൽ നിന്നുള്ള മറ്റൊരു വലിയ ചുവടുവയ്പ്പാണ് നമുക്ക് പറയാം. ഇപ്പൊ ദുബായ് മൊബിലിറ്റി ലാബ്സിന്റെ നേതൃത്വത്തിലാണ് ഈ അത്യാധുനിക ടെസ്റ്റിംഗ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഡ്രൈവറുള്ള വാഹനങ്ങളുടെ സുരക്ഷയും അതുപോലെ പെർഫോമൻസും കൃത്യമായിട്ട് പരീക്ഷിക്കാനും ഇൻ ഫ്യൂച്ചർ സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം റിയൽ ആക്കാനും ലക്ഷ്യമിട്ടിട്ടാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷണ കേന്ദ്രത്തിലൂടെ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ ദുബായിലെ റോഡുകളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ ഫേസസും വളരെ സുരക്ഷിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ വിവിധ കാലാവസ്ഥകളിലും റോഡിന്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഓട്ടോണമസ് വെഹിക്കിൾസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഇനി ലോകത്തിലെ മുൻനിര സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്ന ഒരു പ്രധാന ഗ്ലോബൽ ടെക് ഹബ്ബായിട്ട് നമ്മുടെ UAE മാറുകയാണ് എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചറാണ് ഇതിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കാനും ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാനും ഇത്തരത്തിലുള്ള ഡ്രൈവർലെസ് കാറുകൾ വലിയ പങ്ക് വഹിക്കുന്നതാണ് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളത്. അത് അടുത്തു തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ ദുബായിലെ റോഡുകളിൽ ഇത്തരം ഡ്രൈവർലെസ് വാഹനങ്ങൾ യാത്രാ സേവനങ്ങൾ സജ്ജമാകുന്നത് കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വരും നാളുകളിൽ ഡ്രൈവർ ഇല്ലാത്ത കാറുകളിൽ യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ നമുക്ക് കാത്തിരിക്കാം. അതിനെക്കുറിച്ച് നമ്മളൊരു ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മിനി പത്മ പോയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഇതിപ്പോൾ സ്റ്റിയറിംഗ് പോലും ഇല്ലാത്തൊരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ സ്റ്റിയറിംഗ് ഉണ്ട് ബട്ട് ഡ്രൈവർ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ സ്റ്റിയറിംഗ് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം വലിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അതൊക്കെ നിങ്ങൾ അറിയിക്കുക. 0585829220 എന്ന നമ്പറിലേക്ക് അടുത്തൊരു ട്രാക്കിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ ഡബിൾ ഹിറ്റ് ഓഫ് ദി

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യൂ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നിലവിൽ ദുബായിലും ഷാർജയിലും പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം തന്നെ കനത്ത ട്രാഫിക് കഞ്ചഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ അൽ ഗുബൈബ നോക്കുകയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. അതുപോലെ ട്രേഡ് സെന്റർ സെക്കൻഡിലും ട്രേഡ് സെന്റർ മുഴുവൻ ഏരിയകളിലും ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. ഇനി അൽസഫ സ്ട്രീറ്റിലേക്ക് നോക്കുമ്പോൾ അൽവാസൽ ഹെവി ട്രാഫിക്കാണ്. അതുപോലെ D85 ബനിയ സ്ട്രീറ്റിൽ അൽറിഗ ഭാഗത്ത്, പിന്നെ അൽ ഗുബൈബ റോഡിൽ അൽസൂഖ് അൽ കബീർ ലൊക്കേഷൻസിലൊക്കെ നമ്മുടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ അൽനാദ സ്ട്രീറ്റിൽ അൽസൂഖ് അൽ കബീർ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട്. E11 അലിത്യ സ്ട്രീറ്റിൽ അൽനാദ ഫസ്റ്റ് ലൊക്കേഷനിൽ ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഒപ്പം 30th സ്ട്രീറ്റ് നെയ്വ് ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഷാർജയിലേക്ക് കടക്കുകയാണെങ്കിൽ SW ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട്. അതുപോലെ 20th സ്ട്രീറ്റ് അൽഖബീസി ഭാഗത്തും ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ദുബായ് ഷാർജ കണക്ടർ റോഡുകളിൽ ഹെവി ട്രാഫിക് ഏരിയാസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക. Stay tuned to Home 92.2 FM.
0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഈ പാട്ട് ഏത് സിനിമയിലേതാണെന്ന് ഓർമ്മയുണ്ടോ?
1: യെസ്,
0: എനിക്ക് തോന്നുന്നു ആ നടിയും നടനും ആ ഒരു ജോഡിയായിട്ട് അഭിനയിച്ച ഒറ്റ സിനിമയുള്ളൂ അല്ലേ. ക്ഷണക്കത്തെന്ന സിനിമയിലെ പാട്ടാണ്, നല്ല പാട്ടാണ്, എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ് എനിക്കതിൽ ഈ പാട്ട്. ഓക്കെ, ഒന്ന് രണ്ട് വരികൾ പാടാൻ എളുപ്പമാണ്, അതല്ലാതെ വേറെയും പാട്ടുകളുണ്ട്, നല്ല രസമാണ്. ശരത് സാറിൻ്റെ ഏറ്റവും മികച്ച കമ്പോസിങ് എന്ന് പറയാൻ നമുക്കിതാണ്. അല്ല, ആ ഇനി അങ്ങോട്ട് ഒരുപാടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ എപ്പോഴും, അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം നമ്മൾ കേട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മറക്കാനാകാത്ത ഇണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പാട്ട് ആരാണ് കമ്പോസ് ചെയ്തതെന്ന് വേറെ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കേൾക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അതുപോലല്ലേ നേരത്തെ സല്ലാപം കവിതയല്ലാതെ വേറെ ഏതായിരുന്നു, മറന്നുപോയി. അയ്യോ, പോട്ടെ പോട്ടെ പോട്ടെ, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ഇപ്പോൾ പറയാൻ വലിയൊരു വിശേഷമുണ്ട്. അതായത് നമ്മുടെ ദുബായിലെ റോഡ് സേഫ്റ്റിയും ട്രാഫിക് കൺട്രോളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആർ ടി എ കൈക്കൊണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാട്ട് മറന്നുപോയാലും പിന്നീട് നമുക്ക് പറയാം അല്ലേ. എന്തായാലും ദുബായിലെ പ്രധാനപ്പെട്ട ചില പാതകളിൽ, ചില റോഡുകളിൽ ചില ട്രക്കുകൾക്ക് 24 hours സഞ്ചാര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സിറ്റിയിലെ പ്രധാന ഹൈവേസിലും റോഡുകളിലും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന വലിയ ട്രാഫിക് കൺജഷൻ കുറയ്ക്കുന്നതിനും മറ്റു വാഹനങ്ങളുടെ ഈസി ആയിട്ടുള്ള യാത്ര ഉറപ്പാക്കി ട്രാഫിക് സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിനുമാണ് നമ്മുടെ ആർ ടി എ ഇത്തരത്തിലൊരു സ്ട്രിക്ട് റെഗുലേഷൻ ഇപ്പോൾ നടപ്പിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പുതിയ പ്രഖ്യാപനം അനുസരിച്ച് നമ്മുടെ ദുബായിലെ പ്രധാന റോഡായിട്ടുള്ള ഷേഖ് സായിദ് റോഡ്, അതുപോലെ ഡൗൺ ടൗൺ ദുബായ് ഏരിയകളിലെ പ്രധാന റോഡുകൾ, സാമ്പത്തിക മേഖലയായിട്ടുള്ള നമ്മുടെ ബിസിനസ് ബേ, ഇനി പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ മേഖലകൾ എന്നീ സ്ഥലങ്ങളിലാണ് ട്രക്കുകൾക്ക് 24 hours സഞ്ചാര നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, കാരണം ഒരുപാട് ട്രക്കുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, കേൾക്കുന്നുണ്ട്. സോ അവർക്ക് അവർ ജസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതിനു പുറമെ ഓരോ ദിവസത്തിലെ നിശ്ചിത പീക്ക് അവേഴ്സിൽ മറ്റ് പ്രധാനപ്പെട്ട റോഡുകളിലും ഈ നമ്മുടെ ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരത്തുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് കൊണ്ടുണ്ടാവുന്ന ഈ ട്രാഫിക് ബ്ലോക്ക്സ് ഒക്കെ ഒന്ന് തടയാനും അതുപോലെ കൂടുതൽ ആക്സിഡൻറ്റ് സാധ്യതകൾ കംപ്ലീറ്റ്ലി ഒന്ന് ലഘൂകരിക്കാനുമായിട്ടാണ് ഈ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ചരക്ക് നീക്കത്തെയും ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ആവശ്യങ്ങളെ ആർ ടി എ പൂർണ്ണമായിട്ടും പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. അവരങ്ങനെ തള്ളിക്കളയല്ല. അപ്പോൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ഡ്രൈവേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം എടുക്കുന്നതിന് വേണ്ടി 14 അത്യാധുനിക റെസ്റ്റ് സ്റ്റോപ്പുകളാണ് ദുബായിലുടനീളം സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്തയാണ്. അല്ലാതെ അവരെ കംപ്ലീറ്റ്ലി അവരുടെ ട്രാവൽ എല്ലാം, മീൻസ് അവരുടെ യാത്രയെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് വിടുക എന്നുള്ളതല്ല. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായിട്ട് അവർക്ക് എന്താ പറയുക, റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസും അവർ റെഡിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വലിയ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്താ പറയുക, ഓപ്പറേറ്റേഴ്സിനും ട്രക്ക് ഡ്രൈവേഴ്സിനും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാത്തരം സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വലിയ റെസ്റ്റ് സ്റ്റോപ്പുകളിൽ 50+ ട്രക്കുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് സ്പേസസും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നീണ്ട മണിക്കൂറുകൾ തുടർച്ചയായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള വിശ്രമ മുറികൾ, റിഫ്രഷ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഭക്ഷണശാലകൾ, പ്രാർത്ഥനാ മുറികൾ, റെസ്റ്റ് റൂം ഫെസിലിറ്റീസ്, വിശ്രമ വേളകളിൽ ഉപയോഗിക്കാവുന്ന മറ്റ് എന്താ പ്രാഥമിക കാര്യങ്ങൾ, ഇതെല്ലാം ഈ വിശ്രമ കേന്ദ്രങ്ങളിൽ കിട്ടും കേട്ടോ. അപ്പോൾ നീണ്ട ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവേഴ്സിനുണ്ടാവുന്ന ഒരു ഡ്രൈവർ ഫാറ്റിഗ് എന്നല്ലേ, അത് അല്ലെങ്കിൽ ശാരീരിക ക്ഷീണം കൊണ്ടുള്ള റോഡ് അപകടങ്ങൾ തടയാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രസ് സ്റ്റോപ്പുകൾ വളരെ വലിയ രീതിയിൽ സഹായകമാകുമെന്നാണ് ആർ ടി എ പറയുന്നത്. അപ്പോൾ ദുബായിലുള്ള മൊത്തത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൂടുതൽ സിസ്റ്റമാറ്റിക് ആക്കാനും ഹെവി വെഹിക്കിൾസിൻ്റെ ഗതാഗതം കൃത്യമായിട്ട് അത് ഡിജിറ്റലായിട്ട് കൺട്രോൾ ചെയ്യാനും ഈ റോഡിലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്താനും ഒക്കെ ഈ ഒരു തീരുമാനം സഹായിക്കുമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. യെസ്, അതുകൊണ്ട് ദുബായിൽ സർവീസ് നടത്തുന്ന എല്ലാ ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സിനും ലോജിസ്റ്റിക്സ് കമ്പനീസിനും പുതിയ റെഗുലേഷൻസ് അനുവദിച്ചിരിക്കുന്ന സമയക്രമങ്ങൾ, വിലക്കുള്ള റോഡുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി നിയമങ്ങൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ അപ്ഡേറ്റ്സും ബ്യൂട്ടിഫുൾ സോങ്സുമായിട്ട് മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്?
1: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുട്ടിൽ മരമുറിയിൽ പിടിമുറുക്കാൻ സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിന് ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുക. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും ഇ പി ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, സി കെ സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണവേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം അന്ന് നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ കരിങ്കൊടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി OJ ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കൊടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് ആരോപണങ്ങൾ ഉയരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമെടുക്കുന്നു എന്നടക്കം പുറത്തുവരുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമായി അധികാരത്തിലിരിക്കുന്ന ആളുകളോട്, അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ഇത്തരത്തിൽ ജനാധിപത്യപരമായ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. അത് സംഘടനാപരമായി തന്നെ ഉണ്ടായ തീരുമാനത്തിന്റെ ഭാഗമായ പ്രതിഷേധമാണ്. അതിൽ പാളിച്ചു പറ്റിയതായിട്ട് തങ്ങളാരും കണക്കാക്കുന്നില്ലെന്ന് മന്ത്രി. മുഖ്യമന്ത്രി VD സതീശിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് AD GP ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. സുഹൃത്തിന്റെ ആഡംബരക്കാർ ഔദ്യോഗിക വാഹനമായി ഉപയോഗിച്ചതിലെ ന്യായീകരണത്തിൽ പ്രതിരോധത്തിലായി മന്ത്രി KM ഷാജി. മന്ത്രി വാഹനം ഏതെന്ന് വ്യക്തമാക്കുന്ന മോട്ടോർ വാഹന ചട്ടം മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നത്. KM ഷാജിയുടേത് ഗൌരവമായ നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി CPM രംഗത്ത്. മന്ത്രിമാർക്ക് നൽകിയ വാഹനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മുൻമന്ത്രി P. രാജീവ്. ഹൈക്കോടതിയുടെ 2 വർഷം മുൻപുള്ള സുപ്രധാന വിധി ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. വ്യാപക മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനമന്ത്രി AK ശശീന്ദ്രനെതിരെ ഗുരുതര ആരോപണമാണ് ജോസഫ് മാത്യു ഉന്നയിച്ചത്. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനംമന്ത്രി പറഞ്ഞിരുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ദുർബലം. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക് ഇറക്കിയ ഉത്തരവിനെക്കുറിച്ചും അന്വേഷണം നടത്തണം. സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകൾ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ഇന്ന് രാജ്യവ്യാപകമായി കളക്ട്രേറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് നടന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ സമരം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ചേരുന്ന യോഗത്തിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികൾ മാത്രം പങ്കെടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. US ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നേക്കും. ഇതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി US മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന സമാധാന നിർദ്ദേശമാണ് ഇറാൻ US മുന്നിൽ വെച്ചിരിക്കുന്നത്. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിൽ പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതി ന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Good morning with Nitya.
1: എനിക്കിപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ കേട്ട പാട്ട് കേൾക്കുമ്പോൾ ഓണത്തിന് അച്ഛൻ്റെ കുളം കുട്ടി വരവാണ് എന്നുള്ള പാട്ടില്ലേ, അതുപോലെ തോന്നി. ഓക്കെ, എനിവേ എന്തായാലും നമ്മൾ തിരികെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ യെസ് നിങ്ങളോട് പറയാനായിട്ടൊരു സിനിമാ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നത്. യെസ്, അതായത് ഇപ്പം നമ്മളിലെ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഏറ്റവും ഇഷ്ടമുള്ളൊരു എന്താ ഈ ഇടക്കാലത്ത് വന്ന നടൻ, ഇടക്കാലത്ത് നല്ല ഒരു തമിഴ് ആക്ടർ എടുത്തു കഴിഞ്ഞാൽ, സി എല്ലാ നടന്മാരും ചെയ്യുന്ന സിനിമകളോട് നമുക്ക് വളരെ വലിയ ഇഷ്ടമാണ്. നമ്മളെ ആ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിന് ശേഷമായിരിക്കും നമുക്ക് ആ ആക്ടറോട് ഒരു പ്രത്യേകതരം ഇഷ്ടം തോന്നുന്നത്. അത്തരത്തിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ സിനിമ പിസ മുതൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു നടനാണ് വിജയ് സേതുപതി, അല്ലേ? ഏതൊരു റോള് കൊടുത്താലും ആ കഥാപാത്രമായിട്ട് തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ മക്കൾ സെൽവൻ വിജയ് സേതുപതി. എനിക്ക് വിജയ് സേതുപതിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പന്നയാറും പത്മിനിയും എന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിലെ പാട്ടുകളാണെങ്കിലും ശരി, അതൊരു പത്മിനി കാറുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. പക്ഷെ സ്റ്റാർട്ട് ടു എൻഡ് വിജയ് സേതുപതിയുടെ ഒരു പ്രസൻസ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഭംഗി അത്ര വലുതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമയുടെ വിശേഷം നമ്മൾ സംസാരിക്കാൻ പോവാണ്. വിജയ് സേതുപതി, പ്രശസ്ത തെലുങ്ക് ഡയറക്ടർ പുരി ജഗന്നാഥും ആദ്യമായിട്ട് ഒരുമിക്കുന്ന ഒരു പുതിയ സിനിമയുടെ വിശേഷമാണുള്ളത്. സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് കേട്ടാൽ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നും. സ്ലം ഡോഗ് 33 ടെമ്പിൾ റോഡ്, നല്ല രസമുണ്ട്. ഒരു ഗ്രാമാന്തരീക്ഷമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? എന്നാലും പുരി ജഗന്നാഥിന്റെ പടങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നല്ല റോ ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മാസ് രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അത് വിജയ് സേതുപതിയുടെ ആക്ടിംഗ് സ്റ്റൈലുമായിട്ട് ചേരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു എക്സ്പെക്ടേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. സീനിയർ ആക്ട്രസ് സെറീന വഹാബിൻ്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ആണ് അവരിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് സെറീന വഹാബ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. വെറുതെ വന്നു പോകുന്ന ഒരു റോൾ ആയിരിക്കില്ല അത്, കണ്ടാൽ തന്നെ അറിയാം. കഥയിലെ കളികൾ തന്നെ മാറ്റിമറിക്കുന്ന പവർഫുൾ സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു കഥാപാത്രമാണെന്നാണ് ഈ വീഡിയോ തരുന്ന സൂചന കേട്ടോ. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ആളുകൾ ഇതേക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ താഴെ ഒരുപാട് കമൻസും വരുന്നുണ്ട്. എന്നാലും വിജയ് സേതുപതിയുടെ മാസ്മരിക പ്രകടനവും പുരി ജഗന്നാഥിൻ്റെ മേക്കിങ്ങും പിന്നെ സെറീന വഹാബിനെ പോലുള്ള മികച്ച ആക്ട്രസിന്റെ സാന്നിധ്യവും എല്ലാം കൂടി ആകുമ്പോൾ ഇതൊരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. നിലവിൽ വിവിധ ലൊക്കേഷനുകളിലായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂസിനെ കുറിച്ചുള്ള വീഡിയോ അല്ലെങ്കിൽ സോറി അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും. എന്നാലും വിജയ് സേതുപതി ഫാൻസൊക്കെ വലിയ ആവേശത്തിലാണ്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക, മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഇത് കണ്ടില്ലെങ്കിലും വിജയ് സേതുപതിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. 0585829220.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടു. മുട്ടിൽ മരമുറിയിൽ പിടിമുറുക്കി സർക്കാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം. പ്രതിഷേധം ശക്തം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിന് ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് AD GP ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സുരക്ഷാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികളിലോ യാത്രകളിലോ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്ന കാര്യമാണെന്നും ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു. സുഹൃത്തിന്റെ ആഡംബര കാർ ഔദ്യോഗിക വാഹനമായി ഉപയോഗിച്ചതിലെ ന്യായീകരണത്തിൽ പ്രതിരോധത്തിലായി മന്ത്രി KM ഷാജി. മന്ത്രിവാഹനം ഏതെന്ന് വ്യക്തമാക്കുന്ന മോട്ടോർ വാഹന ചട്ടം മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ്. KM ഷാജിയുടേത് ഗൌരവമായ നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി CPM രംഗത്ത്. മന്ത്രിമാർക്ക് അസൈൻ ചെയ്ത വാഹനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന മുൻമന്ത്രി P. രാജീവ്. ഹൈക്കോടതിയുടെ 2 വർഷം മുൻപുള്ള സുപ്രധാനമായ വിധി ഇക്കാര്യത്തിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ഇക്കാര്യത്തിൽ ദുർബലമാണ്. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്ക ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലകിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. വ്യാജ വിവാഹ ആരോപണം ഉയർത്തി മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിപ്പോർട്ടർ TV ഉടമ ആന്റോ അഗസ്റ്റിൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. കളമശ്ശേരി പോലീസിൽ ഹാജരാകില്ലെന്നും കേസിൽ FIR റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്നും ആന്റോയുടെ അഭിഭാഷകൻ അറിയിച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലായിരുന്നു തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയത്. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. സർക്കാരിന് ആവശ്യമെങ്കിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും കേസുകൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മറ്റ് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബോർഡ് പിരിച്ചുവിടൽ തീരുമാനം സർക്കാരിന്റെ ആസൂത്രിതമായ ശ്രമമായിരിക്കാമെന്ന് ചെയർമാൻ KS ഹംസ പ്രതികരിച്ചു. പീഡനക്കേസിൽ നടപടി നേരിട്ട ഡിവൈഎസ്പി എ ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച ആഭ്യന്തരവകുപ്പ്. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി ഒ ജെ ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കൊടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ഉയരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമെടുക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമായി അധികാരത്തിലിരിക്കുന്ന ആളുകളോട്, അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ഇത്തരത്തിൽ ജനാധിപത്യപരമായ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. അത് സംഘടനാപരമായി തന്നെ ഉണ്ടായ തീരുമാനത്തിന്റെ ഭാഗമായി പ്രതിഷേധമാണ്. അതിൽ പാളിച്ചു പറ്റിയതായിട്ട് തങ്ങളാരും കണക്കാക്കുന്നില്ലെന്ന് മന്ത്രി ഒ ജെ ജിനീഷ്. കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അതൃപ്തിയെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് അനാവശ്യ പ്രതിഷേധത്തിന് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കലക്ടറേറ്റിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ നടന്നു. ഇടതു നേതാക്കൾ എ കെ ജി ഭവനു മുന്നിലും ഭഗത് സിംഗ് സ്മാരകത്തിലേക്കും മാർച്ച് നടത്തി. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുമ്പോഴും രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അതിനിടെ കമ്മീഷണർക്കെതിരായ സമരം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ചേരുന്ന യോഗത്തിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികൾ മാത്രം പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നറിയിച്ചു. തമിഴ്നാട്ടിലെ പ്രധാന കക്ഷിയായ ഡി എം കെയും യോഗത്തിനില്ല. സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളെ സഹകരിപ്പിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 100-നോടടുക്കുന്നു. മഴക്കെടുതിയിൽപ്പെട്ട് 50-ൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഉത്തർപ്രദേശിൽ ഇത്രയും ശക്തമായ മഴയ്ക്ക് കാരണമായത്. ഇന്ത്യ 6-ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. കരസേനാ മേധാവി ജനറൽ ധീരജ് സേതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രതിരോധമന്ത്രിയുടെ പ്രഖ്യാപനം. ഇറാൻ യുഎസ് യുദ്ധം 8-ാം മാസത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നേക്കും. ഇതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമം അക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന സമാധാന നിർദ്ദേശമാണ് ഇറാൻ യുഎസിന് മുന്നിൽ വച്ചത്. പകരം എണ്ണ കയറ്റുമതിയുടെയും നാവിക തുറമുഖങ്ങളുടെയും മേലുള്ള ഉപരോധം നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് അനാവശ്യ വിലപേശലെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സർവനാശകരമായ യുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് റഖ്ചി. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലെ വെള്ളി മെഡൽ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ. സ്വർണ്ണ മെഡലായിരുന്നു പ്രതീക്ഷിച്ചത്. ചൈനീസ് താരമായിരുന്നു ഈ ഇനത്തിൽ സ്വർണമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. മികച്ച റാങ്കിംഗാണ് ഇന്ത്യയ്ക്ക് തുണയായത്. ഏഷ്യൻ ഗെയിംസ് 9-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളുടെ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. ബോക്സിംഗിൽ ഒളിമ്പിക് മെഡലിസ്റ്റ് ലവ്ലിന മെഡൽ ഉറപ്പാക്കിയപ്പോൾ ക്രാഷിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ നേടി. സച്ചിൻ ടെൻഡുൽക്കർക്ക് പിന്നാലെ ഏകദിനത്തിൽ 15,000 റൺസ് ക്ലബിൽ കയറി വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര പട്ടികയിൽ 6-ാമത്തെയും ഇന്ത്യയിൽ 2-ാമത്തെ താരവുമായാണ് കോഹ്ലി റെക്കോർഡിട്ടത്. കാര്യവട്ടം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് മിന്നുന്ന ജയമായിരുന്നു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 8 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. ഗൾഫ് കപ്പ് യു എ സെമിയിൽ ബഹ്റൈനെതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച യുഎയുടെ ആധികാരിക വിജയം. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് യുഎഇ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number 1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
5: Weather update. Weather update.
7: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
8: You are listening

0: मिड मॉर्निंग विद नित्या।
1: ഹേയ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിലേക്ക് ഇങ്ങനെ മടങ്ങിയെത്തുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു വിശേഷം, നമ്മൾ എന്നും ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ പുതിയ വളർച്ചയെക്കുറിച്ചൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ട് പറയാറുണ്ടല്ലേ പല പല വാർത്തകൾ പറയുമ്പോഴൊക്കെ. എന്നാൽ ഇതിൻ്റെയൊക്കെ മറുപുറത്ത് ഈ പ്രകൃതിക്കും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് സംഭവിക്കുന്ന ചില വലിയ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വരുന്ന ഏറ്റവും നല്ലതിനെ മാത്രം ഉൾക്കൊള്ളുമല്ലോ, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചിന്തിച്ചാൽ, ഒരു വലിയ സ്ഥലം, അവിടെ ഒരു നഗരവും ഉണ്ടാവും, ഏറ്റവും ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു നഗരമുണ്ടായി എന്ന് വെച്ചോളൂ. തീർച്ചയായിട്ടും ആ നഗരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടടിയുന്ന മറ്റൊരു സ്ഥലം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു ബാഡ് തിങ് ഉണ്ടാവും അല്ലേ. എന്തായാലും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന എന്നാൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ബ്രസീലിൽ നിന്നും പുറത്തു വരുന്നത്. എന്നുവെച്ചാൽ ബ്രസീലിലെ പാരാകാറ്റു എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട്, അവിടെ ഒരു വമ്പൻ AI ഡാറ്റ സെൻറ്റർ സ്ഥാപിക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന്, ഇപ്പോൾ ഇത്രയും വലിയൊരു സംഭവം വരുമ്പോൾ എന്തിനെ ഇവർ വഴക്കുണ്ടാക്കുന്നതെന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അല്ലേ. എന്നാൽ അതെന്തുകൊണ്ടാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കേൾക്കുമ്പോഴേ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഇപ്പോൾ ഈ പറയുന്ന പാരാകാറ്റു എന്ന് പറയുന്ന സിറ്റി വർഷങ്ങളായിട്ട് കടുത്ത വാട്ടർ ക്രൈസിസിൽ, വാട്ടർ ക്രൈസിസ് അല്ലെങ്കിൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു സിറ്റിയാണേ. അപ്പോൾ അവിടെയുള്ള ജീവിക്കുന്ന ആൾക്കാർക്ക് കുടിക്കാൻ പോലും ആവശ്യത്തിന് വെള്ളം തികയാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഭീമാകാരമായിട്ടുള്ളൊരു ഡാറ്റ സെൻറ്റർ അവിടെ വരാൻ പോകുന്നത്. നമുക്കറിയാലോ ഈ പറയുന്ന ഈ AI ടൂളും അല്ലെങ്കിൽ വലിയ സെർവറുകളും ഒക്കെ 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ എന്തായാലും അമിതമായിട്ട് ചൂടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പോകുന്നത് ഓക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഭീമാകാരമായിട്ടുള്ളൊരു ഡാറ്റ സെൻറ്റർ അവിടെ വരാൻ പോകുന്നത്. നമുക്കറിയാലോ ഈ പറയുന്ന ഈ AI ടൂളും അല്ലെങ്കിൽ വലിയ സെർവറുകളും ഒക്കെ 24 മണിക്കൂറും

0: എന്നാൽ ഒരു വശത്ത് പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നു, മറുവശത്ത് AI ടെക് ജെയിൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തങ്ങളുടെ സെർവറുകൾ തണുപ്പിക്കാൻ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു. അപ്പോൾ ടെക്നോളജി എത്രത്തോളം വളർന്നാലും മനുഷ്യന് കുടിക്കാൻ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്ത് പുരോഗതി ഉണ്ടായിട്ട് എന്ത് കാര്യം? ഈ ഡാറ്റാ സെൻ്റർ അവിടെ വരുന്നത് മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഗുണം ഉണ്ടാവണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ആ മനുഷ്യന്മാർ അതിൻ്റെ ഉപയോഗം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ആരോഗ്യവാന്മാരോ അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ അവർ ജീവൻ തന്നെ ബുദ്ധിമുട്ടിലായി പോവുകയോ ചെയ്യുമ്പോൾ പിന്നെ ഈ ഡാറ്റാ സെൻ്റർ അവിടെ വന്നിട്ട് എന്ത് ഗുണം? അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പ്രാദേശിക പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും എല്ലാം അവിടെ ഉയർത്തുന്ന ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ പരിസ്ഥിതിയും സാങ്കേതികവിദ്യയും തമ്മിലുള്ള ഈ ഒരു വലിയ കോൺഫ്ലിക്ട് അല്ലെങ്കിൽ സംഘർഷം നമ്മളെയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചേക്കാം അല്ലേ. അപ്പോൾ ടെക്നോളജിയുടെ മുന്നേറ്റം ആവശ്യമാണെങ്കിലും അത് പ്രകൃതിയെയും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെയും തകർത്തുകൊണ്ടാകരുത് എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം, ഈ തെരുവിലേക്ക് ആൾക്കാർ ഇറങ്ങുന്ന ഈ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഈ വാർത്തയുടെ താഴെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും AI പ്രോഗ്രസ്സിന് വേണ്ടി പ്രകൃതിയെയും ജലസ്രോതസ്സുകളെയും വിട്ടുവീഴ്ച ചെയ്യണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇട്ടതെന്നെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ലോകത്തെ AI യുഗമാണിത്. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന കാര്യങ്ങളിലെ നല്ല വശങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും അതിനുണ്ടാകുന്ന മോശം വശങ്ങൾക്ക് നമ്മൾ ചോദ്യമുയർത്തുക തന്നെ വേണം. യെസ്, എന്തായാലും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി. ഉച്ചയായില്ലേ ഉറങ്ങാൻ പാകത്തിലുള്ള സാധനങ്ങൾ തന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്നെ വഴക്കുണ്ടാക്കും, ഞാനും നിങ്ങളും വഴക്കുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഈ മണിക്കുള്ള ട്രെൻഡിങ് സോങ് ഓഫ് ദി അവർ കേൾക്കാനുള്ള ടൈം ആയിക്കഴിഞ്ഞു. എൻജോയ് ദ മ്യൂസിക് ആൻഡ് keep listening to Home 92.2 FM.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ஜனஹிருதயங்கள் கீழடக்கா வீண்டும் ஒரு குடும்ப சித்திரவுமாய் ബിജു മേനോൻ എത്തുന്നു.
4: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പന കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
3: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. ബിജുമേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: You are listening to Home 92.2 FM. Home is a feeling.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: വെൽക്കം ബാക്ക്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ട്, നമ്മൾ ഉദയനാണ് താരത്തിലെ പാട്ടാണ് കേട്ടത് അല്ലേ. നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടമാണോ, ആ സിനിമയിൽ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നൊരു പാട്ടാണ് കാറ്റടിക്കുന്നു കേട്ടോ. ആദ്യം തന്നെ
2: പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു നോക്കുമാനലല.
1: ഈ പാട്ട് പാടാൻ എനിക്ക് മെല്ലെ മറന്നു പോട്ടെ പോട്ടെ. നമ്മളിൽ പല ആൾക്കാരുടെയും മനസ്സിൽ ഈ യാത്രകളെക്കുറിച്ചും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ചെറിയ വലിയ മോഹങ്ങളുള്ള ആൾക്കാരായിരിക്കും അല്ലേ. എനിക്കൊരൊറ്റ സ്ഥലത്തേക്ക് പോകാനാണ് ആദ്യമേ ആഗ്രഹം. വർഷങ്ങളായിട്ട് ഞാനത് മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കുകയാണ്. എപ്പോഴെപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് വിട്ടേക്കാം. അപ്പം നിങ്ങളുടെ മനസ്സിലും കാണും ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മുടെ നാട്ടിൽ പോയിട്ട് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എന്താ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ആവശ്യങ്ങളനുസരിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരാണ്. എന്തായാലും യാത്രാപ്രേമികൾക്കായിട്ട് ലോക സഞ്ചാര ഭൂപടത്തിൽ നിന്ന് വളരെ രസകരമായിട്ടുള്ളൊരു ട്രാവൽ ഡെസ്റ്റിനേഷൻ അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നാഗസാക്കി. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താ, സ്കൂളിൽ പഠിച്ച ഹിസ്റ്ററി, അല്ലെങ്കിൽ ആ ഹിസ്റ്ററി ബുക്കിൽ നമ്മൾ പഠിച്ച രണ്ടാം ലോക മഹായുദ്ധവും ആറ്റം ബോംബും അതിൽ തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു നഗരവും ഒക്കെ ആയിരിക്കാം അല്ലേ. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ആ ഒരു കറുത്ത അധ്യായമാണ് ശരിക്കും നാഗസാക്കി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓർമ്മ വരുന്നത്. നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള അത് മാത്രമാണ്. അതല്ലാതെ നാഗസാക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇനി മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പഴയ ചാരത്തിൽ നിന്ന് അതിശയിപ്പിക്കുന്ന രീതിയിൽ തിരിച്ചു വന്ന് ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഈ ജാപ്പനീസ് നഗരം. ഇനി വാട്ട് ബ്രിട്ടീസ് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ഭൂമി ഉലുക്കത്തിൻ്റെ കാര്യമാണെങ്കിലും നാഗസാക്കിയുടെ കാര്യമാണെങ്കിലും ബോംബെയർ എന്ന് പറഞ്ഞാൽ എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി, ജപ്പാനിലേക്ക് പോകാനാണ് നമ്മുടെ മനസ്സ് എപ്പോഴും എല്ലാവർക്കും ആഗ്രഹമുള്ളത്. ആ നാടിൻ്റെ ഒരു എന്താ ഒരു ഒരു ഒരു നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ജപ്പാനുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ ആ നാട്ടിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും എന്തുകൊണ്ടാണ് ഈ ജാപ്പനീസ് നഗരം ഇപ്പോൾ ഇത്രയധികം അത്ഭുതപ്പെടുത്തിയതെന്നോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശസ്ത അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് ഈ വർഷം ലോകത്ത് കണ്ടിരിക്കേണ്ട 52 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടിക, അതായത് 52 places to go in 2026 പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ ഏഷ്യയിൽ നിന്ന് ഇടം പിടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ട് മാറാൻ നമ്മുടെ നാഗസാക്കി എന്ന ജാപ്പനീസ് നഗരത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ടാണ് നാഗസാക്കി ഈ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, അതിന് ചരിത്രവും അവിടുത്തെ ആ പ്രകൃതിയുടെ ഭംഗിയും ഒരുപോലെ സമന്വയിക്കുന്ന അവരുടെ അപൂർവമായിട്ടുള്ള ചേഞ്ച് തന്നെയാണ് കാരണം. യുദ്ധത്തിൽ തകർന്നുപോയ പഴയ ആ ഒരു അവസ്ഥയില്ലേ, അതിൽ നിന്നൊക്കെ സമാധാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയൊരു പ്രതീകമായിട്ട് നാഗസാക്കി ഇന്ന് ലോകത്തിന് മുന്നിൽ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തായാലും നാഗസാക്കിയിൽ പോയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് നാഗസാക്കി പീസ് പാർക്കും അതിൻ്റെ പരിസരത്തുള്ള അറ്റോമിക് ബോംബ് മ്യൂസിയവും. അപ്പോൾ ലോക സമാധാനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ നഗരത്തിൻ്റെ ചരിത്രവും സൗന്ദര്യവും നേരിട്ടറിയാനായിട്ട് ജപ്പാനിലേക്ക് പ്രത്യേകിച്ച് നാഗസാക്കിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുകൂടാതെ ആ നാടിൻ്റെ അല്ലെങ്കിൽ നാഗസാക്കിയുടെ ഭൂപ്രകൃതിയും അവിടുത്തെ ആരെയും കൊതിപ്പിക്കുന്ന കടൽ തീരങ്ങളും പർവ്വതനിരകളും അതിമനോഹരമായ കാഴ്ചകളാണ് യാത്രികർക്ക് സമ്മാനിക്കുന്നത്. ഇനി യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ സ്വാധീനമുള്ള പുരാതനമായിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ, പരമ്പരാഗത ജാപ്പനീസ് ഫുഡ് കൾച്ചർ, ഭക്ഷണ രീതികൾ, വളരെ ശാന്തമായിട്ടുള്ള നഗരജീവിതവും എല്ലാം നാഗസാക്കിയെ ഏവരെയും ആകർഷിക്കുന്ന ഒരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റ് ലൊക്കേഷനാക്കി മാറ്റുന്നുണ്ട്. ദുരന്തങ്ങളിൽ വീണുപോകാതെ വീണ്ടും വളരെ പവർഫുള്ളായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എന്നുള്ളതിന് ലോകത്തിന് വലിയൊരു ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷനാണ് ശരിക്കും നാഗസാക്കി എന്ന് പറയുന്ന നഗരം. സംശയമില്ലല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെ ട്രാവൽ ലിസ്റ്റിലേക്ക് ഉറപ്പായിട്ടും ചേർത്ത് വയ്ക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ട് തന്നെയാണ് നാഗസാക്കി. ഈ പ്രകൃതി സുന്ദരമായ നഗരത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220. നമുക്കടുത്ത ഒരു തമിഴ് ഹിറ്റാണ്, അതിനുശേഷം ട്രാവൽ അപ്ഡേറ്റ് ആണ്. തമിഴ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ട്രാവൽ അല്ല നമ്മുടെ ട്രാഫിക് അപ്ഡേറ്റ്, എവിടെയെങ്കിലും കാര്യമായിട്ടുള്ള ട്രാഫിക്കുകൾ കാണുന്നെങ്കിൽ, ഹെവി ട്രാഫിക്, ബമ്പർ ടു ബമ്പർ ട്രാഫിക് അങ്ങനെ ഉണ്ടെങ്കിൽ, ആക്സിഡൻറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക, മെസ്സേജ് അയക്കുക, മറക്കണ്ട.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Yes, let's quickly check the latest road situation with acute traffic update. Nilavale Bambatvamba traffic location nokkanengil downtown Dubai le Sheikh Mohammed bin Rashid Boulevard le kanatha Bambatvamba traffic aanu adu pole thanne Al Karamilum also Al Kabir Bambatvamba traffic aanu pinne namukku heavy traffic areas nokkanengil Al Satwa Al Wasal ആൻഡ് ട്രേഡ് സെൻറ്റർ ഭാഗങ്ങളിലും ഹെവി ട്രാഫിക് കൺജഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം അൽ സത്വയിലെ 23 A സ്ട്രീറ്റ്, ജുമേറ ഫസ്റ്റിലെ 5 B സ്ട്രീറ്റ്, കൂടാതെ അൽ റഫയിലെ D90 ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ സ്ട്രീറ്റിലും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ മോഡറേറ്റ് ട്രാഫിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 24 E സ്ട്രീറ്റിലും അൽബദയിലും അൽവാസലിലും അത്യാവശ്യം മോഡറേറ്റ് ട്രാഫിക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാൻ ഇത്രേ ഉള്ളൂ, പ്ലീസ് സ്റ്റേ പേഷ്യൻറ്റ് ഓൺ ദി റോഡ്സ്, കീപ് എ സേഫ് ഡിസ്റ്റൻസ് and drive safely. Keep listening to Home 92.2 FM.
0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഇസ് എ ഫീലിംഗ്.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പിള്ളാരൊക്കെ ചുമ്മാ വായ കൊണ്ട് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും കൂടാ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുട്ടിൽ മരമുറിയിൽ പിടിമുറുക്കി സർക്കാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം, പ്രതിഷേധം ശക്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിനു ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് AD GP ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സുരക്ഷാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികളിലോ യാത്രകളിലോ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്ന കാര്യമാണെന്നും ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു. സുഹൃത്തിന്റെ ആഡംബരക്കാർ ഔദ്യോഗിക വാഹനമായി ഉപയോഗിച്ചതിലെ ന്യായീകരണത്തിൽ പ്രതിരോധത്തിലായി മന്ത്രി KM ഷാജി. മന്ത്രിവാഹനം ഏതെന്ന് വ്യക്തമാക്കുന്ന മോട്ടോർ വാഹന ചട്ടം മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ്. KM ഷാജിയുടേത് ഗൌരവമായ നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി CPM രംഗത്ത്. മന്ത്രിമാർക്ക് അസൈൻ ചെയ്ത വാഹനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മുൻമന്ത്രി P. രാജീവ്. ഹൈക്കോടതിയുടെ 2 വർഷം മുൻപുള്ള സുപ്രധാനമായ വിധി ഇക്കാര്യത്തിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ഇക്കാര്യത്തിൽ ദുർബലമാണ്. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്ക ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലകിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. വ്യാജ വിവാഹ ആരോപണം ഉയർത്തി മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിപ്പോർട്ടർ TV ഉടമ ആന്റോ അഗസ്റ്റിൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. കളമശ്ശേരി പോലീസിൽ ഹാജരാകില്ലെന്നും കേസിൽ FIR റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്നും ആന്റോയുടെ അഭിഭാഷകൻ അറിയിച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലായിരുന്നു തദ്ദേശ സ്വയംഭരണ വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയത്. വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. സർക്കാരിന് ആവശ്യമെങ്കിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. ഹൈക്കോടതിയിലെയും സുപ്രീംകോടതിയിലെയും കേസുകൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മറ്റ് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബോർഡ് പിരിച്ചുവിടൽ തീരുമാനം സർക്കാരിന്റെ ആസൂത്രിതമായ ശ്രമമായിരിക്കാമെന്ന് ചെയർമാൻ KS ഹംസ പ്രതികരിച്ചു. പീഡനക്കേസിൽ നടപടി നേരിട്ട DYSP A. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച ആഭ്യന്തരവകുപ്പ്. ഉമേഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കോഴിക്കോട്ടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി ഒ ജി ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കൊടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ഉയരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമെടുക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമായി അധികാരത്തിലിരിക്കുന്ന ആളുകളോട്, അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ഇത്തരത്തിൽ ജനാധിപത്യപരമായ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. അത് സംഘടനാപരമായി തന്നെ ഉണ്ടായ തീരുമാനത്തിന്റെ ഭാഗമായ പ്രതിഷേധമാണ്. അതിൽ പാളിച്ചു പറ്റിയതായിട്ട് തങ്ങളാരും കണക്കാക്കുന്നില്ലെന്ന് മന്ത്രി ഒ ജി ജിനീഷ്. കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അതൃപ്തിയെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് അനാവശ്യ പ്രതിഷേധത്തിന് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കലക്ട്രേറ്റിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ നടന്നു. ഇടതു നേതാക്കൾ എ കെ ജി ഭവന് മുന്നിലും ഭഗത് സിംഗ് സ്മാരകത്തിലേക്കും മാർച്ച് നടത്തി. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുമ്പോഴും രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അതിനിടെ കമ്മീഷണർക്കെതിരായ സമരം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ചേരുന്ന യോഗത്തിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷികൾ മാത്രം പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നറിയിച്ചു. തമിഴ്നാട്ടിലെ പ്രധാന കക്ഷിയായ ഡി എം കെയും യോഗത്തിനില്ല. സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളെ സഹകരിപ്പിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. ഇറാൻ യുഎസ് യുദ്ധം 8-ാം മാസത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നേക്കും. ഇതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന സമാധാന നിർദ്ദേശമാണ് ഇറാൻ യുഎസിന് മുന്നിൽ വച്ചത്. പകരം എണ്ണ കയറ്റുമതിയുടെയും നാവിക തുറമുഖങ്ങളുടെയും മേലുള്ള ഉപരോധം നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് അനാവശ്യ വിലപേശലെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് 9-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളുടെ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. ബോക്സിംഗിൽ ഒളിമ്പിക് മെഡലിസ്റ്റ് ലവ്ലിന മെഡൽ ഉറപ്പാക്കിയപ്പോൾ കുരാഷിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ നേടി. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതിന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
5: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2:08.
6: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 47%.
6: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are listening

മലയാളിഡ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

ഖലീഫയിലെ പാട്ട് കേട്ടോണ്ട് നമ്മളിതാ തുടങ്ങുകയാണ്. എന്ത് നമ്മുടെ മലയാളിടാ, ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഈ സമയം ഷീബയാണുള്ളത്. അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് അടവേളയോ, അടവൊന്നും ഇവിടെ വേണ്ട ഷീബ, ഇടവേള കഴിഞ്ഞ് വന്നാൽ മതി കാര്യം പറയുന്നത്. ഓക്കെ, രണ്ട് ദിവസത്തെ ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. പിന്നെ രാവിലെ മുതലേ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് രാവിലെ തന്നെ നമ്മുടെ അക്ഷയുടെ പ്രോഗ്രാമിലും അത് കഴിഞ്ഞ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലും ഒക്കെ നിങ്ങളുടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം ഈ സമയം ഫ്രീ ആയിട്ടിരിക്കുന്നവർ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. മലയാളിയുടെ 4 മണി വരെ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷെ ചോദിക്കണം, ചോദിച്ചാലേ തരുവുള്ളൂ, അങ്ങനെ നിർബന്ധമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ഇല്ല, ചെറിയ നിർബന്ധമുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പിന്നെ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ പാട്ടുകളും സമർപ്പിക്കുന്നത്. പക്ഷേ ഒരാൾ ഒരാളുടെ ഇഷ്ടപ്പെട്ട പാട്ട് മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകളൊക്കെ അറിയിക്കുകയാണ്. വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹവാർഷിക ആശംസകൾ അറിയിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ വിശേഷങ്ങൾ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അതിവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829200 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ വേഗം മെസ്സേജൊക്കെ അയക്കണേ. ഇനി ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് ഞാൻ കേൾപ്പിക്കട്ടെ. ഇന്നൊരു മൂവി ടിക്കറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാനുള്ള അവസരമുണ്ട്. ഏതാണ് ആ സിനിമ അതൊക്കെ പറയാം. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ 0585829200 എന്ന നമ്പറിലേക്ക്. ഇനി ട്രെൻഡിങ് സോങ്ങിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ധൂമകേതു എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് കേട്ടിട്ട് വരാം. Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. മലയാളി ഡാ
3: മലയാളി ഡാ കേറിയോടാ മക്കളെ കേറിയോ.
1: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
0: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൌ 0542245901.

0: അവരാജൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. അപ്പോൾ ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമയും അവരാജൻ ആൻഡ് സൺസ് തന്നെയാണ്. അപ്പോൾ സ്പെഷ്യൽ സ്ക്രീനിങ് നമ്മുടെ ഹോം തിയേറ്ററിൽ കാണാൻ എല്ലാവരും റെഡിയാണോ? എന്ത് ചോദ്യം അല്ലേ, ഇപ്പം റെഡിയായെന്ന് ചോദിച്ചാൽ മതി. അപ്പം പിന്നെ വേഗം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അവരാജൻ ആൻഡ് സൺസ്. നീണ്ടുപോയി അല്ലേ, നമുക്കൊരു കാര്യം ചെയ്താലോ, അവരാജൻ ആൻഡ് സൺസ് എന്ന് തന്നെ മെസ്സേജ് അയച്ചാലോ. അതല്ലേ ഇപ്പോൾ പറഞ്ഞു തന്നല്ലേ, നീണ്ടുപോയല്ലോ എന്ന് ഷീമ തന്നെയല്ലേ ചോദിച്ചത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് അവരാജൻ ആൻഡ് സൺസ് എന്ന് തന്നെ മെസ്സേജ് അയക്കാം. ഇടയ്ക്കിടയ്ക്ക് നീണ്ട മെസ്സേജൊക്കെ അയക്കാവുന്നതാണ് അല്ലേ, കാരണം നമുക്ക് സമ്മാനമായിട്ട് ടിക്കറ്റ് എല്ലാം കിട്ടാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അവരാജൻ ആൻഡ് സൺസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ, അറിയാലോ. അപ്പം പിന്നെ വേഗം മെസ്സേജ് അയച്ചോളൂ. അങ്ങനെ ഞാൻ മെസ്സേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചടപടി എന്ന് കുറേ കൂട്ടുകാരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. സിമിത് ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. മൻഷാദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. റിയാസ് പേരാമ്പ്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീരാജ് എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പേര് വയ്ക്കാതെ ഒരു ചേട്ടൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആരാണത്? 9236 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് ചേട്ടൻ്റെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗണേഷ് ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല നിങ്ങളാരെയും. അതായത് ഇന്ന് നമ്മുടെ അവരാജൻ ആൻഡ് സൺസ് എന്ന മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇല്ല, ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. അവരാജൻ ആൻഡ് സൺസ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ റോഷ്നിയുടെ ഗുഡ് ആഫ്റ്റർനൂൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഷാജഹാൻ കുന്നുമൽ എനിക്ക് ഒരു പാട്ട് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജയ് ദുബായ്, അയ്യോ വിജയ് ദുബായ് ഒരു വലിയ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. നോക്കട്ടെ വിജയ്, പറ്റുകയാണെങ്കിൽ ആ പാട്ട് എൻ്റെ കയ്യിൽ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആ പാട്ടിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. കുറേ നാളായി ആ പാട്ട് പ്ലേ ചെയ്തിട്ടും കേട്ടിട്ടും. ഞാൻ നോക്കട്ടെ, നല്ല അടിപൊളി ട്രാക്ക് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് ആ പാട്ട് പ്ലേ ചെയ്യാം. മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിബി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിബിക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മോഹൻ ദാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മോഹൻ ദാസ്, സുഖമാണ് അവിടെ, താങ്കളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മുബാറക്കിൻ്റെ മെസ്സേജ്, ആസിഫ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ആഹാ ഹാ ഹാ, മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. യെസ്, ഞാൻ എല്ലാവരുടെ മെസ്സേജും നോക്കും, എല്ലാവർക്കും ഹലോ ഹായ് ഒക്കെ തരും കേട്ടോ. അപ്പോൾ ഇനിയും മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് സോങ്ങിൻ്റെ സമയമാണ്, നമുക്ക് കേട്ടിട്ട് വരാം പാട്ട്.
1: 922 Madras Mail. 922 Madras Mail. Tamil hit of the heart.

0: 922 Madras Mail. Double hit of the heart. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Ipo traffic update nokumbo on D89 Al Maktoum Street in Port Said abhagathe heavy traffic aana report cheyidirikkunnathu. On D65 Al Marabia Street in Alkoos Industrial Area 4 abhagathum heavy traffic report cheyidirikkunnu. On D97 Amman Street in Al Ghisais Industrial 5 bumper to bumper traffic aana abhagathe report cheyidirikkunnathu. Endengil pradhanapetta traffic updates undengil nammude WhatsApp like message aikkan marakkanda. 0585829220 ആ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 GCC, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഈ പറക്കും തളികയിലെ പാട്ട് കേൾപ്പിക്കണം, കുടമുള്ള കമ്മൽ അണിഞ്ഞിന്ന് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത് അശോകനാണ്. സുഖമല്ലേ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് അശോകൻ, അവിടെയും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് മീരയാണ് ചോദിച്ചിരിക്കുന്നത്. വെട്ടത്തിലെ പാട്ട് കേൾക്കണം എന്ന് മീര പറഞ്ഞിട്ടുണ്ട്. ഹായ് മീര, മീരയുടെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ജയൻ മോഹനൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഗിസ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ജിതിൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരുടെ പാട്ടുകളെല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ അടുത്ത പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം. പരിപാടികളിലും യാത്രകളിലും പോലീസ് വിന്യാസം കൂട്ടാൻ നിർദ്ദേശം. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്ന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: മലയാളിടാ
4: ബ്രോട്ട് ടു യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൌ 0542245901.

കാക്കക്കുയിലെ പാടാൻ വനമാലി കേൾക്കാനായിട്ട് നമ്മുടെ ജയൻ മോഹൻ ആണ് മെസ്സേജ് അയച്ചത്. അത് കേട്ടുകൊണ്ട് ഇപ്പോ നന്ദി അറിയിച്ചിട്ടുണ്ട് അങ്ങോട്ടും. താങ്ക് യു, ഒത്തിരി സന്തോഷം ആ പാട്ട് കേട്ടപ്പോൾ സന്തോഷമായി എന്നറിഞ്ഞതിൽ. അടുത്ത നമ്മുടെ ഗിസ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. സർക്കിട്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് പറ്റുന്ന പോലെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത മണിക്കൂറിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. മലയാളി ഡയൽ മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ വിജിൻ എൻ്റെ ഫ്രണ്ടിനൊരു ഹായ് പറഞ്ഞേക്കുമോ ഷീബ എന്ന് ചോദിച്ചു. ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, പ്രമോദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് പ്രമോദേ. ഹലോ പ്രമോദ്, നമസ്കാരം പ്രമോദ്. ഞാൻ ഒന്നല്ല മൂന്ന് പ്രാവശ്യം ഹലോ ഹായ് നമസ്കാരമൊക്കെ പറഞ്ഞേ വിജിൻ. എന്തായാലും ഓക്കെ, നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ കൂടെ കാണുമെന്ന് അറിയിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് താങ്കൾ കേട്ട് കാണില്ല, അതെനിക്കറിയാം. ജിബിൻ ആൻഡ് പ്രമോദ് അവർക്ക് നമ്മുടെ സൈന്യം മൂവിയിലെ ബാഗി ജീൻസും ടോപ്പും അണിഞ്ഞ ആ പാട്ടാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത മണിക്കൂറിൽ സെറ്റാകാം കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. അമിത്ഷാ പ്രതിഷേധങ്ങൾക്ക് അതീതനാണോ എന്ന കെ സി വേണുഗോപാലിന്റെ ചോദ്യം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പിന്തുണച്ച AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. അമിത്ഷാ പ്രതിഷേധത്തിന് അതീതനല്ലെന്ന് കെ സി വേണുഗോപാൽ. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ് അമിത്ഷാ. കൊല്ലത്തെ പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധമാണെന്ന് കെ സി. മുഖ്യമന്ത്രിക്കെതിരെ വരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. അമിത്ഷാ ദൈവമൊന്നുമല്ലോ എന്ന് വേണുഗോപാലിന്റെ ചോദ്യം. കെ സി വേണുഗോപാൽ പക്ഷത്തെ പ്രധാന യുവനേതാവ് ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. സുരക്ഷാ വീഴ്ചയിലെ വിമർശനങ്ങൾക്കപ്പുറം സംഭവം BJPയും യുവമോർച്ചയും ഏറ്റെടുത്തു. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ് ഇപ്പോൾ. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ BJPക്കും യുവമോർച്ചയ്ക്കും പ്രതിഷേധിക്കാൻ അവസരമൊരുക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഈ വിഷയത്തിൽ അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി OJ ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കൊടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ ഗാന്ധി ഫ്രോഡ് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കള്ളം മാത്രം പറയുന്ന നേതാവാണ്. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി. ശബരിമല വെച്ച് വോട്ട് നേടിയത് കോൺഗ്രസ്. ഇതുവരെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കൊള്ളയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് പ്രതിഷേധം ശക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചുകളിൽ വലിയ സംഘർഷമുണ്ടായി. ജയ്പൂരിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നരേന്ദ്രമോദിയുടെയും ഗ്യാനേഷ് കുമാറിന്റെയും മുഖമൂടികൾ ധരിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവൻ മുന്നിൽ നിന്ന് ഭഗത് സിംഗ് സ്മാരകത്തിലേക്ക് ഇടതു നേതാക്കളും പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് ഉദ്ഘാടനം ചെയ്ത MA ബേബി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് പദവിയിൽ തുടരാൻ ഇനി ഒരു നിമിഷം പോലും അവകാശമില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇയാളെ സംരക്ഷിക്കുകയാണെന്നും ബേബി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ചെറുക്കാൻ BJP മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കി പാർട്ടി. ഗ്യാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രതിരോധിക്കാനാണ് BJP നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചോദ്യം ചെയ്യാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതെന്ന് BJP മുഖ്യമന്ത്രിമാർ ആരോപിച്ചു. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിന് ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. മുഖ്യമന്ത്രി VD സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് AD GP ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സുരക്ഷാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികളിലോ യാത്രകളിലോ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്ന കാര്യമാണെന്നും ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ലാഭേച്ഛയില്ലാതെ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി. പേറ്റന്റുള്ളതുകൊണ്ട് മാത്രം ജീവൻ രക്ഷാ മരുന്നുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന് പേറ്റന്റ് നിയമപ്രകാരം ഇടപെടാമെന്ന് കോടതി വ്യക്തമാക്കി. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സർവനാശകരമായ യുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് റഖ്ചി. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും റഖ്ചി. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. മികച്ച റാങ്കിംഗാണ് ഇന്ത്യയ്ക്ക് തുണയായത്. ഏഷ്യൻ ഗെയിംസ് 9-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളുടെ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. ബോക്സിംഗിൽ ഒളിമ്പിക് മെഡലിസ്റ്റ് ലവ്ലിന മെഡൽ ഉറപ്പാക്കിയപ്പോൾ ക്രാഷിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ നേടി. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 43%.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0504224591.

ഈ പാട്ട് കേട്ടാൽ നമ്മൾ കൂടെ പാടും അല്ലേ. അങ്ങനെ ഇപ്പൊ കൂടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അരുണും. ഒരുപാട് സന്തോഷം, താങ്ക് യു ഷീബ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരുണാണ് ഇന്ന് മലയാളിയുടെ ആയിലൂടെ ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിയിടാ. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയം. അതുപോലെ തന്നെ എന്തെങ്കിലും ആശംസകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പറയാവുന്നതാണ്. മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഹായ് ഷീബ, എനിക്കൊരു പാട്ട് വേണം. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 25 September. അവന് വേണ്ടിയിട്ടൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ആത്തിഫ് എന്നാണ് മോൻ്റെ പേര് എന്നും പറഞ്ഞിട്ടുണ്ട്. നവാസ് അറയ്ക്കലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ നവാസ്, മോന് ആത്തിഫ് മോൻ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി വരുന്ന പാട്ടുകളെല്ലാം മോനും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ സിദ്ധിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ സീമ ഷാജി വീക്കെൻഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് സീമ പറഞ്ഞിരിക്കുന്നത്. നല്ല വീക്കെൻഡ് ആയിരുന്നു, എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിയില്ല, ഇല്ലില്ല, കുറച്ച് വെളിയിലിറങ്ങി. ഓക്കെ, പിന്നെ ശിവകുമാറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജാഫർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഷുവറായിട്ട് ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് പാട്ട് വേണം, ഫൈസലാണ്, ഫൈസൽ KM മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഓരോരോ പാട്ടുകളായിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്ലേ ചെയ്യാം, കാരണം നിറയെ നിറയെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പാട്ടുകൾ കുറച്ച് കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരാച്ചൻ ആൻഡ് സൺസ് മൂവിയുടെ കാര്യം മറന്നിട്ടുണ്ടോ? മറന്നിട്ടില്ല, മറന്നിട്ടില്ലാത്തവര് വേഗം മെസ്സേജ് അയച്ചുള്ളൂ എന്ന്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്രാവശ്യം ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്ക്രീനിങ് അവരാച്ചൻ ആൻഡ് സൺസ് എന്നുള്ള മൂവിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കപ്പിൾ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയക്കാൻ. അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ മറന്നു എന്ന്. ചിലപ്പോൾ നമ്മളിപ്പോൾ കേട്ട് തുടങ്ങിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. എല്ലാം പറഞ്ഞു കുളമാക്കിയിട്ടുണ്ട്. വേഗം മെസ്സേജ് അയച്ചു കേട്ടോ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം അവരാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഈ ഒരു കിളി എൻ്റെ തലേന്ന് എവിടെയോ പറഞ്ഞു 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അവറാജ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം. പരിപാടികളിലും യാത്രകളിലും പോലീസ് വിന്യാസം കൂട്ടാൻ നിർദ്ദേശം. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്ന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയോ?
4: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
5: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

മലയാളിത ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

0: ഇത്രയും വലിയ പരാതിക്ക് ഒരു സ്റ്റിക്കർ മാത്രം ഉത്തരമയച്ച ശിവ. ടണ്ടേ, എന്താണ് വലിയ പരാതി? എന്താണ് ഞാൻ അയച്ച സ്റ്റിക്കർ? കണ്ണിൽ നിറയെ സ്നേഹമുള്ള ഇമോജി അല്ലേ ഞാൻ അയച്ചത്? അതായത് നമ്മുടെ റഹിമീസ, അദ്ദേഹം നാട്ടിൽ പോയിരുന്നു, നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് മനസ്സിലായി, നാട്ടിൽ പോയിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ ഞങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു കേട്ടോ. പിന്നെ എന്തായി നമ്മുടെ റേഡിയോയുടെ ആനിവേഴ്സറിയുടെ സ്വർണം? എനിക്ക് സ്വർണം തന്നില്ല, എനിക്ക് കാർ റെൻ്റെ കാർ തന്നില്ല, പിന്നെ എന്താണ് എനിക്ക് റിട്ടേൺ ടിക്കറ്റ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ വലിയ പരാതി. ഞാൻ ചോദിച്ച പാട്ട് പോലും തന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. റഹിമീസ് നാട്ടിലായിരുന്നില്ലേ? ജിൽ ജിൽ ജിൽ സുഹൈല മൻസിലെ പാട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കേൾക്കാതിരുന്നു? ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയിലൊക്കെ എന്തായാലും ആ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇടയിലിടയിൽ ഇങ്ങനെ വന്നു പോവും. അപ്പോൾ ഇത്രയും മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആ മെസ്സേജ് കണ്ടു എന്നുള്ളതിന് മറുപടി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണിനുള്ളിൽ സ്നേഹമുള്ള ആ ഒരു ഇമോജി അയക്കുന്നത് കൂട്ടുകാരെ. ഓക്കെ, പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ സ്വർണം, കാറ്, റിട്ടേൺ എയർ ടിക്കറ്റ്, അതൊക്കെ ആരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന് ഉള്ള കാര്യം പറയട്ടെ, ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഞങ്ങൾ ജോയ് ആലുക്കാസ് നൽകുന്ന 9 grams 22 carat ഗോൾഡ് കോയിൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഗെയിംസൊക്കെ നടത്തി, കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് കുറേ പേരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആരൊക്കെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമൊക്കെ കൃത്യമായിട്ട് ഞങ്ങളെല്ലാവരും പറയും. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇന്ന് 28-ാം തീയതി അല്ലേ, സെപ്റ്റംബർ 28 അല്ലേ, നോക്കിക്കോളൂ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കാതോരം ആ വിന്നേഴ്സിൻ്റെ പേര് എത്തുന്നതായിരിക്കും. ഓക്കെ, എപ്പോ ഒന്ന് പറഞ്ഞില്ലേ അടുത്തയാൾ. പിന്നെ നവാസ്, ജിഷ്ണു, റിയാസ്, പേരാമ്പ്ര, ഫൈസൽ, ഞങ്ങളുടെ പാട്ട് മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബി നാൻ പ്രമോദ്, ഇല്ല സെറ്റാക്കാം കേട്ടോ, കുറേ നേരമായിട്ട് പറയുന്നു ഞങ്ങളുടെ പാട്ട് സെറ്റാക്കാം സെറ്റാക്കാം, ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അടുത്തന്നെ ഇപ്പോൾ നമുക്കൊരു തമിഴ് പാട്ടിൻ്റെ സമയമാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാഗി ജീൻസും എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതാണ് ജിബിനും പ്രമോദിനും. മറ്റുള്ളവരുടെ പാട്ടൊക്കെ പിന്നാലെ വരും. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: Home 92.2 FM. Home is a feeling.
2: 922 Madras Mail.
3: 922 Madras Mail. Double hit of the heart.

0: Home 92.2 FM. Home is a feeling.
1: മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം. പരിപാടികളിലും യാത്രകളിലും പോലീസ് വിന്യാസം കൂട്ടാൻ നിർദ്ദേശം. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

മലയാളിഡാ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

ഇവിടെ വന്നിട്ട്, അതായത് യു എയിൽ വന്നിട്ട് തന്നെ 10-25 കൊല്ലമായി, എന്നിട്ട് ഇപ്പോഴും നമ്മുടെ ജിബിനും പ്രമോദും ബാഗി ജീൻസും ടോപ്പും അണിഞ്ഞ് 100cc ബൈക്കും അതിലൊരു പൂജാപട്ടവും ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ. ശരി, എന്നെ ഓടിക്കരുത്, നമ്മുടെ ജിബിനും പ്രമോദും ആണ് ഈ പാട്ടൊന്ന് കേട്ടേ പറ്റുള്ളൂ, കട്ട വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞ ശേഷം സന്തോഷമായി, സന്തോഷമായി ഗോപിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഞാനിങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് നല്ല കിഡിലും പാട്ടുകളിങ്ങനെ ഓരോരുത്തരായിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഒരു പെട്ടെന്ന് ഇവിടെ ഞാൻ പാട്ട് പ്ലേ ചെയ്യാം. നമ്മുടെ അഭിജിത്ത് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എൻ്റെ വൈഫ് നിഷിതയ്ക്ക് വേണ്ടിയിട്ട്, സോറി നിതീഷയ്ക്ക്, ഓ വൈഫിൻ്റെ പേര് മാറ്റി പറയല്ലേ എന്നല്ലേ, സോറി എൻ്റെ വൈഫിൻ്റെ പേര് നിതീഷ, കറക്റ്റായിട്ട് ഞാൻ വായിച്ചു, നിതീഷയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോലി കിട്ടാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് തിളക്കം എന്ന സിനിമയിലെ നീ ഒരു പുഴയായി എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് അഭിജിത്ത്, വൈഫിനോട് വിഷമിക്കണ്ടെന്ന് പറയൂ കേട്ടോ, പെട്ടെന്ന് തന്നെ ജോലി ശരിയാവും. ഇപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ജോലി അന്വേഷിച്ചിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എല്ലാത്തിനും ഒരു സാവകാശം ഇല്ലേ, അപ്പോൾ കിട്ടും കേട്ടോ, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യൂ, തീർച്ചയായിട്ടും കിട്ടും എന്ന് വൈഫിനോട് പറയണം. ജോലി എന്തായാലും വൈഫിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തമിഴ് പാട്ട് നമ്മുടെ VGS നായർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഇന്നിസൈ പാടി വരും എന്നുള്ള തുള്ളാത മനവും തുള്ളും എന്നുള്ള ചിത്രത്തിലെ തുള്ളും എന്ന ആ ചിത്രത്തിലെ പാട്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു സുഹൃത്ത് യവന കഥയിൽ നിന്ന് വന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്, അന്ന എന്ന ചിത്രത്തിലെ പാട്ട് പ്ലേ ചെയ്യുമോ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ പേര് പറയല്ലേ, ഞാനതിങ്ങനെ ഇല്ല പേര് പറയില്ല പേര് പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ, ഈ നമ്മുടെ മീശമാധവൻ സിനിമയിൽ ഭഗീരഥൻ പിള്ള ശത്രു സംഹാരത്തിന് വെടിവഴിപാടിന് പോകുമല്ലോ, അപ്പോൾ പേര് പറയാതെ വെടിവഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ഫലം കിട്ടില്ല എന്നാണ്. അപ്പോൾ എനിക്കൊരു ഒരു സന്തോഷം വരണമെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷം വരണമെങ്കിലും പേര് പറയണമെന്നാണ് ഞാൻ പറയട്ടെ. ഇല്ല കേട്ടോ, ഇല്ല പറയൂല, ഡ്യൂട്ടിയിലാണ്, ആരോടും പറയരുത് എനിക്ക് പാട്ട് വേണം, എൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, പേര് പറയാത്ത സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം. അടുത്ത് അഭിജിത്തിൻ്റെ പാട്ട്, പാവല്ലേ, കുറേ നേരമായി വൈഫിന് വേണ്ടിയിട്ടുള്ള പാട്ടിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ ആരോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യോ ഞാൻ നോക്കട്ടെ നോക്കട്ടെ, ആ നമ്മുടെ ഇന്ന് നമ്മുടെ സാബിർ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സാബിർ. ഞാൻ പാട്ടിൻ്റെ കണ്ടു കേട്ടോ, കുറേ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ മാറ്റി മാറ്റി വെച്ചേക്കുകയാണ്, സമയം പോലെ പ്ലേ ചെയ്ത് തരാം. പിന്നെ ഷൈജു ഖാൻ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകുന്ന സുഹൃത്തിന് വേണ്ടിയിട്ട്, സിയാദിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞു, നാട്ടിൽ പോകണേല്ലേ ഉള്ളൂ, അതിന് മുമ്പേ തിരികെ ഞാൻ വരുമെന്ന്, അദ്ദേഹം നാട്ടിൽ പോയി എൻജോയ് ചെയ്യട്ടെ, വരാറാകുമ്പോൾ നമുക്ക് തിരികെ ഞാൻ പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ചേട്ടാ ഇത് കൊള്ളാമല്ല, മനുഷ്യൻ ഒന്ന് വെക്കേഷൻ അടിച്ചു പൊളിക്കുക, നാട്ടിൽ പോകാന്ന് വിചാരിക്കുമ്പോൾ ഉടനെ കൂട്ടുകാരൻ വന്ന് പാട്ട് ചോദിക്കും, തിരികെ ഞാൻ വരും എന്ന്. ശരി, അടുത്ത പാട്ട് കേട്ടിട്ട് വരാം.

0: மார்னிங் வித் நித்யா, மண்டே டு ஃப்ரைடே 11 AM டு 2 PM, ஓன்லி ஆன் ஹோம் 92.2 FM.
1: മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനം. പരിപാടികളിലും യാത്രകളിലും പോലീസ് വിന്യാസം കൂട്ടാൻ നിർദ്ദേശം. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്ന കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

അങ്ങനെ ആ പാട്ടും കേട്ടു. ഇനി പെട്ടെന്ന് എനിക്ക് രണ്ട് പാട്ടും കൂടെ പ്ലേ ചെയ്യണമെന്നുണ്ട്. കാരണം ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു സാബിർ. അദ്ദേഹം മഴവില്ലെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൊന്നോല തുമ്പി എന്നുള്ള പാട്ട്. പിന്നെ നാട്ടിലൊക്കെ പോയിട്ട് നമുക്കൊന്നും കൊണ്ടുവരാതെ വന്ന് ഇവിടെ കറങ്ങി നടക്കുന്ന റഹീം ഈസയുടെ സുലേഖ മഞ്ചലിലെ പാട്ടും പ്ലേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പാട്ട് എന്തായാലും പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ വാർത്തകളുടെ സമയം പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാൻ പാട്ടിലേക്ക് പോവാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുട്ടിൽ മരമുറിയിൽ പിടിമുറുക്കി സർക്കാർ. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പിന്തുണച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അമിത്ഷാ പ്രതിഷേധത്തിന് അതീതനല്ലെന്ന് KC വേണുഗോപാൽ. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ് അമിത്ഷാ. കൊല്ലത്തെ പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധമാണെന്ന് KC. മുഖ്യമന്ത്രിക്കെതിരെ വരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. അമിത്ഷാ ദൈവമൊന്നുമല്ലോ എന്ന് വേണുഗോപാലിന്റെ ചോദ്യം. KC വേണുഗോപാൽ പക്ഷത്തെ പ്രധാന യുവനേതാവ് ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. സുരക്ഷാ വീഴ്ചയിലെ വിമർശനങ്ങൾക്കപ്പുറം സംഭവം BJPയും യുവമോർച്ചയും ഏറ്റെടുത്തു. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ് ഇപ്പോൾ. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ BJPക്കും യുവമോർച്ചയ്ക്കും പ്രതിഷേധിക്കാൻ അവസരമൊരുക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഈ വിഷയത്തിൽ അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി OJ ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കൊടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ ഗാന്ധി ഫ്രോഡ് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കള്ളം മാത്രം പറയുന്ന നേതാവാണ്. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി. ശബരിമല വെച്ച് വോട്ട് നേടിയത് കോൺഗ്രസ്. ഇതുവരെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കൊള്ളയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് പ്രതിഷേധം ശക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചുകളിൽ വലിയ സംഘർഷമുണ്ടായി. ജയ്പൂരിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നരേന്ദ്രമോദിയുടെയും ജ്ഞാനേഷ് കുമാറിന്റെയും മുഖമൂടികൾ ധരിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവൻ മുന്നിൽ നിന്ന് ഭഗത് സിംഗ് സ്മാരകത്തിലേക്ക് ഇടതു നേതാക്കളും പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് ഉദ്ഘാടനം ചെയ്ത MA ബേബി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് പദവിയിൽ തുടരാൻ ഇനി ഒരു നിമിഷം പോലും അവകാശമില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇയാളെ സംരക്ഷിക്കുകയാണെന്നും ബേബി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ചെറുക്കാൻ BJP മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കി പാർട്ടി. ജ്ഞാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രതിരോധിക്കാനാണ് BJP നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചോദ്യം ചെയ്യാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതെന്ന് BJP മുഖ്യമന്ത്രിമാർ ആരോപിച്ചു. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിനു ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് AD GP ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ഇക്കാര്യത്തിൽ ദുർബലമാണ്. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്ക ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലകിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ലാഭേച്ഛയില്ലാതെ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി. പേറ്റന്റുള്ളതുകൊണ്ട് മാത്രം ജീവൻ രക്ഷാ മരുന്നുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന് പേറ്റന്റ് നിയമപ്രകാരം ഇടപെടാമെന്ന് കോടതി വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് 9 ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളിൽ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. ബോക്സിംഗിൽ ഒളിമ്പിക് മെഡലിസ്റ്റ് ലവ്ലിന മെഡൽ ഉറപ്പാക്കിയപ്പോൾ ക്രാഷിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ നേടി. ഗൾഫ് കപ്പ് യുഎ സെമിയിൽ ബഹ്റൈനെതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച യുഎയുടെ ആധികാരിക വിജയം. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതിന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെ എമ്മിന്റെ എസിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. പരിപാടികളിലും യാത്രകളിലും പോലീസിന്റെ വിന്യാസം കൂട്ടാനാണ് നിർദ്ദേശം. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തൽ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ അങ്ങനെ വലിയ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഏത് മുഖ്യമന്ത്രിയായാലും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഖ്യമന്ത്രിമാർക്ക് സാധാരണഗതിയിൽ സുരക്ഷ ആവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തേക്ക് എത്തുന്ന രീതിയിൽ പൊതുജനങ്ങളും മാധ്യമപ്രവർത്തകരൊക്കെ പെരുമാറുന്നു. ദേഹത്ത് തൊടുന്ന രീതി വരെ ഉണ്ടാകുന്നു. അത് ശരിയല്ല എന്ന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ട്, ADGP ഇന്റലിജൻസ് വിഭാഗം കൊടുക്കുന്ന റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്താണ് അഭിപ്രായം? കഴിഞ്ഞ ദിവസത്തെ വാർത്തകളും ദൃശ്യങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും ഇപ്പോൾ ADGP ഇന്റലിജൻസ് മേധാവിയുടെ പ്രതികരണമൊക്കെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടേണ്ടതുണ്ടോ? ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സുരക്ഷ തന്നെയാണുള്ളത്. ആ സുരക്ഷയിൽ ആശങ്കയുണ്ടോ? ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടോ? അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായിട്ടുള്ള ഒരു കരിങ്കടി പ്രയോഗം, അത് ആവശ്യമില്ലാതിരുന്നു എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിൽ ഇത്തിരി വിഷമമുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് വാർത്തകളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചർച്ചയായല്ലോ ഇന്ന്. രണ്ടും രണ്ട് ദിവസമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, ഇന്നൊരു തിങ്കളാഴ്ച ദിവസമല്ലേ, അപ്പോൾ ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്?
1: ഹലോ, നമസ്കാരം. അബ്ദുറഹ്മാൻ റാഷിദ്.
0: അബ്ദുറഹ്മാൻ റാഷിദിയ, പറയൂ, അങ്ങനെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടേണ്ട ആവശ്യമുണ്ടോ?
1: തീർച്ചയായിട്ടും, കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുകയാണ്. കാരണം പറഞ്ഞാൽ ഞാൻ, അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കേണ്ടതും നിലനിൽക്കേണ്ടതും ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ്. കാരണം ബാക്കിയുള്ള കേരളവും കൂടി ഇല്ലാതാവണമെങ്കിൽ ഇദ്ദേഹം തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സുരക്ഷ കേന്ദ്രം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇദ്ദേഹം ഭരിക്കുന്നത് കേന്ദ്രത്തിന് വേണ്ടിയാണ്, അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനു മുൻപ് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ തലക്ക് ഒരുപോലെ വില പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഘപരിവാർ. പക്ഷേ ഇദ്ദേഹത്തിന്റെ തലക്കല്ല, ഇദ്ദേഹത്തിന്റെ ജീവനാണ് 1000 കോടി കേന്ദ്രം ചെലവാക്കാനും തയ്യാറാണ്. അതുകൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കണം, കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാം ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇനിയും ഒരു 5 വർഷം വരെ തന്നെ ഭരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം.
0: പക്ഷെ നിലപാടിന്റെ കാര്യം എടുക്കുമ്പോൾ ശ്രീ അബ്ദുറഹ്മാൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് മുഖ്യമന്ത്രിമാരും ജനങ്ങളോട് മാധ്യമങ്ങളോടൊക്കെ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്നില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേണ്ട, കടക്കു പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ ഇത്തിരി കൂടി സൗമ്യതയുടെ ഭാഷയിൽ ആദ്യം BD സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി,
1: ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇതിന് പത്രസമ്മേളനത്തിനല്ല, ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് കയറുമ്പോള് മാധ്യമ പ്രവർത്തകർ അതിനകത്ത് വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കടക്ക് പുറത്തേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അദ്ദേഹം പിടിച്ച് പുറത്താക്കി എന്നല്ല പറഞ്ഞത്.
0: നിങ്ങൾക്ക്
1: രണ്ടൊന്നല്ലോ, നിങ്ങൾ പുറത്തു പോകൂ എന്നുള്ളതിന്റെ വേറൊരു ഇതാണ് അത്, അല്ലാതെ പിടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞു
0: കഴിഞ്ഞാൽ
1: പിടിച്ചു പുറത്താക്കലും
0: കട്ടയില്ല, കടക്കു പുറത്ത് എന്ന് പറയുന്നതിലെ ശരീരഭാഷയും രോഷവും നമ്മൾ കണ്ടിട്ടുണ്ട്. പിടിച്ചു പുറത്താക്കുക എന്ന് BD സതീശൻ പറയുമ്പോഴും ആ രോഷം തന്നെയാണ് പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെ
1: കടക്ക്, അല്ല നിങ്ങളോട് ഇപ്പം പറയാം, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയാം.

0: അങ്ങനെയാണോ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കാം?
1: പുറത്താക്കും പുറത്താക്കും എന്നാണ് പറഞ്ഞത്.
0: പിടിച്ചു പുറത്താക്കുന്നതും കടക്ക് പുറത്തും രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്.
1: അല്ലല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞതേ, ഇരിക്കോ ഇരിക്കടാ ഇരിക്ക എന്ന് പറയുന്നതും വ്യത്യാസം എന്താ? ആ ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. പക്ഷെ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാജഭരണത്തിന്റെ അത് തന്നെ എന്താന്ന് മറ്റേ അല്പന ഇത് കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കൊടപിടിക്കും എന്ന് പറയാറില്ലേ.
0: താങ്കളുടെ മുഖ്യമന്ത്രി ചെയ്യുമ്പോ അത് ഓക്കെയും മറ്റു മുഖ്യമന്ത്രിമാർ ചെയ്യുമ്പോ
1: എന്റെ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ അത് അങ്ങനെ പോകരുത്. കടക്ക് പുറത്തു നിന്നും പിടിച്ചു പുറത്താകും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ ഒന്നും കൂടി അത് ശരിക്കൊന്ന് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് എന്റെ അഭിപ്രായം.
0: രണ്ടും ഒരേപോലെ തന്നെയാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണിത്? ആരാണിത്?
2: ഷമീറാണ്.
0: ഷമീറേ പറയൂ.
2: തീർച്ചയായിട്ടും അതായത് കടക്ക് പുറത്ത് എന്ന് പറയണത് ഇപ്പൊ പുതിയ പദാവലിക്ക് പ്രകാരം നല്ല വാക്കും, മാറ്റി അവരെ മാറ്റിയിർത്തു എന്ന് പറയണത് മോശം വാക്കും എന്നല്ലേ പറയുന്നത്. ഇങ്ങനെ അടിമയാവരുന്ന് അറിയാം സഖാവിനോട്. കാരണം എന്താണെന്നറിയ, തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം. ഞാൻ തീർച്ചയായിട്ടും 6 മാസം വരെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാണ്ട് നടന്നിട്ടുണ്ട് ഭരണത്തില്. പക്ഷെ സതീശനെ ഒരു എല്ലാ ബുധനാഴ്ചയും കാണാനുള്ള മാധ്യമങ്ങൾക്ക് അനുമതിയുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്.
0: ഷമീർ, അവിടെ എനിക്ക് വിയോജിക്കേണ്ടി വരും താങ്കളായിട്ട് കേട്ടോ. കാണുന്നുണ്ട്, പക്ഷെ മാധ്യമങ്ങളോട് നല്ല രീതിയിൽ വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് മതി എന്ന് പറഞ്ഞിട്ട് നേരത്തെയുള്ള മുഖ്യമന്ത്രി
2: നേരത്തെയുള്ള
0: മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് കുറച്ചു നേരം മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർന്ന അപ്പൊ മൈക്ക് ഓഫ് ചെയ്തു പോവും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്തു പോയില്ല, നേരെ എണീറ്റ് പോവും. ആ വ്യത്യാസമേ ഉള്ളൂ.
2: തീർച്ചയായിട്ടും ഒരാഴ്ചയിൽ ഒരു ദിവസം മുഖ്യമന്ത്രി കാണാൻ തയ്യാറൊന്നുണ്ടോ?
0: മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി
2: ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു സത്യസഭ നടത്തിയിട്ടേ ഇല്ല. മാത്രമല്ല തുടർച്ചയായിട്ട് 6 മാസം മാധ്യമങ്ങളെ കാണാണ്ട് നടന്നിട്ടുണ്ട് പിണറായി വിജയൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം.
0: ശരി,
2: അപ്പൊ അത് ഞാൻ സതീശൻ മാധ്യമങ്ങളോട് പെരുമാറുന്നത് മുഴുവൻ ശരിയാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കൊന്നുമില്ല. കുറെ കൂടി സഹിഷ്ണുതയോടുകൂടി പെരുമാറണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഒരിക്കലും അടിമകളല്ല. ഞങ്ങൾ തീർച്ചയായിട്ടും സതീശന്റെ തെറ്റിന് സതീശന്റെ തെറ്റെന്ന് തന്നെ പറയും.
0: നമ്മുടെ വിഷയം മാറിപ്പോയി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം.
2: തീർച്ചയായിട്ടും ഇടുക്കിയില് സാധാരണക്കാരായ അമ്മമാരും ആളുകളും ഒക്കെ നിൽക്കുന്നിടത്ത് മാധ്യമങ്ങൾ ഈ കോലും കൊണ്ട് കുത്തിക്കേറുന്നത് അവർ ചെയ്ത അനൗചിത്യം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അത്രയും ആളുകൾ മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതികൾ ബോധിപ്പിക്കാനും കാത്തു നിൽക്കുമ്പോ ഈ മാധ്യമ പ്രവർത്തകർ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കില് മുഖ്യമന്ത്രി കുറച്ചും കൂടി അല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ മാധ്യമ പ്രവർത്തകർ ചെയ്ത തെറ്റിന് അവർ സമ്മതിക്കണം. അത് അവർ സമ്മതിക്കില്ല. മാധ്യമങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ട്? കേരളത്തിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ തുറന്നു പറയണെ, സമ്മതിക്കട്ടെ. ഈ ഓരോ ചാനലുകള് കള്ള വാർത്തകള് കെ സുധാകരൻ പാർട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ച സമയത്ത് എന്നിട്ട് അവര് തിരുത്തിയ അവർ പറഞ്ഞ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ. അതേമാതിരി പല വാർത്തകളും കള്ള വാർത്തകളും ഉണ്ടാക്കിയിട്ടുണ്ട്. കറാച്ചി പോർട്ട് മുഴുവൻ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു എന്ന് വാർത്ത വലിയ തോതിൽ ബ്രേക്ക് ചെയ്തു. അത് തെറ്റാണ്, എന്നാ ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട. അപ്പൊ ഈ മാധ്യമങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? എല്ലാ അലോലായത്തരം വിളിച്ചു പറയാൻ ഇല്ല. ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ബാധ്യത ഉണ്ട്.
0: ശരി ഷമീർ, അപ്പൊ എന്തായാലും അപ്പൊ മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോ, നേരത്തെയുള്ള മുഖ്യമന്ത്രി നമുക്കറിയാം ഒരുപാട് വാഹന വ്യൂഹവുമായിട്ട് യാത്ര ചെയ്യുന്നു, എനിക്ക് അത്രയൊന്നും വേണ്ട എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷെ പതിയെ പതിയെ അദ്ദേഹത്തിന്റെ സുരക്ഷ കൂട്ടുന്നതിലേക്കും പൊതു പരിപാടികളിലും മറ്റും വിന്യാസം കൂട്ടാനൊക്കെ നിർദ്ദേശം
2: വരുന്നു.
0: അപ്പൊ മാധ്യമങ്ങൾ ഔചിത്യം പാലിക്കണം അല്ലേ?
2: മുഖ്യമന്ത്രിനോട് മുഖ്യമന്ത്രിക്ക് കരിങ്കോടി കാണിക്കാം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാർ ചെയ്ത മാതിരി കരിങ്കോടി കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചാടിയിട്ട് അല്ലെങ്കിൽ അമിത്ഷായുടെ വണ്ടിയുടെ മുമ്പിൽ ചാടി യൂത്ത് കോൺഗ്രസ്കാർ ചെയ്തതും തെറ്റ് തന്നെയാണ്. അവർക്ക് പുറത്തു നിന്ന് കാണിക്കാന്ന്, ഏത് ഇന്ത്യയിൽ എവിടെ നിന്നും ആർക്കും പ്രതിഷേധിക്കാൻ അധികാരമുണ്ട്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്.
0: യുവമോർച്ചയ്ക്ക് അടക്കമുള്ളവർക്ക് ഒരു ഒരു അവസരം കിട്ടുകയാണ് കേരളത്തിലെ മന്ത്രിമാരെ.
2: അമിത്ഷാനോ കൈകൊടി കാണിക്കാന്ന തരത്തിൽ ഒരു തെറ്റൂല. പക്ഷെ ആ തെറ്റ് വണ്ടിയുടെ മുമ്പിൽ ചാടിയിട്ടല്ല കാണിക്കേണ്ടത്.
0: അപ്പൊ കെ സി വേണുഗോപാൽ ചോദിക്കുന്നുണ്ട് അമിത്ഷാ എന്റെ വിമർശനത്തിന് അതീതനല്ലേന്ന്.
2: അമിത്ഷാനെ പ്രതിഷേധിക്കാം, അമിത്ഷാ പക്ഷെ വണ്ടിയുടെ മുമ്പിൽ ചാടാൻ പാടില്ല.
0: അത് രക്ഷാപ്രവർത്തനം പോലെ ആയതല്ലേ?
2: അല്ല, പുറത്തു നിന്നാണ് അവര് കാണിച്ചു തരുന്നത്, പുറത്തു നിന്നാണ്. ആ പുറത്തു നിന്ന് കാണിച്ചു വരുന്നവരെ അല്ലെങ്കിൽ കാണിക്കാൻ തയ്യാറായി നിന്നവരെയാണ് രക്ഷാപ്രവർത്തനം.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയായിട്ടൊക്കെ അത് വരും.
2: അത് അത് ഇവരിക്ക് കരിങ്കൊടി കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷെ അത് വണ്ടിയുടെ മുമ്പിൽ ചാടി കാണിക്കുമ്പോഴാണ് വിഷയം.
0: എല്ലാ സ്ഥലത്തും ഒരു ഔചിത്യം വേണമെന്നാണ് ഷമീർ പറഞ്ഞു വരുന്നത് അല്ലേ?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഷമീർ റാസൽ ഖൈമി എന്നാണ് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
3: ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. പരിചയമുള്ള ശബ്ദമാണല്ലോ. ആരാണിത്? മുമ്പ് സംസാരിച്ചിട്ടുണ്ടല്ലേ. ഷെയ്ദ, സുഖായിരിക്കുന്നു? പറയൂ, മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊക്കെ ഉണ്ടോ? അത്രത്തോളം പോലീസ് വിന്യാസമൊക്കെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? കുറച്ചുകൂടെ മാധ്യമങ്ങൾ ഔചിത്യം പാലിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ?
3: എന്തിനാ മാധ്യമങ്ങൾ ഔചിത്യം പാലിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഈ 3D സജഷൻ ഗവൺമെന്റ് വന്നതിന് ശേഷം നിങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ എന്ത്, നിങ്ങൾ നിങ്ങൾ ചോദ്യങ്ങൾ കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങളെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പൊ മാധ്യമങ്ങളെ കാണാൻ പാടില്ല. ഇയാള് ഈ മാധ്യമങ്ങൾ വരുന്നത് തോക്കറ്റ് ഒന്നല്ലല്ലോ വരുന്നത്, മൈക്കറ്റല്ലേ.
0: തോക്കിനെക്കാളും പിന്നെ ശക്തിയല്ലേ, മൂർച്ചയല്ലേ വാക്കുകൾക്ക്, ചോദ്യങ്ങൾ.
3: വാക്കുകളാണ്, ആ വാക്കുകളെ കൊണ്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിടിച്ചു പുറത്താക്കുന്ന പറയാം. ഇതിന് മുമ്പ് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഇവിടെ, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ, നാടിനെ നല്ലതിന് കൊണ്ടുവരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അന്ന് എന്താ പറഞ്ഞത്? അയാളുടെ ദ്രാഷ്ട്യം, അയാളുടെ ഗൗരവമായുള്ള സംസാരം, ഇത് ജനങ്ങൾക്ക് പറ്റുന്നില്ല. എന്തെല്ലാരും ഇവിടെ യൂത്ത് കോൺഗ്രസിലും ലീഗുകാരും പറഞ്ഞിരുന്നു, ഇങ്ങനെ ആയിരുന്നോ ഇവിടെ എന്തായാലും മരിച്ചിരുന്നത്? മാധ്യമങ്ങൾക്ക് ഒരു കടക്ക് പുറത്തു അയാളെ വാക്കുകൾ അങ്ങനെ ആയിരിക്കും.
0: ഒരു നാട്ടുമുറത്തുകാരന്റെ ഭാഷയായിട്ടാണ്
3: സംസാരിച്ചത്. എങ്ങനെയാണ്? കാരണം ആ പ്രായത്തിന്റെയും അതിന്റെ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് ഇപ്പൊ കടക്ക് പുറത്തുള്ള പിടിച്ചു പുറത്താക്കുള്ള രണ്ടിനും രണ്ട് വ്യത്യാസമല്ലേ? എന്നിട്ടിപ്പോ പറയുന്നു അതിന് സുരക്ഷ സെറ്റ് കാറ്റഗറി. അന്ന് ബന്ധം പറഞ്ഞത് എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ സാധാരണ ജനങ്ങളെ കൂടെ നടന്നു പോവും, ഒരു പ്രശ്നമില്ല, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്.
0: കാര്യത്തോടെടുക്കുമ്പോ എല്ലാവർക്കും മനസ്സിലായി ഇതല്ല,
3: അത്രയുള്ളൂ. എന്തിനാണ് ഈ രണ്ടു നേരം പറഞ്ഞെന്തിനാ? വാക്കുകൾ മാറ്റി മാറ്റി പറയാ, തളവില്ലാണ്ട് വായിന്ന് വരില്ല. ഇന്ന് പറഞ്ഞത് അറിയിച്ചാൽ നാളെ പറയുന്നത് ഇതേ. ഒരു മിനിറ്റ്, കോൺഗ്രസിലുള്ള ഒരു നേതാവല്ല കെ സി വേണുഗോപാല്, അവര് പറഞ്ഞല്ലോ അമിത്ഷാക്കെതിരെ പോയത് നല്ല കാര്യമാണെന്ന്. കാരണം കേന്ദ്രത്തിന് ഭരിക്കുന്നത് നിൽക്കുന്നത് അയാൾക്കറിയാം. ഇപ്പൊ അമിത്ഷാക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് അമർഷാ രേഖപ്പെടുത്തി വിഡി സതീശനും
0: ചെന്നിത്തല പറയുന്നു എന്താ കാണിച്ചാലും അവിടെ തന്നെ ഭിന്നത.
3: അപ്പൊ കോൺഗ്രസിന് രണ്ട് നയമുണ്ടോ? ഇവരല്ല ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരേ ഇതാണെന്നല്ല പറഞ്ഞത്.
0: എന്തായാലും ജനാധിപത്യ രാജ്യത്ത് അത് ജനകീയ രീതിയിലൂടെ അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലൂടെ നല്ല രീതിയിലൂടെ പ്രതിഷേധിക്കേണ്ട പ്രതികരിക്കേണ്ട ഒരുപാട് വേദികളുണ്ട്. അങ്ങനെ ആവട്ടെ അല്ലേ?
3: അങ്ങനെയുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയില് മാധ്യമങ്ങളെ പിടിച്ചു പുറത്താക്കും, മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പോലും പറഞ്ഞില്ല.
0: അത് മാത്രല്ല, പൊതുജനങ്ങൾ ദേഹത്തെ തൊടുന്നു, മാധ്യമങ്ങൾ വല്ലാതെ ഇടിച്ചു കയറുന്നു എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് ഈ പോലീസ് വിന്യാസം
3: കൂടുതൽ. ആദ്യ അവസരം കൊടുക്കരുത്. ഇത് ഞാൻ ഇവിടുത്തെ പുണ്യവാളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ അടിച്ചു കയറിക്കൊണ്ട് ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിൽക്കണം. എന്നിട്ട് കുട്ടികളെ തമാശക്കളി വരെ നാവുകൊണ്ടും കുറെ ഗോഷ്ടി കാണിച്ചിട്ടൊക്കെ ജനങ്ങൾ അടിക്കത്തില്ലാത്ത ആവശ്യം ഉണ്ടാവും? അതിന് ആ സ്ഥാനത്തിനും ആ കഥ ആ ഒരു ചെയറിനും ഒരു വിലയല്ലേ? അയാളെ കാതി കാണിക്കേണ്ടത്. എന്നിട്ട് ഇപ്പൊ പറയാ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരു മുഖ്യമന്ത്രിയാണ്, എനിക്ക് സുരക്ഷ വേണം, എവിടുത്തെ നയാണ്?
0: ശരി, സെയ്ദാണ് സംസാരിച്ചത്. സെയ്ദിന്റെ ഭാഷയിൽ അദ്ദേഹം പറയുമ്പോൾ ചിലപ്പോൾ അയാൾ ഇയാളെന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാവരും നാട്ടുമ്പുറത്ത് ഭാഷയെ പറയുന്നതാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായാലും, പിണറായി വിജയനായാലും വി ഡി സതീശനായാലും ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, അത് ആ നാട്ടുഭാഷയിൽ പറഞ്ഞു പോകുന്നതാണ്. അതിനെ ആരും കയറി പിടിച്ച് ബഹളം ഉണ്ടാക്കണ്ട കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം, വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം, സുഖായിരിക്കുന്നോ?
4: സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു.
0: പറയും.
4: തീർച്ചയായിട്ടും ഈ വിഷയത്തെ കുറിച്ച് പറയണമെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ സുരക്ഷ കൂട്ടണോ കൂട്ടണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എനിക്ക് അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആളല്ല.
0: അല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സുരക്ഷാ നിർദ്ദേശമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടേണ്ടി വരും.
4: ആ കൂട്ടേണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും അഗ്രസീവ് ആയിരിക്കണം, പക്ഷെ അറ്റാക്കിംഗ് ആചരിക്കും. അത് വി ഡി സതീശിന്റെ കുറിച്ചാണ് പറ്റിയാണെങ്കിലും വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ശരി, പിണറായി വിജയനെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും നരേന്ദ്രമോദിയെ, കാരണം എന്തും എഴുതി എന്താ പറയാ എഴുതിപ്പിടിപ്പിക്കുക എന്നുള്ളത് അത് നല്ലൊരു ഏർപ്പാടല്ല. പലതും ഞാൻ കണ്ടു, അത് വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രിയൊക്കെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വളരെ നമുക്കിപ്പോ ഇതിൽ പറയാൻ പറ്റില്ല.
0: മുഖ്യമന്ത്രിയെ കുറിച്ച്, കെ സി വേണുഗോപാലിനെ കുറിച്ച്, ഓരോ മന്ത്രിമാരെ കുറിച്ച്, മുമ്പുള്ള പിണറായി വിജയനെ കുറിച്ച്, കാലാകാലങ്ങളായിട്ട് ആരൊക്കെയോ ഭരിക്കുന്ന അധികാരത്തിലിരിക്കുന്നു അവർക്കെതിരൊക്കെ ഉണ്ട്.
4: അതെ അതെ, അത് ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് കടക്കില്ല. ഇവിടെ നമ്മള് ഇപ്പൊ അമിത്ഷായെ തടഞ്ഞതിനെ കുറിച്ചിട്ട് നമുക്ക് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് അവിടെ ഇപ്പൊ രണ്ട് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. അതായത് നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയെ തടഞ്ഞത് ശരിയായില്ല പറയുന്നുണ്ട്. അപ്പൊ കെ സി വേണുഗോപാൽ പറയുന്നത് എന്താ, അമിത്ഷാ
0: വിമർശനത്തിന് അതീതനല്ലേ എന്ന്.
4: ആ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ അദ്ദേഹം ഒരു അതിഥിയായിട്ട് കേരളത്തിൽ വന്നതാണ് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി. അങ്ങനെ അത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു അറ്റ്ലീസ്റ്റ് ആദ്യത്തെ മര്യാദ കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ അത് കാണിച്ചില്ലെങ്കിലും അതിനെ ഞാനിപ്പോ ഒരുപാട് അതിനെ മറ്റേ ന്യായീകരിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം എന്താ പറഞ്ഞ, ഇപ്പോ നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോ ഏതാണ്ട് 4-5 ലക്ഷം കോടി രൂപ കടമായിട്ട് ഇറങ്ങിപ്പോയിരുന്നു. ഇപ്പോ മോദി സർക്കാരും മറ്റേ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഇമാരിയുള്ള ഈ എന്താ പറയുക ഈ വഴിതടയലും. അതൊരു ഒരു
0: നേരത്തെ പിണറായി വിജയൻ സർക്കാർ കടമെടുത്ത പോലെ തന്നെ ഇപ്പോഴും വി ഡി സതീശൻ സർക്കാർ നേരത്തെ 1,800 കോടി എടുക്കുന്നു, പിന്നെ 2,200 കോടി അടുത്ത ആഴ്ച എടുക്കുന്നു. കടമെടുപ്പ് എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ.
4: അതെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ഒരു സ്വാഭാവികമായിട്ടും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും രാഷ്ട്രീയം എല്ലാം മറന്നിട്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം വികസന പ്രവർത്തനം വേണ്ടി ഒരു നല്ല ടേംസിൽ പോകുമ്പോഴാണ് ഈ ഈ അമിത്ഷായെ ഇങ്ങനെ തടയുന്ന ഒരു ഒരു പ്രവണത വന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ കെ സി വേണുഗോപാലാണെന്ന് പകൽപോലെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടേംസ് നഷ്ടപ്പെടുത്തിയിട്ട് ലാസ്റ്റ് പല പല പ്രശ്നങ്ങൾ കേരളത്തിന് കേരള സർക്കാരിന് വരുന്ന സമയത്ത് ജനങ്ങളെ കൊണ്ട് സതീശനെ വി ഡി സതീശനെ കൊണ്ട് എന്താ പറയുക വല്ലതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി വി ഡി സതീശനെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താണ് ഒരു ഒരു എന്താ പറയാ ഒരു പ്ലാനിംഗ് ആണെന്നൊക്കെ ജനങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ കെ സി വേണുഗോപാൽ ഇപ്പൊ അമിത്ഷായെ തടഞ്ഞതിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഡൽഹിയിലാണല്ലോ ഇരിക്കുന്നത്, കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഡൽഹിയില്, അവിടെ പോയിട്ട് അമിത്ഷായെ തടയണം. അല്ലാതെ കേരളത്തിൽ ഒരു ഒരു പരിപാടി
0: ഒരു പരിപാടിക്ക് നമ്മുടെ അതിഥിയായിട്ട് വരുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കേണ്ട ആ ഒരു പരിഗണനയും
4: ആദരവും കൊടുക്കണം. കെ സി വേണുഗോപാൽ കോൺഗ്രസ്സുകാരെ കൊണ്ടുപോയിട്ട് അവിടെ ഡൽഹിയിൽ തടയട്ടെ, അദ്ദേഹം 24 മണിക്കൂർ അവിടെയാണല്ലോ.
0: അതെ, പ്രതിഷേധത്തിനും ആശയക്കുഴപ്പത്തിനും അല്ലെങ്കിൽ നമ്മുടെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാൻ ഓരോന്നിനും ഒരു ഔചിത്യമുണ്ട് അല്ലേ.
4: ഇത് റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി മാത്രം കെ സി വേണുഗോപാല് നടത്തിയ ഒരു ഒരു ഒരു കോൺസ്പിരസി ആയിട്ട്.
0: അതിൽ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിസ്റ്റ് സംശയിക്കാം അല്ലെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ആര് വരുമെന്ന സമയത്ത്.
4: അപ്പൊ നാളെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നാളെ അല്ല ഇനിയുള്ള നാളുകളിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്ന് ചർച്ചയുണ്ട്. ആ സമയത്ത് ഇതുപോലുള്ള ഇങ്ങനെയുള്ള മറ്റേ വഴിതടയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവികമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കും. അത് കെ സി വേണുഗോപാൽ മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയാം, കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഇവരൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയിൽ ഇവർ മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത്. അതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. അതിവര് മനസ്സിലാക്കണം. കേരളത്തിന്റെയും അല്ലെങ്കിൽ മറ്റേ ടോട്ടൽ ഇന്ത്യയുടെയും ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ അവർ അംഗീകരിക്കാൻ നോക്കുള്ളൂ. ഒരുപക്ഷെ വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ നിന്ന് എലക്ഷൻ നിന്നാൽ ജയിക്കായിരിക്കും. പക്ഷെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ആശയത്തെയും തള്ളിക്കളഞ്ഞിരിക്കണം. നോക്കൂ, 50 വർഷമായിട്ട് ബംഗാൾ അധികാരത്തിലില്ല, തമിഴ്നാട്ടിൽ എത്ര 60 വർഷമായി, അവിടെയൊക്കെയാണ് പെസ്സയർ നടന്നിരിക്കുന്നത്, അവിടെയാണ് ഇപ്പൊ പ്രശ്നങ്ങൾ എന്നാ പറയുന്നത്. അവിടെ ബംഗാളില് എന്താ പറയാ 25 ലക്ഷം വോട്ടർമാർ
0: ബന്ധപ്പെട്ടിട്ട് അതെ
4: എസ് ഐ ആർ ഇട്ട് പുറത്താക്കി. എസ് ഐ ആർ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്?
0: സജി, എസ് ഐ ആർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കട്ടാക്കി പോയോ? കട്ടായതായിരിക്കും, കാരണം ഇത്രയും നന്നായിട്ട് സംസാരിച്ചു വന്നുകൊണ്ട് ഇരുന്ന വ്യക്തിയല്ലേ. ഞാൻ അടുത്ത കോളിലേക്ക് പോയിക്കോട്ടെ. അതിനിടയിൽ വളരെ സന്തോഷം തരുന്നൊരു വാർത്ത നമ്മുടെ ടി വി ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളി താരം ശ്രീ ശങ്കർ വെള്ളിമെഡൽ നേടിയിരിക്കുകയാണ്. അതിനിടയിൽ 4 റൗണ്ടിൽ പരിക്കേറ്റ് പിന്മാറുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസിലെ ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളിമെഡലാണ്. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ ലോങ് ജമ്പിൽ, അങ്ങനെ പുരുഷന്മാരുടെയും വനിതകളുടെയും ലോങ് ജമ്പിൽ നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ വെള്ളി തിളക്കത്തിൽ നിൽക്കുന്ന ഒരു ദിവസത്തിൽ ആ സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം, വിളിക്കാം 800-9-220. ആരാണിത്?
5: ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണ്?
5: ഷുഹൈബ്.
0: സുഖായിരിക്കുന്നോ? എവിടെയാണ്? നാട്ടില്?
5: നാട്ടില് ഞാൻ മലപ്പുറം, പൊന്നാനി.
0: മലപ്പുറം പൊന്നാനിക്കാരനാണ്?
5: അതെ അതെ.
0: ആ കർമ്മ റോഡ് കൂടി എല്ലാം പോവാറുണ്ടോ?
5: പിന്നെ നമ്മുടെ അടുത്തല്ലേ,
0: നല്ല രസമുള്ള സ്ഥലമല്ലേ.
5: അതെ അതെ,
0: രസമുള്ള വാർത്തകളെല്ലാം വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ഷുഹൈബിന് തോന്നുന്നുണ്ടോ?
5: ഞാൻ ഒരുപാട് നാളായി വിളിച്ചിട്ട്, ഞാൻ പണ്ട് നമ്മുടെ പുസ്തകത്തിന്റെ ചർച്ചയുടെ ദിവസം വിളിച്ചതാ, പിന്നീട് എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല.
0: അത് ശരി, ഏത് പുസ്തകത്തിന്റെ ആയിരുന്നു ചർച്ച വന്നത്?
5: അപ്പൊ നമ്മള് ഒരുപാട് പുസ്തകങ്ങൾ ചർച്ച ചെയ്ത്, പക്ഷേ ഞാൻ ചർച്ച ചെയ്തത് മറ്റേ അക്രമാശി നടത്തി
0: പറ്റിയ. ഓ, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, പറയൂ പറയൂ. അപ്പൊ കൊറേ കാലായി അല്ലേ?
5: ആ കൊറേ കാലായി, വിളിക്കാൻ പറ്റിയിട്ടില്ല.
0: അത് ശരി, പറയൂ പറയൂ.
5: ഇപ്പൊ ഇന്നത്തെ ഈ വിഷയം ശരിക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത വിഷയമല്ല ശരിക്ക്, കാരണം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ പോരാന്നുള്ള അഭിപ്രായം വന്നിട്ടുള്ളത്. അത് അതിന് തീർച്ചയായിട്ടും ശരിവെക്കുന്ന വിധത്തിലാണ് ഇന്ന് മറ്റേ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സുരക്ഷയുടെ കുറവുണ്ട് എന്നുള്ള ഒരു വിഷയം,
0: ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട്, ഡിജിപിയുടെ റിപ്പോർട്ട് പോയിരിക്കുകയാണ്, കുറച്ചുകൂടി പിന്നെ അദ്ദേഹത്തിന് സുരക്ഷ വേണം. മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒക്കെ ഇങ്ങനെ അറ്റാക്കിംഗ് രീതിയിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ദേഹത്ത് തൊട്ട് മേൽത്ത് ഉരസുന്ന രീതിയിൽ, നിർബന്ധപൂർവ്വം ഇതാക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും കുറച്ച് ഔചിത്യം കാണിക്കണം അല്ലേ?
5: ഇപ്പൊ ഈ ചെറിയ കാലത്തിൽ ശരിക്കും എനിക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തകരും കൂടി കുറച്ചുകൂടി സംരംഭം പാലിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം. എല്ലായിടത്തും എന്താ പറയാ, ഒരു അതിക്രമിച്ച് കയറുന്ന അങ്ങനെയല്ല, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും.
0: അല്ല, ചില ചില സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് വാർത്തയുടെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു പരിധി വരെ ആകാം, പക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ എന്തിനാണ് അത്ര അഗ്രസീവ് ആവുന്നത് അല്ലേ?
5: അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവര് കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ട സ്ഥലങ്ങൾ അവരങ്ങനെ ചെയ്യണം. കാരണം ഇപ്പൊ നമ്മള് ഇപ്പോ മുഖ്യധാര മാധ്യമങ്ങളെ കൂടാതെ തന്നെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ അതിന്റെ കുറിച്ച് കുറെ കോൺട്രവേഴ്സി
0: ശരിക്കും ഓൺലൈൻ മീഡിയാസ് കുറെ വരുന്നുണ്ട്, ചില ചില കുഞ്ഞു പിന്നെ മീഡിയാസുകളൊക്കെ വരുന്നുണ്ട്, ചില കുഞ്ഞു മീഡിയാസ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ.
5: അതിനെ ഈ സോഷ്യൽ മീഡിയാസ് ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾ കാണിക്കുന്നതാണ് ഇത് മുഖ്യധാര മാധ്യമങ്ങൾക്കും കൂടെ ഇത് ബാധിക്കപ്പെടുന്നത്, ഈ ഒരു വിഷയം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ. അതുകൊണ്ട്
0: അപ്പൊ എന്തായാലും സുരക്ഷ കൂട്ടേണ്ടത് ആവശ്യമായി എന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ?
5: സുരക്ഷ നമ്മുടെ ഏത് പാർട്ടിയാലും, ഇപ്പൊ പിണറായി വിജയനാലും ശരി, ബി ഡി എസ് അധ്യക്ഷനായാലും, നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ, പിന്നെ അപ്പുറത്തുള്ളത് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം.
0: മാത്രമല്ല അദ്ദേഹം കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ഡൽഹിയിൽ കരിങ്കൊടി കാട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ നിൽക്കുക, നമ്മുടെ കേരളത്തിൽ വരുമ്പോ ഇത്തിരി ഒരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്, അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ.
5: ഇവരെ പോലുള്ള ആൾക്കാർക്ക് കേരളത്തിലേക്കൊക്കെ വരുന്നത് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചിലപ്പോ രാഷ്ട്രീയ എന്താ പറയാ, നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ചില കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം ശരിക്കും. അത് കേരളം നേടിയെടുക്കണം, അതിപ്പോ ഇടതാലും വലതാലും ആരായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതിന് തടസ്സമായിരിക്കും. ഇതിന് മുമ്പ് വിളിച്ച കോണത് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കി കണ്ടും ചെയ്യണം, അത്രേ ഉള്ളൂ.
0: യെസ്, വളരെ സന്തോഷം ഷുഹൈബ്, ഇടയ്ക്ക് വിളിക്കും കേട്ടോ.
5: ഓ, തീർച്ചയായിട്ടും.
0: താങ്ക് യു സോ മച്ച്. ഷുഹൈബ് ആണ് വിളിച്ച പൊന്നാനിക്കാരൻ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: നമസ്കാരം അനുപത്മ.
0: നമസ്കാരം.
6: നവാസ് പൊന്നാനി.
0: നവാസ് പൊന്നാനി, നിങ്ങൾ പൊന്നാനിക്കാർ ഒന്നിച്ചു വിളിക്കല്ലേ? നവാസ് എനിക്ക് വിളിക്കാറുണ്ടല്ലോ അല്ലേ? പറയൂ, മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ വരുമ്പോ കുറച്ചുകൂടെ ഔചിത്യത്തോടെ പെരുമാറണ്ടേ? ഈ കരിങ്കൊടി കാണിക്ക ഇങ്ങനെ ചാടി കയറേണ്ട ആവശ്യമുണ്ടോ? അത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ കേരളത്തിന്റെ.
6: എന്റെ അഭിപ്രായത്തിൽ പറയാമെന്നുണ്ടെങ്കിലും നമ്മളത് കേന്ദ്ര, നമ്മളിപ്പോ ഒരു പാട്ട് പേജിൽ പറയുന്നൊന്നല്ല, ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് വന്നിട്ടുള്ളത്.
0: അപ്പൊ
6: വരുമ്പോ അതിലൊരു സുരക്ഷ ശരിക്കും പാലിക്കണം. നമ്മൾ ആളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒന്നും എടുത്ത് ചാടാനുള്ള ഒരു, അത് തെറ്റ് ചെയ്തത് ഒരു തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായത്തിൽ.
0: യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടെ ശ്രദ്ധയോടെ പെരുമാറണം.
6: നമുക്ക് കരിങ്കൊടി കാണിക്കാം, വഴി തടയാം,
0: പ്രതിഷേധം അറിയിക്കാം, അതെ
6: ഒക്കെ എല്ലാം ചെയ്യാം. പക്ഷെ അതിന് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ആളുടെ വണ്ടിയിലേക്ക്, ആളുടെ മുന്നിലേക്ക് വണ്ടിയിൽ വന്ന് ചാടിയ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും.
0: സത്യം.
6: അപ്പൊ അത്, അപ്പൊ അങ്ങനെയുള്ള സമരം, അങ്ങനെയുള്ള
0: ഒരുപക്ഷെ കെ സി വേണുഗോപാൽ പറഞ്ഞ അമിത്ഷായെ വിമർശിച്ചുകൂടെ? കേന്ദ്ര തലത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഒരാൾ കേരളം സന്ദർശിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടേ? അവരുടെ അതിഥിയായിട്ട് അല്ലെങ്കിൽ നാടിന്റെ അതിഥിയായിട്ട് വരുമെങ്കിലും പ്രതിഷേധം അറിയിക്കേണ്ടടുത്ത് അറിയിക്കേണ്ടെന്നാണ് അവർ പറയുന്നത്, കെ സി പക്ഷം.
6: അല്ല, പ്രതിഷേധം അറിയിക്കുക, അതിപ്പോ കെ സി പക്ഷം ആയാലും മൊത്തത്തിൽ നമുക്ക് പ്രതിഷേധം അറിയിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് പ്രതിഷേധം ചെയ്തൊരു രീതി ഒട്ടും ശരിയായില്ല.
0: അതുപോലെ വി വി സതീശന്റെ പിന്നെ
6: വേണുഗോപാൽ ഇപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ സംസാരിക്കുമ്പോ അത് വേറെ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി.
0: എങ്കിൽ വി ഡി സതീശന്റെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടണം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
6: സുരക്ഷ കൂട്ടണം എന്ന് പറഞ്ഞപ്പോ ഈ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്ത ഉടനെ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ജനങ്ങളോടും പത്രസമ്മേളനം നടത്തി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അത്ര സുരക്ഷയുടെ ആവശ്യമില്ല.
0: അതെ, വാഹനങ്ങളൊക്കെ മോഡിഫിക്കേഷൻ
6: വരുത്താം. അതുപോലെ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക്
0: എന്ത് വേണമെങ്കിലും ചോദിച്ചോ,
6: ചോദിക്കാം. അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് എന്തും ചോദിക്കാം, എന്തിനും ഞാൻ മറുപടി പറയും, എന്തും ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി. ഇപ്പം ഇപ്പൊ ഒരു എക്സാമ്പിളായി വിമാനയാത്ര,
0: മലപ്പുറത്ത് പോയത് എന്തിനാണ്, ആരുടെ കൂടെയാണ് പോയത്, എന്തായിരുന്നു വിമാനം, ഒന്നിനും ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല.
6: അതുപോലെ മലപ്പുറത്ത് പോയത്, അപ്പൊ ഇത് എന്തിനാണ് ഇന്ന സംഭവത്തിനാ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇത് നീട്ടിക്കൊണ്ടേ നീട്ടിക്കൊണ്ടേ നീട്ടുകയും മറ്റുള്ള പത്രക്കാര് മീഡിയകളെ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തുമ്പോഴാണ് പിന്നീട് ഈ വിഷയങ്ങൾ വരുന്നത്.
0: എന്തായാലും വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ഓർക്കുന്നതല്ലായിരിക്കും, ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ് നിന്ന് പുറത്താക്കാം, പക്ഷെ ചോദ്യം അപ്പോഴും ക്ലാസ് മുറിയിൽ തന്നെ ഉണ്ടാവും അല്ലേ?
6: തീർച്ചയായിട്ടും ചോദ്യം ആ ചോദ്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ടോ, അത് മാഞ്ഞു പോയില്ല.
0: സന്തോഷം.
6: നമ്മൾ ഈ പത്രക്കാരെ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒന്നാമത് നമ്മൾ യൂട്യൂബ് അണ്ടമാനം ഇത് ഈ സോഷ്യൽ
0: മീഡിയയിലും വരുന്നുണ്ട് അല്ലേ?
6: ആ ഉണ്ട്. അത് എന്റെ അഭിപ്രായത്തിൽ അതിലൊക്കെ ഒരു കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്.
0: ശരിക്കും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചോദ്യം ചോദിക്കുന്നതിനോടും എത്ര വരെ ആകാമെന്നും എത്രത്തോളം അഗ്രസീവിലേക്ക് പോകാന്നുള്ളതിന് നമുക്ക് പൊതുവായിട്ട്
6: അവിടെ ഒരു 10 ചാനലിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ ബാക്കി 25 വേറെ ടീംസാണ്.
0: അപ്പൊ അത് എന്റെ പഴി മുഴുവൻ വന്നേക്കുന്നത് മുഴുവൻ എപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾക്കാണ്.
6: അപ്പൊ അതിലൊരു നമ്മളൊരു അത് ഒരു നിർബന്ധമായിട്ടും അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രക്കാർക്കും നല്ലത്, അത് ഗവൺമെന്റിനും നല്ലതാണ്.
0: പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ചോദ്യം ചോദിക്കുകയാണ് മാധ്യമങ്ങൾക്കും ഒരു പരിധി വരെ അത് കഴിഞ്ഞ് ചോദിക്കാൻ ഒരു പേടിയുള്ള പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയ സമയത്ത് എന്തും ചോദിക്കാമെന്നുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്, അതും ശരിയാണോന്നുള്ളത്?
6: എന്ത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞത്. എന്താണ്
0: പറഞ്ഞിട്ടല്ലേ ചോദിക്കുന്നത് അല്ലേ?
6: ആ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഇത്. അത് എന്ത് വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയുന്നു ഈ പത്രക്കാരൻ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പത്രക്കാർക്ക് ചോദിക്കുന്നതിന് ആ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞൂടെ?
0: അപ്പൊ മാധ്യമങ്ങൾക്കാണോ അസഹിഷ്ണുത, അതോ മുഖ്യമന്ത്രിക്കാണോ എന്നുള്ളൊരു ചോദ്യം വരും അല്ലേ?
6: തീർച്ചയായിട്ടും.
0: ശരി, നവാസ് സന്തോഷം കേട്ട വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകാം, വിളിക്കാം 800-922-0. ശ്രീശങ്കറിന്റെ ആ ഒരു നേട്ടം, വെള്ളി മെഡൽ നേട്ടമൊക്കെ ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്യണം. ആരാണിത്? ഷമീർ ഒതുക്കുങ്ങൽ, വേഗം പറഞ്ഞോളൂ, 2 മിനിറ്റ് ഉണ്ട്, വേഗം
7: പറഞ്ഞോളൂ. മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞില്ലായിരുന്നു. മുഖ്യമന്ത്രിയോട് ഒരേ പത്രക്കാര് അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിന്റെ ആൾക്കാര്,
0: അങ്ങനെ ഒരേ ഗ്രൂപ്പൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വാർത്താ സമ്മേളനം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരേ ഗ്രൂപ്പുകാരൊന്നുമല്ല, എല്ലാ ഗ്രൂപ്പുകാരും എല്ലാ പത്രക്കാരും എല്ലാവരും ചോദിക്കുന്നത്.
7: ഇങ്ങനെ എടുത്ത് വെച്ചാലുണ്ടാവും, ഓരോരോ പത്രക്കാർക്കും ഓരോരോ ചോദ്യം വെച്ചാലേ ഉണ്ടാവും. അപ്പോ മുഖ്യധാര പ്രവർത്തകർക്കും ഈ ചെറിയ ഓൺലൈൻ മീഡിയക്കാർക്കും എല്ലാവർക്കും എല്ലാവരും ചോദ്യം ചോദ്യമാണ്.
0: ഇല്ല, മുഖ്യമന്ത്രിയുടെ ബ്രീഫിംഗിന് അങ്ങനെ എല്ലാവരെയും ഒന്നും കയറ്റിവിടാറില്ല കേട്ടോ, മുഖ്യധാരയിലുള്ള പ്രധാനപ്പെട്ടവരെ മാത്രമേ ഉള്ളൂ.
7: ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊക്കെ ലൈനിലുണ്ട്.
0: അത് പുറത്തുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ക്യാബിനറ്റ് ബ്രീഫിംഗിന് വരുമ്പോ അങ്ങനെ വഴിയെ പോകുന്ന എല്ലാവരും ഒന്നും വന്ന് ഇരിക്കാനൊന്നും പറ്റില്ല, അത് ക്ഷണിക്കും. കൃത്യമായിട്ട് അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്കാണ് കൂടുതലും.
7: ഓക്കെ, ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എല്ലാവരും ഓരോരോ ചോദ്യം ചോദിച്ചാ, അത് കഴിഞ്ഞിട്ട് സമയത്തെ അടുത്ത ചോദ്യം ചോദിച്ചാ, ഇത് ഒരാളിനെ മറ്റുള്ളവരെ ചോദ്യമൊക്കെ തടസ്സപ്പെടുത്തി ചോദിക്കുമ്പോ
0: അല്ലല്ല,
7: ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പല മുമ്പുള്ള പല പത്ര സമ്മേളനം ഇപ്പൊ കണ്ടിട്ട് കുറച്ചായി, പല പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരം കൊടുത്താലും വീണ്ടും ആ ചോദ്യം മറ്റേ CIDകളും പോലീസൊക്കെ ചോദിക്കുന്ന പോലെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാം.
0: അങ്ങനെ ചോദിക്കുമ്പോഴാണ് പല ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരും പിന്നെ നേതാക്കന്മാരൊക്കെ ചില ഉത്തരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.
7: മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഞാൻ അങ്ങനെ ശ്രീ ബഹുമാനം കൊടുക്കാതെ വിളിച്ചെന്ന്
0: പറയണ്ട,
7: പിണറായി വിജയൻ, ശ്രീ പിണറായി വിജയന് ഒരു കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ എവിടെ വെച്ചിട്ടാ അത് പറഞ്ഞേ
0: വെച്ചിട്ടാ?
7: ആ നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോ, നിങ്ങൾ കണ്ടല്ലേ
0: കടക്ക് പുറത്ത് പിടിച്ച് പുറത്താക്കുന്ന ഇപ്പോഴത്തെ
7: മുഖ്യമന്ത്രി. അങ്ങനല്ല പറഞ്ഞു, ഇവനൊക്കെ ആരകത്ത് കയറ്റി വിട്ട് കടക്ക് പുറത്ത് പറഞ്ഞു ആണോ അല്ലേ?
0: അതെ, പുതിയ ആളോ? പുതിയ ആളെന്താ പറഞ്ഞേക്കുന്നത്?
7: ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പോലും ആയിട്ടില്ല, അവര് വന്നിട്ടേ ഉള്ളൂ.
0: അല്ല, അത് ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വാർത്താ സമ്മേളനം വിളിച്ചതല്ല അത് ഒരു മുഖ്യമന്ത്രി പോകുന്ന സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലേ ഇടുക്കിയിൽ നടന്ന പോലെ, അവിടെ ഇടിച്ചു കയറുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. ഇടിച്ചു കയറുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ട സമയം കൂടി ആയിരിക്കുന്നു. നവാസേ, പറ്റുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കുക കേട്ടോ. അല്ല, ഷമീർ ഒതുക്കുങ്ങലല്ലേ ഇപ്പോൾ വിളിച്ചത്, ക്ഷമിക്കണം, നേരത്തെ വിളിച്ചതാണ് നവാസ്. ഒരു ചെറിയ ബ്രേക്ക്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-922-0. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടേണ്ടതുണ്ടോ? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വഴിയിൽ അങ്ങനെ തടഞ്ഞത് ശരിയായോ?
8: Let's talk with Mini Padma. You are listening to Home 92.2 FM. Home is a feeling. Let's talk with Mini Padma.
0: ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല യുവമോർച്ച പ്രവർത്തകർ കേരളത്തിന്റെ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന വാർത്തകളൊക്കെ കരിങ്കൊടി കാണിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വി ഡി സതീശൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടേണ്ട ആവശ്യം നിലവിൽ ഉണ്ടോ? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അങ്ങനെ തടഞ്ഞത് ശരിയായോ? അമിത്ഷായ് നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ആരാണിത്? ശ്രീജിത്ത് അടൂർ. കുറെ നാളായല്ലോ വിളിച്ചിട്ട്, പറയൂ.
9: മുഖ്യമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും വിമർശനത്തിന് അധീനമല്ല അവരാരും.
0: അതെ, കറക്റ്റ്.
9: പക്ഷെ നമ്മളിത് വിമർശിക്കേണ്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്ന തരത്തിൽ നമുക്കൊരു ഔചിത്യം വേണം.
0: അതെ,
9: അമിത്ഷാ വന്നത് ഒരു പരിപാടി ഉദ്ഘാടനത്തിന് അങ്ങനെ വന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി വന്നതല്ല.
0: അതെ,
9: ഒരു രാഷ്ട്രീയ കാര്യത്തിന് വരുന്ന സമയത്തായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താമായിരുന്നു.
0: അതെ, ഇവൻ ഒരു ബി ജെ പിയുടെ പരിപാടിയിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വന്നെങ്കിൽ തടയാമായിരുന്നു. തടയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിഷേധം ദൂരെ നിന്ന് അറിയിക്കാമായിരുന്നു.
9: അപ്പൊ പ്രതിഷേധം നമുക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. ഇപ്പൊ നമുക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണമെങ്കിൽ അത് ഡൽഹിയിൽ പോയാണ് ചെയ്യേണ്ടത്. അമിത്ഷാ അവിടെയാണുള്ളത്, അവിടെ ചെയ്യാം.
0: അതെ,
9: അത് അപ്പൊ വൻകിട മുന്നിൽ ചാടുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. പിന്നെ അതിനുള്ള സെക്യൂരിറ്റിക്കാരെന്തെങ്കിലും ആക്ഷൻ എടുത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അവര്?
0: സത്യം
9: അല്ലേ? സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ വണ്ടി പക്കിയോ എന്ത് ചെയ്യുമായിരുന്നു?
0: പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ജീവൻ അപകടത്തിലാവുന്നത് തടയുക എന്നത് സെക്യൂരിറ്റിയുടെ ജോലിയാണ്. അവരുടെ ജോലി മതി. അതെ,
9: അവര് ജോലി അത് ചെയ്തായിരുന്നെങ്കിലും ഈ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചർച്ച വേറെ സ്ഥലത്തിലെ കഴിയാൻ.
0: ഉറപ്പായിട്ടും ഔചിത്യമാണ് പാലിക്കേണ്ടത് അല്ലേ? താങ്കൾ പറഞ്ഞ രണ്ട് വിഷയത്തിലാണെങ്കിലും
9: ഏത് വിഷയത്തിലാണ് നമുക്ക് എവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണോ എന്ന് നമ്മൾ അത് നമ്മൾ തീരുമാനിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം.
0: ശരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിൽ നമുക്കിപ്പോ ഒരു ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോ തന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം, ജനങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം, ഞാൻ വളരെ ആക്സസിബിൾ ആണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി വന്നിട്ട് പിന്നീട് ഈ സുരക്ഷ കൂട്ടിയിട്ട് അദ്ദേഹം മാറി നിൽക്കുന്നതിൽ ഒരു ഔചിത്യക്കേടുണ്ടോ?
9: ഔചിത്യക്കേടേ ഉള്ളൂ. കാരണം അതിനിപ്പോ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കാരണം ഒന്ന് ഇതിനകത്തിലുണ്ടാകുന്ന പുള്ളി ഉദ്ദേശിച്ച രീതിയിലായിരിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. റിപ്പോർട്ടർമാര് ചോദിക്കും, അവരുടെ ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് മറുചോദ്യം ഉണ്ടാവും. അപ്പൊ ഇതിനെ ചിലപ്പോ ആൻസറബിൾ ആയിരിക്കത്തില്ല, അപ്പൊ അവര് വയലന്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ശ്രീജിത്ത് അടൂരാണ് വിളിച്ചത്. കുറെ നാളിന് ശേഷമാണ് കേട്ടോ അദ്ദേഹം വിളിക്കുന്നത്. ഒരുപാട് സന്തോഷം ശബ്ദം കേൾക്കാൻ പറ്റിയില്ല. അടുത്ത കോൾ, നമസ്കാരം, ഗുഡ് ഈവനിങ്. നിതിൻ, സുഖായിരിക്കുന്നോ? നിതിന്റെ ശബ്ദമൊക്കെ മിസ് ചെയ്യൂ കേട്ടോ, വിളിക്കാണ്ടിരുന്നാല്. വിളിച്ചിരുന്നു കഴിഞ്ഞ യുണീക് ആയിട്ടുള്ള ഒരു വോയിസ്, അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ അപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ വിളിക്കില്ലേ. എപ്പ വന്നു, സുഖമാണോന്നൊക്കെ
10: ചോദിക്കണം.
0: ഭാഗ്യം സെവന്റീസ് എന്നൊന്നും പറയാതിരുന്നത്. മനസ്സുകൊണ്ട് ഞാന് ഒരു ജന ആൽഫയാണ്. ശരി, പറയൂ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ? അമിത്ഷായെ കരിങ്കൊടി കാണിച്ച് അങ്ങനെ?
10: അല്ല, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇടയ്ക്ക് ഒരു കോളർ പറഞ്ഞ കാര്യം തന്നെയാണ്. ശത്രു പാർട്ടിയുടെ ഉള്ളിലാണ്, പുറത്തല്ല. ആ പാവം കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞോണ്ട് നടക്കാൻ അറിയോ? ഇടതല്ലെങ്കിൽ വരത്. അപ്പൊ അവരവരങ്ങനെ വിചാരിച്ച് സമാധാനിക്കുന്നേ. പക്ഷെ വലത് വന്നതിൽ ഏറ്റവും സങ്കടം, അല്ലെങ്കിൽ
0: വലതിൽ തന്നെയാണ്
10: മന്ത്രി ആയതിൽ ഏറ്റവും സങ്കടം ഉള്ളത് വലതന്മാർക്ക് തന്നെയാണ്. ഇവരുടെ ഈ ഗ്രൂപ്പ് വഴിയാണ് പണ്ട് ഈ പാർട്ടിനെ തകർത്തത്.
0: അത് ഒന്നുകൂടെ ശക്തിയായിട്ട് കേരളത്തിൽ ഇപ്പൊ കണ്ടു അല്ലേ?
10: അല്ല, അതുണ്ട്, അത് എപ്പോഴും ഉണ്ടല്ലോ. അത് ഈ മുഖ്യമന്ത്രി കസേരക്കുള്ള പിടിവലി തന്നെ നമ്മൾ കണ്ടതല്ലേ. അതിനകത്ത് ഏറ്റവും അഗ്രസീവ് ആരായിരുന്നു? കെ സി തന്നെയായിരുന്നു,
0: ഉറപ്പായിട്ടും.
10: ആ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ ആര് വന്നാലും പൊതുവെ ഇവിടെ പ്രതിഷേധം ചെയ്യുന്ന ആരാ? ഇവിടുത്തെ ഭരണപക്ഷമായിരിക്കില്ല. ആദ്യമായിട്ടാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പോയി പ്രതിഷേധം ചെയ്യുന്നത്.
0: അല്ല, അതിന് അവർ കാരണമായിട്ട് പറഞ്ഞ കേന്ദ്രതലത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിന് മൊത്തത്തിൽ ഇപ്പൊ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണല്ലോ.
10: ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഭരിക്കുന്ന പാർട്ടി ഇൻവൈറ്റ് ചെയ്ത ഒരു കേന്ദ്രമന്ത്രി വരുമ്പോ ആ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പോയി പ്രതിഷേധം ചെയ്യുന്നത്. നമ്മൾ ബെല്ലും ബ്രേക്കില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്കാണ്, അവര് പോലും ഇത്രയും നാളും അച്ചടക്കത്തോടെ ഇരുന്നിട്ടുണ്ട്. എത്ര തവണ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, വാട്ടർ മെട്രോയും അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഓരോ കാര്യങ്ങൾക്കും ഇവിടെ എത്രയോ തവണ അവരുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അച്ചടക്കമില്ലാതെ ഏതെങ്കിലും ഒരു തവണ നമ്മൾ പെരുമാറ്റം കണ്ടിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരുടെ?
11: നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുന്ന പാർട്ടിയാണെന്ന് നമ്മൾ പറയണം.
0: ഉറപ്പായിട്ടും
11: ഇത് വളരെ മോശമായിട്ട് ഇന്നെ ഒരു കോൺഗ്രസ്സുകാർ പോലും ഇത് ചെയ്തിട്ടില്ല. ഇത് ഒരു ദുരുദ്ദേശത്തിന്റെ പുറത്ത് ഇവര് കാണിച്ചു കൂട്ടിയിരിക്കുന്നതാണ്.
0: ശരിക്കും അതൊരു പേര് വളരെയധികം മോശമാക്കി കളഞ്ഞു അല്ലെ, ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഒരു ആദരവ് ഇല്ലാണ്ടായി പോയി.
11: ആരോ ആയിക്കോട്ടെ, ആഭ്യന്തരമന്ത്രിയോ ആരോ ആയിക്കോട്ടെ, ഒരു ഗസ്റ്റ് ആണ് വരുന്നത്.
0: അനവസരത്തിലെ ഔചിത്യം ഇല്ലാത്തൊരു പെരുമാറ്റം, അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം അല്ലെ നമുക്ക്.
11: ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ തന്നെ അതിനെ ഇറങ്ങിയിരിക്കുന്നു. ഇവരെ ഫുൾ സെർവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ സെക്യൂരിറ്റി എല്ലാം ഉറപ്പുവരുത്തുന്നത് ഇവിടുത്തെ ഭരണപക്ഷമാണ്.
0: ശരിക്കും
11: അതിനെതിരായിട്ട് അവരുടെ പാർട്ടിക്കാർ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇതിന് വലിയ നാണക്കേട് എന്താ ഉള്ളത്?
0: ആ നാണക്കേട് അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂട്ടണമെന്ന് പറഞ്ഞത്. അതിനോട് യോജിക്കുന്നുണ്ടോ?
11: മുഖ്യമന്ത്രി ആദ്യമേ സുരക്ഷ കുറച്ച് കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. അത് തന്നെ തെറ്റായി.
0: വണ്ടികളുടെ എണ്ണം കുറയ്ക്കുന്നു, അതൊക്കെയാണ് ബോധ്യത്തന്നല്ലേ പറഞ്ഞത്?
11: അല്ല, അങ്ങനെ ഒന്നും ഈ വിശാല മനസ്സുകൾ കാണിക്കുന്ന സമയമല്ല പ്രത്യേകിച്ച് ആ ഒരു കസാനത്തിലിരിക്കുന്നു. അതിന് അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ട സുരക്ഷ നിയമപരമായിട്ട് ഏത് ലെവൽ ഓഫ് സെക്യൂരിറ്റി ആണോ അത് ആദ്യം തൊട്ടേ എടുക്കണമായിരുന്നു. പിന്നീട് പേടി കൂടുമ്പോൾ അത് എടുത്തിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ ഉള്ളിലുള്ളവരെ തന്നെ പേടി. ഇവര് ആ കല്ലെറിഞ്ഞാൽ മാറിപ്പോയത് അറിയാതെ കൊണ്ടാന്ന് പറയും അവസാനം.
0: അപ്പം
11: ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ, ചോദ്യങ്ങളെ പേടിക്കുന്നവർക്കാണ് ഈ മാധ്യമപ്രവർത്തകരെ അടുപ്പിക്കാൻ പേടി. ഒരു ഉദാഹരണം പറയാം, നമ്മുടെ വി രാജേഷിന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ? കളി നടക്കും, ഉത്തരവുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഡ്രാമാറ്റിക് ആണെങ്കിലും സിനിമാ സ്റ്റൈലിൽ ആണെങ്കിലും സുരേഷ് ഗോപി എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്.
0: അതേപോലെ അവരവർ
11: ചെയ്യുന്ന പ്രവൃത്തികള് കോൺഫിഡൻസ് ഉള്ളവർക്ക് ഉത്തരം പറയാൻ ഒരു മടി ഉണ്ടാവില്ല. ഞാൻ ബി ജെ പിക്കാരെ കോട്ട് ചെയ്തല്ല കേട്ടോ, അതേപോലെ പലരും പല വാർത്തകളിലും ഉണ്ട്. അത് പേടിക്കുന്നത് ഉത്തരം വായിലില്ലാത്തതുകൊണ്ടാണ്. എന്താണ് പറയേണ്ടതെന്ന് അല്ലെങ്കിൽ എന്താണ് അതിന് അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പിണറായി വിജയനും ഇപ്പൊ വി സതീശനും ഈ പേടി കാണിക്കുന്നത്.
0: എനിക്കൊന്ന് കോൺഗ്രസിലെ കെ മുരളീധരൻ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നില്ലെങ്കിലും ഉത്തരത്തിൽ നിന്ന് ഒളിച്ചോടാറില്ല, ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാറില്ല.
11: അതെ, അതേപോലെ ഇവൻ നമ്മുടെ പഴയ എല്ലാ മുഖ്യമന്ത്രിമാരും അങ്ങനെ തന്നെയായിരുന്നു.
0: നമ്മൾ
11: ഈ മാധ്യമപ്രവർത്തകരെ പേടിക്കുന്ന മുഖ്യമന്ത്രിമാരെ കാണുന്നത് പണ്ടി സോഷ്യൽ മീഡിയ ഇല്ലെന്നേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങൾ പണ്ടും ചോദിക്കാറുണ്ട്.
0: ഉറപ്പായിട്ടുണ്ട്. ഞാൻ കെ കെ നായരുടെ കാലത്തും ഇ കെ നായരുടെ കാലത്തും ഒക്കെ ഉള്ള പ്രസ് മീറ്റുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
11: എല്ലാവരും ഇത് കാണുന്നേ. ഇതിന്റെ ഇതിലും വലിയ ചലഞ്ചസ് ഏറ്റെടുത്തവരാണ് ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നത്.
0: ഉറപ്പല്ലേ?
11: ആ കളികളൊന്നും ഇവർ കണ്ടിട്ട് പോലുമില്ല. ഇതുപോലും താങ്ങാൻ പറ്റില്ല, അത്രയുള്ള പൊട്ടൻഷ്യൽ അതിനുള്ള ആൻസറേ ഉള്ളൂ.
0: സന്തോഷം നിതിൻ വിളിച്ചത് കേട്ടോ. ഒരു കോളം കൂടി എടുത്തിട്ട് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? ആരാണ്
12: ടിപ്പു?
0: ആ ടിപ്പു കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്ന പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പറയൂ ടിപ്പു. സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു, പറയൂ.
12: അതായത് പിന്നെ കരിങ്കുടി കാണിക്കുന്ന വിഷയം, കരിങ്കുടി കാണിക്കുന്നതോട് എന്താ പ്രതിഷേധം അറിയിക്കുന്നതല്ലേ? ആരാണെങ്കിലും അത് കേന്ദ്ര മന്ത്രിയാണെങ്കിലും സംസ്ഥാന മന്ത്രിയാണെങ്കിലും കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ്. അത് ഇന്ന് മാത്രമല്ല മുന്നേയും പല തവണ നടന്നിട്ടുണ്ട്. അത് ഏതൊരു വിളിച്ച ആള് പറഞ്ഞു ഭരിക്കുന്ന പാർട്ടി കാണിക്കാൻ പാടില്ല എന്നൊക്കെ. അതെന്താ, ഭരിക്കുന്ന പാർട്ടിക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടി കാണിച്ചല്ലേ പറ്റൂ.
0: കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, വേറൊരു പാർട്ടിയാണ് കേരളത്തിലേക്ക് അവർ വരുന്നത്, കേരളത്തിന്റെ അതിഥിയായിട്ട്, അല്ലെങ്കിൽ അവർ വരുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലല്ലേ? ആ രീതിക്ക് ഒരു ബഹുമാനവും ഒരു ആദരവും കാണിക്കേണ്ടതല്ലേ?
12: തീർച്ചയായിട്ടും ബഹുമാനം ആദരവും എല്ലാം കാണിക്കാം, പക്ഷേ പ്രതിഷേധം നമ്മൾ അറിയിക്കണ്ടേ? ബഹുമാനം മാതൃവും കാണിക്കുന്നതോടൊപ്പം തന്നെ.
0: പക്ഷെ ഇത്തരത്തിൽ പ്രതിഷേധം കാണിക്കുമ്പോൾ അത് ജീവൻ എടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അപകടകരമായ രീതിയിലേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ?
12: ഇന്നുവരെ കേരളത്തിൽ പ്രതിഷേധിച്ചിട്ടുള്ള പല ആളുകളും ഒരുപാട് അപകടങ്ങളിൽ പെട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ജീവൻ പോലെ.
0: ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം എന്ന് കളിയാക്കുന്ന ആലപ്പുഴയിലെ ആ സംഭവത്തിലടക്കം നമ്മൾ ഇപ്പോഴത്തെ എം എൽ എ ആണ് പിന്നെ അടികൊണ്ടത്, ആലപ്പുഴ എം എൽ എ. അപ്പൊ ആ രീതിക്കും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അന്ന് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ കളിയാക്കിയവരും ഉണ്ട് അല്ലേ?
12: അതെ, അന്ന് ചെയ്തതും പിന്നെ പ്രതിഷേധമായിരുന്നു. അന്ന് അതിനെ കളിയാക്കിയ ആളുകള് ഇന്ന് വേറെ തരത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഷേധം അന്നും ഇന്നും എന്നും നടന്നു.
0: പക്ഷെ ആ പ്രതിഷേധം ആവശ്യം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിനകത്തുള്ള ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേ കാണിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നാലോ?
12: കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ കാണിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കേന്ദ്രത്തിൽ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ജ്ഞാനേഷ് കുമാറിന്റെ വിഷയം, ഇലക്ഷൻ കമ്മീഷന്റെ വിഷയം.
0: തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകളെ കാട്ടിമറിക്കുന്നു. എസ് ഐ ആറിലെ 14 ഇനത്തിലൊക്കെ വിയോജിപ്പ് മറ്റുള്ളവരുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വിയോജിപ്പ് അറിയിച്ചതാണ് കേരളത്തിലെ കോൺഗ്രസ് അല്ലേ?
12: തീർച്ചയായിട്ടും അത് തന്നെയാണ്. കേരളത്തിൽ സംസ്ഥാന അതായത് കേന്ദ്രത്തിൽ തന്നെ പല സംഘടനകളും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം കോൺഗ്രസ്.
0: അത്രയേ ഉള്ളൂ, അത് മാത്രമാണെന്നാണ് ടിപ്പോ പറഞ്ഞു വരുന്നത്. ടിപ്പോ എന്നോട് ക്ഷമിക്കാട്ടോ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഒന്ന് ഇടപെട്ടതാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കേൾക്കാം. രാഷ്ട്രീയ ചർച്ചകളുമായിട്ട് വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹിക്കുന്ന ഒരുപാട് കോൾസ്, എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള കോൾസൊക്കെ വന്നിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും സ്നേഹം.
13: Let's talk with Mini Padma. Stay connected with Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അമിത് ഷായ്ക്ക് കരിങ്കുടി വിശദീകരണവുമായി മന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. രണ്ടാം ശ്രമത്തിൽ 8.07 മീറ്റർ ചാടിയ ശ്രീശങ്കർ രണ്ടാം സ്ഥാനത്തെത്തി. ആദ്യ ശ്രമത്തിൽ 7.66 മീറ്ററും മൂന്നാം ശ്രമത്തിൽ 7.56 മീറ്ററുമാണ് ശ്രീശങ്കർ ചാടിയത്. നാലാം ശ്രമത്തിൽ മികച്ച ദൂരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെ കാലിന് പരിക്കേറ്റ താരം മത്സരത്തിൽ നിന്ന് പിന്മാറി. 5-6 ശ്രമങ്ങളിൽ ശ്രീശങ്കർ മത്സരിച്ചില്ല. എങ്കിലും താരം വെള്ളി മെഡൽ സ്വന്തമാക്കുകയായിരുന്നു. 8.17 മീറ്റർ ദൂരം ചാടിയ ചൈനയുടെ ഷി യുവാഹോയ്ക്കാണ് ഈ ഇനത്തിൽ സ്വർണം. ഉസ്ബെക്കിസ്ഥാൻ താരം അൻവറോവ് വെങ്കലവും നേടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച ദൃശ്യം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തത് പിൻവലിച്ചത് സംബന്ധിച്ച് പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വസ്തുതയ്ക്ക് നിരക്കാത്തതെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ്. പോസ്റ്റ് പിൻവലിച്ചത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമല്ല. തന്റെ സോഷ്യൽ മീഡിയ ടീം അഡ്മിൻ പാനലാണ് പ്രസ്തുത പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തതെങ്കിലും സംസ്ഥാന മന്ത്രിയുടെ പേരിൽ പ്രസ്തുത പോസ്റ്റ് പ്രചരിക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയേക്കാമെന്നതിനാൽ പോസ്റ്റ് പിൻ ഒഴിവാക്കാൻ തന്റെ ഓഫീസ് നിർദ്ദേശിക്കുകയായിരുന്നു എന്ന് മന്ത്രി. പോസ്റ്റ് പിൻവലിച്ചത് താൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനിടെ ആയിരുന്നതിനാൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. കേന്ദ്രമന്ത്രിയെ കരിങ്കൊടി കാണിച്ച സമരം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പൊതു തീരുമാനമനുസരിച്ചായിരുന്നു. തെറ്റിദ്ധാരണ പടർത്തുന്ന വാർത്തകളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും മന്ത്രിയുടെ പ്രതികരണം. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPI നേതാക്കളായ വി ശിവൻകുട്ടിയും ഇ പി ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്ത്, സി കെ സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നായിരുന്നു LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി VD സതീശിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് AD GP ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്ന് ഉത്തരവ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുൻ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. വനംവകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനം മന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ദുർബലം. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയത്തിലക്കിറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ പടിയിറങ്ങിയ ഡോക്ടർ ജയത്തിലകിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് വനമന്ത്രി. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു. നിയമസഭാംഗമായതിനാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഇത്.

0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. രാജ്യവ്യാപകമായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കളക്ട്രേറ്റുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ നടന്നു. ഇടതു നേതാക്കൾ എ കെ ജി ഭവന് മുന്നിൽ നിന്നും ഭഗത് സിംഗ് സ്മാരകത്തിലേക്ക് മാർച്ച് നടത്തി. ഇന്ത്യ 6-ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. കരസേനാ മേധാവി ജനറൽ ധീരജ് സേതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രതിരോധമന്ത്രിയുടെ പ്രഖ്യാപനം. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ച നടന്നേക്കും. ഇതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതിന്യായ മന്ത്രാലയത്തിന്റെ നടപടി.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening. Station clock ഇപ്പോൾ സമയം 5:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Good evening, Dubai. ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 55%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening to

0: വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിനാണ് സമയമായിരിക്കുന്നത്. ആസിഫാണ് കൂടെ ചേർന്നിട്ടുള്ളത് കേട്ടോ. ഒരു ബ്രാൻഡ് ന്യൂ വീക്ക്, ഒരു ബ്രാൻഡ് ന്യൂ മന്ത് എന്ന് പറയാറായിട്ടില്ല. രണ്ട് മൂന്ന് ദിവസം കൂടി സെപ്റ്റംബർ മാസം നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം നമ്മളിങ്ങനെ ഒക്ടോബറിലേക്ക് പോകും. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഒക്ടോബറിലേക്ക് തന്നെ പോകണമല്ലോ. പക്ഷേ കാലാവസ്ഥയിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ബ്രാൻഡ് ന്യൂ തിങ്കളാഴ്ച ദിവസം വൈകുന്നേരത്തെ, തിങ്കളാഴ്ച രാവിലെ ഉണ്ടാവുന്ന മൺഡേ ബ്ലൂസ്, അത് മുഴുവൻ അക്ഷയ ഏറ്റ് വാങ്ങിക്കോളും. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും, അഡാപ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ വീണ്ടും നമ്മുടെ വർക്ക് സൈക്കിളുമായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഒന്നൊന്നര മാസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒക്ടോബറും നവംബറും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നര അല്ല രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലോങ് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസംബറിൽ നാഷണൽ ഡേയ്സിന്റെ ഹോളിഡേയ്സിന് വേണ്ടുന്ന പ്ലാനിങ്ങുകൾ ഇപ്പം തന്നെ തുടങ്ങിക്കോ. എന്തെങ്കിലുമൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ. മാത്രമല്ല ഏറ്റവും മികച്ച കാലാവസ്ഥയിലേക്ക്, ഏറ്റവും സുഖമുള്ള കാലാവസ്ഥയിലേക്കാണ് നമ്മുടെ യു എ ഇ പോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും ദുബായിൽ ഇന്നലെയും അറിഞ്ഞാൽ നോക്ക്, നല്ല ഫോഗ് പല സമയത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചൂട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പകൽ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചൂട് കുറഞ്ഞ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ ആയിട്ട് 18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 18 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വിന്ററിൽ അനുഭവപ്പെടുന്ന സുഖമുള്ള കാലാവസ്ഥയാണ്. എത്രത്തോളം കാര്യങ്ങളിൽ എത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഈ എൽനിനോ പ്രതിഭാസം ലോകമെമ്പാടും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ യു എയിലും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് കാണാൻ വേണ്ടി പറ്റും. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള ആ ഒരു സീസണിൽ സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് NCM ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. സാധാരണയുള്ളതിൽ കൂടുതൽ എന്ന് പറയുമ്പോഴേക്കും ഇരട്ടിയോളം മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ജാനുവരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട ഉണ്ടെങ്കിൽ മുന്നേ കുടയൊക്കെ വാങ്ങി വെക്കുക. ഇനിവേ, എന്തായാലും ആഘോഷമായിട്ട് തന്നെ നമുക്കൊരാഴ്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞൊരു മാസക്കാലം നമ്മൾ റൺ ചെയ്തിരുന്ന ക്യാമ്പയിൻസ്, പ്രത്യേകിച്ചും നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻസ്, അതിൻ്റെയൊക്കെ വിന്നേഴ്സിനെയും നമ്മൾ ഇന്ന് മുതൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇന്ന് മുതലല്ല, നാളെ മുതൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ഒരു പാട്ട് കേട്ട്, ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന അവറാച്ചൻ ആൻഡ് ദി സൺസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഞാൻ തരുന്നതായിരിക്കും. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച കണ്ട രണ്ട് സിനിമകൾ, കഴിഞ്ഞ വെള്ളിയും ശനിയായിട്ട് നമ്മൾ ധൂമകേതുവും കണ്ടു, ആരവും കണ്ടു, നമ്മുടെ ഒരുപാട് ലിസണേഴ്സിനെ കാണാൻ വേണ്ടി പറ്റി. രണ്ടും ഗംഭീര സിനിമകളായിരുന്നു, രണ്ടും രണ്ട് തരത്തിലുള്ള രണ്ട് ജോണറിലുള്ള സിനിമകളായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് വഴിയേ പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ആൻഡ് റൈറ്റ് യെസ് അസ് പ്രോമിസ്ഡ് ഞാനിതാ തരാൻ വേണ്ടി പോവാണ് ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബിജു മേനോൻ ഓൺ എ ഫീൽ ഗുഡ് മൂവി അതൊരു പ്രത്യേക ജോണറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇതിപ്പോൾ വെള്ളിമൂങ്ങയാവട്ടെ, അനുരാഗ കരിക്കുമ്പളമാവട്ടെ, ആൻഡ് ഈ കൂട്ടത്തിലെ കൊമ്പൻ എൻ്റെ ഫേവറേറ്റ് രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് പറയുന്ന സിനിമയാവട്ടെ. രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം? അത് പണ്ട് റിലീസായ സമയത്ത് ഞാൻ നാട്ടിൽ വെച്ചത് കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ വന്നതിന് ശേഷം ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ രണ്ട് തവണയും കാണുമ്പോൾ രണ്ട് തരത്തിലാണ് ആ സിനിമ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ആദ്യം കാണുന്ന സമയത്ത് ഒരു സാധാരണ ഫീൽ ഗുഡ് സിനിമ, നല്ല രസമുള്ള ഒരുപാട് മെമ്മറീസും നൊസ്റ്റാൾജിയൊക്കെ ഉള്ള ഒരു സിനിമ എന്നുള്ള തരത്തിലായിരുന്നെങ്കിൽ, രണ്ടാമത് ഇപ്പോൾ പ്രവാസത്തിലേക്ക് എത്തിയതിനു ശേഷം ഈ രക്ഷാധികാരി ബൈജു ഉപ്പ് എന്ന സിനിമ സിനിമയോ അല്ലെങ്കിൽ അതിലെ സീക്വൻസുകളോ ഒക്കെ കാണുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഒരുപാട് ആളുകൾ സ്വപ്നം കാണുന്നത് കോടാനുകോടികളുടെ ആസ്തിയോ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവോ ഒന്നുമല്ല, ബൈജുവിനെ പോലെയുള്ള സമാധാനം നിറഞ്ഞൊരു സാധാരണ ജീവിതമൊക്കെയാണെന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സിനിമയും കഥാപാത്രമൊക്കെയാണ് രക്ഷാധികാരി ബൈജു ആണെങ്കിലും, ഇത്തരത്തിൽ ഈ ഒരു ക്ലാനിൽ ചെയ്തിട്ടുള്ള ബിജു മേനോൻ്റെതായിട്ടുള്ള ഫീൽ ഗുഡ് സിനിമകളെല്ലാം തന്നെയും ആ ഒരു സേഫ് സോണിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുന്ന ഒരു ചിത്രമാണ് അവറാച്ചൻ ആൻഡ് സൺസ്. ഒരു ഗംഭീര സിനിമയായിരിക്കുമെന്ന് 100% അഷ്വർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ട്രെയിലറും കാര്യങ്ങളും ഒക്കെയാണ് ഓൾറെഡി പുറത്ത് വിട്ടിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ സിനിമയിൽ എന്താണെന്ന് അറിയുമോ? എനിക്ക് ഭയങ്കര

0: ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസ്. ഈ വെബ് സീരീസുകളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിലെ കരിക് ഫ്ലിക്ക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. അതിൽ ഇൻസോമാനിയ നൈറ്റ്സ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിനകത്ത് പേര്. നമ്മുടെ വിഷ്ണു അഗസ്ത്യ, അദ്ദേഹമാണ് അതിൽ സുർജിത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനൊക്കെ ചെയ്തിട്ടുള്ളത്. ഓർമ്മ കാണും നിങ്ങളിൽ പലർക്കും. ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു ഭയങ്കര രസമുള്ള ഭയങ്കര കണ്ട് നമ്മളിങ്ങനെ കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. അതിൻ്റെ സംവിധായകനായിട്ടുള്ള തമ്പിയാണ് അവറാച്ചൻ ആൻഡ് ദി സൺസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സാധാരണ വീടുകളിലെല്ലാം കുഴപ്പമുണ്ടാക്കുന്ന മക്കളാണെങ്കിൽ ഇത് കുഴപ്പക്കാരനായ ഒരു അച്ഛൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അവറാച്ചൻ ആൻഡ് ദി സൺസ് ആണ് നമ്മൾ വീക്കെൻഡിൽ കാണാൻ പോകുന്നത്. അതിനുള്ള ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കോണ്ടസ്റ്റ് വേറെ ഒന്നുമല്ല, മലയാള സിനിമയിലെ ചില അച്ഛന്മാർ അല്ലെങ്കിൽ അച്ഛൻ മകൻ ടീമുണ്ടല്ലോ, അപ്പോൾ അവറാച്ചൻ ആൻഡ് സൺസ് പോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില വ്യക്തികൾ ആൻഡ് സൺസ് മലയാള സിനിമയിലെ ചില കഥാപാത്രങ്ങളെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, ഞാൻ കൂട്ടുപിടിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു BGM കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു കുടുംബം ഏതായിരിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച് കാണുന്ന, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറില്ല.
1: ഈ കേസിൽ നമ്മൾ ഇടപെടണമല്ലോ.
2: ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല, ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസ. നീ ഇവിടെ മതി എന്ന് പറഞ്ഞോണ്ടോ
1: വരുന്നു?
3: പ്രേമം നോക്കിയടാ, ആരാ അമ്മേനെ കിട്ടിയ പിശാചന്ന്?
1: ഹലോ, ആരാ?
2: നിന്റെയൊക്കെ അമ്മയെ കിട്ടിയ പിശാചി തന്നെയാ.
3: അയ്യോ ചേട്ടാ, അച്ഛനാ?
2: നീ അവനെ കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി.
3: വന്നേക്കാ ചേ,
2: ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്നും.
3: ആണോ? എങ്കിൽ ഞാൻ എന്താ അവിടെ എത്തി.
0: മക്കളെ മാത്രമല്ല നാട്ടിലുള്ള സകലരെയും വിറപ്പിച്ച ഈ ഒരു അച്ഛനും മക്കളും, അത് ഏത് സിനിമയിലാണ്? 500 മക്കളും ഏത് സിനിമയാണെന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT:RightAnswer നിങ്ങളുടെ പേര് ടു നമ്പർ 0582 9220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. സ്വന്തമാക്കിക്കോ അവറാച്ചൻ ആൻഡ് സൺസ് കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour.
1: You are listening to Home 92.2 FM. Home is a feeling.
2: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
3: ഓ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
2: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
3: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
2: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
4: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗരൂദ്. കോൾ 04-232-7111.
5: അമ്മി, വിശക്കുന്നു.
6: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
5: ആഹാ, പാസ്തയോ?
7: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
6: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
7: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
6: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
8: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് greenfarmuae.com.

സോഷ്യൽ മീഡിയ മുഴുവൻ, സോഷ്യൽ മീഡിയ മാത്രമല്ല മറ്റ് കൺവെൻഷണൽ മാധ്യമങ്ങളിലും എല്ലാം തന്നെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ലോക വാർത്തകളിൽ ഒന്ന് നോഹയുടെ പേടകം കണ്ടെത്തി എന്നുള്ള വാർത്തയായിരുന്നു. നോഹയുടെ പേടകം വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ടുള്ള ബൈബിളിലും ഖുറാനിലും പരാമർശിക്കപ്പെട്ട, ബൈബിളിലെ നോഹ, ഖുറാനിലെ നൂഹ് നബി, ഇവരുടെയും രണ്ടും ഒരേ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേടകത്തെ കുറിച്ചിട്ട് കഥകൾ, അത് ചെറിയ പ്രായം മുതൽ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥകളായിരിക്കും. തുർക്കിയിൽ നോഹയുടെ പേടകമാണോ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഥ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ലോകം അന്നുവരെയും ഉണ്ടായിരുന്നതിൽ വെച്ച് ലോകത്തെ മുഴുവൻ, ലോകത്തെ സർവ്വചരാചരങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് വലിയൊരു പ്രളയം സംഭവിക്കുന്നു. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെട്ട ഒരു ഭീമൻ പേടകം ആ ഒരു സമയത്ത് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ആ ഒരു പ്രളയത്തിലൂടെ ഒഴുകി നീങ്ങി ആ പേടകത്തിലേക്ക് ഇദ്ദേഹം എല്ലാവരെയും, അതായത് എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആ പേടകത്തിലേക്ക് എടുക്കുകയുണ്ടായി. ആൻഡ് ഒടുവിൽ അത് തുർക്കിയിലെ അറാറാത്ത് പർവ്വത നിരകൾക്ക് മുകളിലേക്ക് അത് ഉറച്ചു എന്നുള്ളതാണ് കേട്ട് പഴകിയ അല്ലെങ്കിൽ കേട്ട് ശീലിച്ച കഥകൾ. അപ്പോൾ നോഹയുടെ പേടകത്തെക്കുറിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അറിവുകൾ ഇത്രത്തോളമായിരുന്നു. അപ്പോൾ ഈ ഒരു പേടകം തേടിയുള്ള അന്വേഷണം ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആരംഭിച്ചതായിട്ട് നമുക്ക് ചരിത്ര രേഖകളിൽ കാണാൻ വേണ്ടി സാധിക്കും. കാരണം ലോകത്തുനിന്ന് ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന രണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പരാമർശം വന്നത് മുതൽ ലോകമെമ്പാടുമുള്ള ഒരുപാട് പര്യവേഷകരാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് രാജവംശങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഈ പേടകം തറച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഒരു അന്വേഷണം ഏതാണ്ട് 1000 വർഷത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പലരും ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടെത്തിയതായിട്ടുള്ള അവകാശവാദങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 60 വർഷങ്ങൾക്ക് മുൻപാണ് തുർക്കിയിൽ വെച്ചിട്ട്, തുർക്കിയിലെ അറാറത്ത് മലനിരകൾക്കിടയിൽ ദുരപ്പിനാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഈ ഒരു പർവ്വതത്തിൻ്റെതായിട്ടുള്ള, സോറി, ഈ ഒരു കപ്പലിൻ്റെതായിട്ടുള്ള പേടകത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം കണ്ടെത്തുകയും അതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകൾ അതിനെ തുടർന്ന് വരികയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു അറാറത്ത് പർവ്വത നിരകളിൽ ഉറച്ചുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഈ ഒരു പർവ്വതത്തെ കൃത്യമായിട്ട് ദുരപ്പിനാർ എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ടെത്തുന്നത് തന്നെ 1959 തുർക്കി സൈന്യത്തിലെ ക്യാപ്റ്റനായിരുന്ന ഇൽഹാൻ ദുരപ്പിനാർ എന്ന് പറയുന്ന ഒരു പൈലറ്റാണ്. അദ്ദേഹം ആകാശ സർവേക്കിടയിലാണ് കപ്പലിൻ്റെ ആകൃതിയിലുള്ള ഒരു പാറക്കെട്ട് കണ്ടെത്തുന്നതും അന്ന് മുതൽ തന്നെ ഇതാണോ നോഹയുടെ പേടകം എന്നുള്ള തരത്തിൽ ചർച്ചകളും സജീവമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പർവ്വത പ്രദേശത്തെ മണ്ണടിയിൽ മനുഷ്യനിർമ്മിതമെന്ന പോലെ വലിയൊരു ബോട്ടിന് സമാനമായിട്ടുള്ള ഒരു രൂപം ഈ അടുത്ത് കുഴിച്ചിട്ടൊന്നുമല്ല, ഏതാണ്ട് 4300 വർഷം പഴക്കമുള്ള വസ്തുവാണ്. 30 വർഷത്തോളം നീണ്ട ഗവേഷണത്തിനൊടുവിലായിരുന്നു അന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഉപരിതലത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന റഡാർ പരിശോധനകളിലൊക്കെ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അകത്തളങ്ങളിൽ ഏതാണ്ട് ഭൂഗർഭ അറകൾക്ക് സമാനമായിട്ടുള്ള ഇടങ്ങളും, അതായത് റൂമുകൾക്ക് സമാനമായിട്ടുള്ള ചില പ്രദേശങ്ങളും ഈ പർവ്വതത്തിനടിയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. വിശാലമായിട്ടുള്ള ഇടനാഴികളും ഒക്കെ ഉണ്ട് എന്നുള്ള തരത്തിലാണ്. ഇത് ഇടനാഴികളൊക്കെ ഇങ്ങനെ പടുത്തുയർത്തിയ രീതിയിലുള്ള ഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഡ്രില്ല് ചെയ്ത് ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നും ജീർണിച്ച തടിയുടേതിന് സമാനമായിട്ടുള്ള കാർബൺ കണ്ടൻറ്റുള്ള വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മരം കൊണ്ടുണ്ടാക്കിയ നിർമ്മിതിയാണോ എന്നുള്ള പരിശോധന ഇപ്പോൾ ഗവേഷകർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തങ്ങൾ കണ്ടെത്തിയത് ബൈബിളിലും ഖുറാനിലും പരാമർശിക്കുന്ന ഈ ഒരു പേടകമാണ് എന്ന് 100% ഉറപ്പിലാണ് ഇപ്പോൾ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘം. എന്നാൽ ഈ വസ്തു മനുഷ്യനിർമ്മിതമാണോ എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരിപ്പോൾ വാദിക്കുന്നൊരു കാര്യം. പർവ്വതങ്ങൾക്കിടയിൽ ഭൂഗർഭാറകൾ ഉണ്ടാകും എന്നുള്ളൊരു ജിയോഗ്രഫിക്കൽ കണ്ടെത്തലുണ്ട്. പലതും മനുഷ്യനിർമ്മിതമായിട്ട് തോന്നിപ്പിക്കുമെങ്കിലും കൂടുതൽ ഗവേഷണം നടത്തുമ്പോൾ മാത്രമായിരിക്കും അവ ഒരുപക്ഷെ പ്രകൃതിയ ഉള്ളതാണോ എന്ന് കണ്ടെത്താൻ സാധിക്കാറുള്ളത്. അതാണ് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ ഈ ഒരു മേഖലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കഥകളിൽ നമ്മൾ കേട്ട, ഇതിഹാസങ്ങളിൽ കേട്ടറിഞ്ഞ പേടകം തന്നെയാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവിടെ ഇതിൻ്റെ പര്യവേഷണ സംഘം ഇപ്പോൾ സ്പെഷ്യലി അവിടെ അവരുടേതായിട്ടുള്ള നോഹാസ് ആർക്ക് സ്കാൻസ് എന്ന അന്താരാഷ്ട്ര ഗവേഷക സംഘം തുർക്കിയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് പലതരം 3D റഡാർ സ്കാനിങ്ങുകളും കോർ ഡ്രില്ലിംഗ് എക്യുപ്മെൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള രേഖകൾ ലോകത്തിന് മുൻപാകെ തുറക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ബേർഗിൽസ് ഉൾപ്പെടെ പല മേഖലകളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്രമാത്രം ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം മനുഷ്യരാശിയുടെ ചരിത്ര നാൾവഴികൾ എടുക്കുന്ന സമയത്ത് അത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കണ്ടെത്തൽ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും പുറത്തു വരുന്ന സത്യങ്ങൾ എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. അമിത്ഷാ പ്രതിഷേധങ്ങൾക്ക് അതീതനാണോ എന്ന കെ സി വേണുഗോപാലിന്റെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടു. മുട്ടിൽ മരമുറിയിൽ പിടിമുറുക്കി സർക്കാർ. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പിന്തുണച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അമിത്ഷാ പ്രതിഷേധത്തിന് അതീതനല്ലെന്ന് KC വേണുഗോപാൽ. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ് അമിത്ഷാ. കൊല്ലത്തെ പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധമാണെന്ന് KC. മുഖ്യമന്ത്രിക്കെതിരെ വരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. അമിത്ഷാ ദൈവമൊന്നുമല്ലോ എന്ന് വേണുഗോപാലിന്റെ ചോദ്യം. KC വേണുഗോപാൽ പക്ഷത്തെ പ്രധാന യുവനേതാവ് ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. സുരക്ഷാ വീഴ്ചയിലെ വിമർശനങ്ങൾക്കപ്പുറം സംഭവം BJPയും യുവമോർച്ചയും ഏറ്റെടുത്തു. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ് ഇപ്പോൾ. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ BJPക്കും യുവമോർച്ചയ്ക്കും പ്രതിഷേധിക്കാൻ അവസരമൊരുക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഈ വിഷയത്തിൽ അമർശമുണ്ടെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി OJ ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കൊടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ഉയരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമെടുക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമായി അധികാരത്തിലിരിക്കുന്ന ആളുകളോട്, അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ഇത്തരത്തിൽ ജനാധിപത്യപരമായ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. അത് സംഘടനാപരമായി തന്നെ ഉണ്ടായ തീരുമാനത്തിന്റെ ഭാഗമായ പ്രതിഷേധമാണ്. അതിൽ പാളിച്ചു പറ്റിയതായിട്ട് തങ്ങളാരും കണക്കാക്കുന്നില്ലെന്ന് മന്ത്രി OJ ജിനീഷ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ ഗാന്ധി ഫ്രോഡ് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കള്ളം മാത്രം പറയുന്ന നേതാവാണ്. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി. ശബരിമല വെച്ച് വോട്ട് നേടിയത് കോൺഗ്രസ്. ഇതുവരെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കൊള്ളയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് പ്രതിഷേധം ശക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചുകളിൽ വലിയ സംഘർഷമുണ്ടായി. ജയ്പൂരിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നരേന്ദ്രമോദിയുടെയും ജ്ഞാനേഷ് കുമാറിന്റെയും മുഖംമൂടികൾ ധരിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവൻ മുന്നിൽ നിന്ന് ഭഗത് സിംഗ് സ്മാരകത്തിലേക്ക് ഇടത് നേതാക്കളും പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് ഉദ്ഘാടനം ചെയ്ത MA ബേബി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് പദവിയിൽ തുടരാൻ ഇനി ഒരു നിമിഷം പോലും അവകാശമില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇയാളെ സംരക്ഷിക്കുകയാണെന്നും ബേബി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ചെറുക്കാൻ BJP മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കി പാർട്ടി. ജ്ഞാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രതിരോധിക്കാനാണ് BJP നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചോദ്യം ചെയ്യാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതെന്ന് BJP മുഖ്യമന്ത്രിമാർ ആരോപിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിന് ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് എ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സുരക്ഷാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികളിലോ യാത്രകളിലോ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്ന കാര്യമാണെന്നും ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു. സുഹൃത്തിന്റെ ആഡംബരക്കാർ ഔദ്യോഗിക വാഹനമായി ഉപയോഗിച്ചതിലെ ന്യായീകരണത്തിൽ പ്രതിരോധത്തിലായി മന്ത്രി കെ എം ഷാജി. മന്ത്രി വാഹനം ഏതെന്ന് വ്യക്തമാക്കുന്ന മോട്ടോർ വാഹന ചട്ടം മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ്. കെ എം ഷാജിയുടേത് ഗൌരവമായ നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം രംഗത്ത്. മന്ത്രിമാർക്ക് അസൈൻ ചെയ്ത വാഹനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ബോർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മുൻമന്ത്രി പി രാജീവ്. ഹൈക്കോടതിയുടെ 2 വർഷം മുൻപുള്ള സുപ്രധാനമായ വിധി ഇക്കാര്യത്തിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൌരവമായ അന്വേഷണത്തിലേക്ക്. വ്യാപകമായ മരമുറിയിലേക്ക് നയിച്ച റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും അന്വേഷിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒരുമിച്ചുള്ള നീക്കം ആരംഭിച്ചു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ഇക്കാര്യത്തിൽ ദുർബലമാണ്. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്ക് ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലകിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ലാഭേച്ഛയില്ലാതെ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി. പേറ്റന്റുള്ളതുകൊണ്ട് മാത്രം ജീവൻ രക്ഷാ മരുന്നുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന് പേറ്റന്റ് നിയമപ്രകാരം ഇടപെടാമെന്ന് കോടതി വ്യക്തമാക്കി. ലഹരിക്കെതിരെ ആഭ്യന്തരവകുപ്പിന്റെ തൂഫാൻ ദ നാർക്കോ ഹണ്ട് 2ാം ഘട്ടത്തിലേക്ക്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓരോ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള തൂഫാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 100 മഴക്കെടുതിയിൽപ്പെട്ട് 50 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഉത്തർപ്രദേശിൽ ഇത്രയും ശക്തമായ മഴയ്ക്ക് കാരണമായത്. ഇന്ത്യ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. കരസേനാ മേധാവി ജനറൽ ധീരജ് സേതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രതിരോധമന്ത്രിയുടെ പ്രഖ്യാപനം. ഇറാൻ യുഎസ് യുദ്ധം 8ാം മാസത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കാതായതോടെ മേഖലയിൽ വീണ്ടും അശാന്തിയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തയാഴ്ച വീണ്ടും ചർച്ചകൾ നടന്നേക്കും. ഇതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന സമാധാന നിർദ്ദേശമാണ് ഇറാൻ യുഎസിന് മുന്നിൽ വച്ചത്. പകരം എണ്ണ കയറ്റുമതിയുടെയും നാവിക തുറമുഖങ്ങളുടെയും മേലുള്ള ഉപരോധം നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് അനാവശ്യ വിലപേശലെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സർവനാശകരമായ യുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് റഖ്ചി. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും റഖ്ചി. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലെ വെള്ളി മെഡൽ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തൃശൂർ നാട്ടിക സ്വദേശി ആൻസി സോജൻ. സ്വർണ്ണ മെഡലായിരുന്നു പ്രതീക്ഷിച്ചത്. ചൈനീസ് താരമായിരുന്നു ഈ ഇനത്തിൽ സ്വർണമണിഞ്ഞത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. മികച്ച റാങ്കിംഗാണ് ഇന്ത്യയ്ക്ക് തുണയായത്. ഏഷ്യൻ ഗെയിംസ് 9ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളുടെ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. ബോക്സിംഗിൽ ഒളിമ്പിക് മെഡലിസ്റ്റ് ലവ്ലിന മെഡൽ ഉറപ്പാക്കിയപ്പോൾ ക്രാഷിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ നേടി. സച്ചിൻ ടെണ്ടുൽക്കർക്ക് പിന്നാലെ ഏകദിനത്തിൽ 15,000 റൺസ് ക്ലബിൽ കയറി വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര പട്ടികയിൽ ആറാമത്തെയും ഇന്ത്യയിൽ രണ്ടാമത്തെ താരവുമായാണ് കോഹ്ലി റെക്കോർഡിട്ടത്. കാര്യവട്ടം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് മിന്നുന്ന ജയമായിരുന്നു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 wicketsനാണ് ഇന്ത്യ തകർത്തത്. ഗൾഫ് കപ്പ് യു എ സെമിയിൽ ബഹ്റൈനെതിരില്ലാത്ത 3 goals തോൽപ്പിച്ച യുഎയുടെ ആധികാരിക വിജയം. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതിന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. വരൂ, നമുക്ക് കുറച്ച് തട്ടിപ്പുകളെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അതോറിറ്റീസ് നമ്മളെ അറിയിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം. വേറൊന്നുമല്ല, വാട്സാപ്പ് പോലെ അല്ലെങ്കിൽ ടെലഗ്രാം പോലെയുള്ള അൺഒഫീഷ്യൽ ചാനൽസിലൂടെ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്കുകളിൽ നിന്നും ഒരു കാരണവശാലും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് യു എയിലുള്ള സൈബർ സുരക്ഷാ വിദഗ്ധർ യു എ നിവാസികൾക്കൊക്കെ തന്നെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കേട്ടോ. ഇത്തരം ആപ്ലിക്കേഷൻസിൽ മാൽവെയർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോണുകളിലേക്ക് കടന്നു കയറാനും നമ്മുടെ പേഴ്സണൽ ബാങ്കിങ് ഡേറ്റാസൊക്കെ മോഷ്ടിക്കാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ സൈബർ വിദഗ്ധരൊക്കെ നൽകിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും മാത്രമേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവൂ എന്നുള്ളൊരു കാര്യം കൂടി വിദഗ്ധരൊക്കെ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആൻഡ് മാത്രമല്ല, നമ്മളിപ്പോൾ യു എയിലേക്ക് നോക്കുകയാണെങ്കിൽ, ദുബായിലേക്ക് നോക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർലി, ഒക്ടോബർ മാസം പകുതിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവുന്ന ഒരു സമയമാണ്, ഇൻക്ലൂഡിംഗ് ഗ്ലോബൽ വില്ലേജ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് വി ഐ പി ടിക്കറ്റുകൾ എടുക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വ്യാജ വെബ്സൈറ്റുകളും അംഗീകാരമില്ലാത്ത ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന പല കേന്ദ്രങ്ങളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഒരു കാരണവശാലും അവിടെ എങ്ങും പോയിട്ട് തല വെച്ച് കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടി അതോറിറ്റീസ് തന്നെ മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജിന്റെ വി ഐ പി ടിക്കറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും പലതരത്തിലുള്ള വ്യാജ വെബ്സൈറ്റുകൾ നമുക്ക് കണ്ടേക്കാം, അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത തരത്തിലുള്ള ചില ഏജൻസീസിലൂടെ ടിക്കറ്റുകൾ വിൽക്കപ്പെടുന്ന സൈറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അപ്പോൾ അവിടെ ചിലപ്പോൾ സാധാരണഗതിയിലുള്ളതിനേക്കാൾ റെഡ്യൂസ്ഡ് പ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. അതുകൊണ്ട് അത് ഒഫീഷ്യലാണോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം, ഒതന്റിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എവിടെയും പോയിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പെർച്ചേസ് ചെയ്യാവൂ എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സീസൺസൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് തട്ടിപ്പുകാരും ഉറങ്ങിക്കിടക്കുന്ന തട്ടിപ്പുകാരൊക്കെ തല കുടഞ്ഞ് എഴുന്നേറ്റിട്ട് ഇനി കുറച്ച് തട്ടിപ്പ് നടത്തിക്കളയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിലൊക്കെ വരുന്നത്. ഒരു കാരണവശാലും നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരുത്തൻ പറ്റിച്ചല്ലോ, അല്ലെങ്കിൽ പറ്റിച്ച് കുറച്ച് പൈസ തട്ടിക്കൊണ്ട് പോയല്ലോ എന്നുള്ള ആ ഒരു ഇച്ഛാഭംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബിവെയർ അബൌട്ട് ദാറ്റ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: മലയാളിട വിത്ത് ഷീബ ഒൺലി ഓൺ ഹോം 92.2 FM. Brought to you by ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൗ 0542245901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിലൊന്നാണ് വെള്ളം, ജലം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വെള്ളം എപ്പോൾ കുടിക്കണം, എങ്ങനെ കുടിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണക്കുറവ് നമ്മളിൽ പലർക്കുമുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യോർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ എങ്ങനെ വെള്ളം കുടിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഹെൽത്ത് ടിപ്സിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. വെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണ്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഏതാണ്ട് ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഊർജ്ജത്തെ ഉണർത്താൻ വലിയ രീതിയിൽ സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഭക്ഷണത്തിന് ഏതാണ്ട് 30 മിനിറ്റ് മുൻപ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൈജഷൻ പ്രോസസ്സിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ അത് സഹായിക്കാറുണ്ട് അത്രേ. കുളിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ കാരണമായേക്കാമെന്നാണ് പറയുന്നത്. കിടക്കുന്നതിന് മുൻപ് ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നും ഹൃദയാഘാതത്തെ തടയാൻ സഹായിക്കുന്നു എന്നുമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഓരോ ദിവസവും കുടിക്കാറുണ്ടോ? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടല്ലോ, വാട്ടർ റിമൈൻഡറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറുന്ന സമയത്ത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രമാത്രം നല്ലൊരു ആരോഗ്യശീലമായിട്ട് നമുക്കതിനെ കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കേട്ടോ. പലപ്പോഴും നമ്മൾ നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും. പേരൻസിന്റെ മാത്രമല്ല, നമ്മുടെ ബിലോങ്ങിങ്സ് ആയിട്ട് ജീവിക്കുന്നവരോട് നമ്മൾ എല്ലായ്പ്പോഴും ആ ഒരു കരുതൽ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് അവർക്കൊരു ചെറിയ പനി വന്നാൽ പോലും എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത് അല്ലെങ്കിൽ എന്താ ചെക്കപ്പുകൾ നടത്താത്തത് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അവരെ ശകാരിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ശ്രദ്ധ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലേക്ക് വരാറുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. രോഗം വന്ന ശേഷം ചികിത്സ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ രോഗം വരുന്നതിന് മുൻപ് തന്നെ അതിനെ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സാധ്യതകൾ സൂചനകൾ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്ത് ശരീരത്തിൽ നിന്നും ഒഴിവാക്കുന്നതും. ഇന്ന് ഒരുപാട് ടെസ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നിലുണ്ട്. ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ഹെൽത്ത് ചെക്കപ്പുകളുണ്ട്, MRI, CT സ്കാനുകളുണ്ട്, മാമോഗ്രാം തുടങ്ങിയിട്ടുള്ള പലതരം പരിശോധനകളും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കരുതിയിരിക്കുന്നത് ഇതൊക്കെ വളരെ ചെലവേറിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അവിടെയാണ് ദുബായിലെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ടാകുന്നത്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ഒരു പക്ഷേ നാട്ടിലേക്ക് പോയി ഒരു ചെക്കപ്പൊക്കെ നടത്തി തിരിച്ചു വരുന്നതിനേക്കാൾ അത്രമാത്രം അഫോർഡബിൾ ആയിട്ട് ഏതാണ്ട് എല്ലാ പാക്കേജുകളും, വിവിധ പാക്കേജുകളുണ്ട് കേട്ടോ, ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ് പാക്കേജുകൾ, വിമൻസിനും ജെൻസിനും ഉള്ള സെപ്പറേറ്റ് പാക്കേജുകൾ എല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹെൽത്ത് അസിസ്റ്റൻസ് നൽകുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. സാധാരണഗതിയിൽ വരുന്ന എല്ലാവരെയും നേരെ വലിയ വലിയ സ്കാനുകളിലേക്ക് എഴുതുക എന്നുള്ള പരിപാടിയല്ല. അവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻസ് ആൻഡ് ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജീസും എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് കൃത്യമായിട്ട് വേണ്ട രീതിയിലേക്ക്, വേണ്ട ചെക്കപ്പുകളിലേക്ക് നമ്മളെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രീമിയം സൗകര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതും പോക്കറ്റിന് യാതൊരു കുഴപ്പവും തട്ടാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജസിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആരോഗ്യം ഓക്കെയാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് നടന്ന് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. 050-860-9611 MVR നമ്പറാണ്. നിങ്ങൾ ജസ്റ്റ് മേക്ക് എ കോൾ, കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ അവർ തന്നോളും കേട്ടോ.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യോർഡ് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: ஒரு ஆபீஸ்ல மின்ன எண்ட கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
2: இங்கன கரையில இருந்தா. அண்ணன் பிரச்சனை என்ன? லைசென்ஸ் உண்டாயிட்டு கார் இல்லாததல்ல. அல்மராய கார் ஆன் பிரசிடென்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுஏயிலே யாத்രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമരായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
4: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
5: ആഹാ, പാസ്തയോ?
2: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
2: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
6: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫുസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

നമ്മളെല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ്, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ലോക ചാപ്റ്റർ 2, ചാത്തന്മാർ വരും എന്നുള്ള ആ ഒരു സിനിമ. ഓഫ് കോഴ്സ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര കാണുന്ന സമയത്ത് അതിൽ ഏറ്റവും അധികം ഹൈപ്പ് കിട്ടിയ മൊമെന്റുകളൊന്നായിരുന്നു ടോവിനോടെ ചാത്തനെ കാണിച്ചത്. ആൻഡ് മാത്രമല്ല, നമുക്കറിയാലോ ചാത്തൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ തന്നെ നമ്മുടെ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിൽ നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടിച്ചാത്തനെ കണ്ടിട്ടുണ്ട്, പല കഥകളിൽ ചാത്തൻ വന്നു പോയിട്ടുണ്ട്, ബ്രഹ്മയുഗത്തിൽ ചാത്തൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാത്തന്മാരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ വീണ്ടും ലോക യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആണ് എല്ലാവരും കാണാൻ വേണ്ടി. ഇപ്പോൾ അതിൻ്റെ ആ ഒരു അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത കൂടി പുറത്ത് വരുന്നുണ്ട്. നിവിൻ പോളി ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഭാഗമാകുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കേട്ടോ. ടൊവിനോ മാത്രമായിരിക്കില്ല, ഈ ലോക യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് നിവിൻ പോളി കൂടി കടന്നു വരുന്നു എന്നുള്ള തരത്തിൽ പല റിപ്പോർട്ടുകളും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് വരുന്നുണ്ട്. എന്തായാലും അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഭയങ്കര കാത്തിരിക്കുന്ന ഒരു മൊമെന്റുകളിലൊന്നായിട്ട് മാറാനാണ് ചാൻസസ്. എനിവേ, ദുൽഖറുണ്ട് ഓൾറെഡി, അപ്പോൾ ഈ യൂണിവേഴ്സിൽ ടൊവിനോ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട വരുന്നു നിവിൻ പോളിയും. എനിവേ, എന്തായാലും കാത്തിരിക്കാം ആ സിനിമയ്ക്ക് വേണ്ടി. ഞാൻ ആക്ച്വലി ഒരു പാട്ട് സജസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക്. ഞാനിങ്ങനെ റാൻഡംലി ഫീഡ് എൻ്റെ പ്ലേലിസ്റ്റ് ഇങ്ങനെ ഒന്ന് റീവോക്ക് ചെയ്ത് ഞാനൊരു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷത്തിന് മുൻപേക്ക് സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന ചില പാട്ടുകൾ വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ പ്ലേലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ച് വരുന്നതിനിടയിലാണ് ഈ ഒരു ട്രാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേട്ടോ. ഹിഷാം അബ്ദുൽ വഹാബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പല ചിത്രങ്ങളിലൂടെ നമുക്ക് മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ട്രാക്കുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. ഹൃദയം സിനിമയിലെ ഓരോ ട്രാക്കുകളും ഇൻക്ലൂഡിംഗ് ദർശനയാവട്ടെ, എല്ലാ പാട്ടുകളും അത്രമാത്രം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷേ ചില മൊമെന്റിൽ, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കാവുന്നൊരു സമയത്ത് ഭയങ്കര പെയിൻ നമ്മുടെ ഉള്ളിൽ കുത്തി നോവിക്കാൻ പോകുന്ന വിധം ചില കമ്പോസിഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സിനിമയിലേക്ക് വരുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം കദംബദ, അങ്ങനെ എന്തോ മറ്റോ ആണ് അതിൻ്റെ പേര്, ആ ഒരു ആൽബത്തിൽ ഒരു ട്രാക്ക് ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്കറിയില്ല, ഞാനിപ്പോൾ പാട്ട് കുറച്ച് മുൻപേ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവാസത്തിൽ നമ്മൾ തനിയൊരു കാറിലിരുന്ന് പോകുന്ന സമയത്തോ വൈകുന്നേരത്തെ ട്രാഫിക്കിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന സമയത്തോ ഒക്കെ ഓർമ്മകളിൽ ഏറ്റവും അധികം പെയിൻഫുള്ളായിട്ട് നിൽക്കുന്ന കാര്യം ഒരു പക്ഷേ നമ്മുടെ പേരൻസിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളായിരിക്കും. എസ്പെഷ്യലി നമ്മുടെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ആയിരിക്കാം. നമ്മൾ ഒരു കൈതും ദൂരത്ത് അവരില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് പലപ്പോഴും പ്രവാസത്തിലായിരിക്കുമ്പോൾ അവരെല്ലാം നാട്ടിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു വിരഹം വല്ലാത്തൊരു വിരഹം തന്നെയാണല്ലേ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോമ്പോസിഷനാണ്. എനിക്കിത് കേട്ട സമയത്ത് നിങ്ങളെയും കൂടെ കേൾപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. ആക്ച്വലി ഇത് ഹിന്ദിയിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഒന്ന് കേട്ട് നോക്ക്, നല്ല ഫീൽ ചെയ്ത്. വണ്ടിയിലായതുകൊണ്ട് ഞാൻ ഒരിക്കലും കണ്ണടച്ച് ഫീൽ ചെയ്ത് കേൾക്കാൻ വേണ്ടി പറയില്ല, പക്ഷേ കണ്ണു തുറന്ന് ശ്രദ്ധയോടുകൂടി തന്നെ ഇരുന്നോളൂ. വാഹനങ്ങൾ ഓടിക്കുന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ. എന്നാലും ഈ ഒരു പാട്ടിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അമിത്ഷായെ കരിങ്കുടി കാണിച്ചതിൽ വിശദീകരണവുമായി മന്ത്രി. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരത്തിന് വെള്ളി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി മെഡൽ. 8.07 മീറ്റർ ദൂരം ചാടിയാണ് നേട്ടം. രണ്ടാം ചാട്ടത്തിൽ മികച്ച ദൂരം കണ്ടെത്തിയ താരം നാലാം ചാട്ടത്തിൽ പരിക്കേറ്റ് പിന്മാറുകയായിരുന്നു. ജൂലൈയിൽ നടന്ന ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ 8.09 മീറ്റർ ദൂരം താണ്ടി വെള്ളി നേടിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പിന്തുണച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അമിത്ഷാ പ്രതിഷേധത്തിന് അതീതനല്ലെന്ന് KC വേണുഗോപാൽ. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ് അമിത്ഷാ. കൊല്ലത്തെ പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധമാണെന്ന് KC. മുഖ്യമന്ത്രിക്കെതിരെ വരെ കരിങ്കുടി പ്രതിഷേധം നടത്തുന്നു. അമിത്ഷാ ദൈവമൊന്നുമല്ലോ എന്ന് വേണുഗോപാലിന്റെ ചോദ്യം. KC വേണുഗോപാൽ പക്ഷത്തെ പ്രധാന യുവനേതാവ് ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത്. സുരക്ഷാ വീഴ്ചയിലെ വിമർശനങ്ങൾക്കപ്പുറം സംഭവം BJPയും യുവമോർച്ചയും ഏറ്റെടുത്തു. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തുകയാണ് ഇപ്പോൾ. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ BJPക്കും യുവമോർച്ചയ്ക്കും പ്രതിഷേധിക്കാൻ അവസരമൊരുക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഈ വിഷയത്തിൽ അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കുടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി OG ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കുടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ച ദൃശ്യം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് പിൻവലിച്ചത് സംബന്ധിച്ച് പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വസ്തുതയ്ക്ക് നിരക്കാത്തതെന്ന് കായികമന്ത്രി OG ജിനീഷ്. പോസ്റ്റ് പിൻവലിച്ചത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമല്ല, തന്റെ സോഷ്യൽ മീഡിയ ടീം അഡ്മിൻ പാനലാണ് പ്രസ്തുത പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്ന് മന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽഗാന്ധി ഫ്രോഡ് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കള്ളം മാത്രം പറയുന്ന നേതാവാണ്. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽഗാന്ധി. ശബരിമല വെച്ച് വോട്ട് നേടിയത് കോൺഗ്രസ്. ഇതുവരെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കൊള്ളയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് പ്രതിഷേധം ശക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചുകളിൽ വലിയ സംഘർഷമുണ്ടായി. ജയ്പൂരിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നരേന്ദ്രമോദിയുടെയും ജ്ഞാനേഷ് കുമാറിന്റെയും മുഖംമൂടികൾ ധരിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവൻ മുന്നിൽ നിന്ന് ഭഗത് സിംഗ് സ്മാരകത്തിലേക്ക് ഇടത് നേതാക്കളും പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് ഉദ്ഘാടനം ചെയ്ത MA ബേബി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് പദവിയിൽ തുടരാൻ ഇനി ഒരു നിമിഷം പോലും അവകാശമില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇയാളെ സംരക്ഷിക്കുകയാണെന്നും ബേബി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ചെറുക്കാൻ BJP മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കി പാർട്ടി. ജ്ഞാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രതിരോധിക്കാനാണ് BJP നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചോദ്യം ചെയ്യാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുമാണ് രാഹുൽഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതെന്ന് BJP മുഖ്യമന്ത്രിമാർ ആരോപിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിന് ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് എ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ഇക്കാര്യത്തിൽ ദുർബലമാണ്. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്ക ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലകിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ലാഭേച്ഛയില്ലാതെ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി. പേറ്റന്റുള്ളതുകൊണ്ട് മാത്രം ജീവൻ രക്ഷാ മരുന്നുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന് പേറ്റന്റ് നിയമപ്രകാരം ഇടപെടാമെന്ന് കോടതി വ്യക്തമാക്കി. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സർവനാശകരമായ യുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് റഖ്ചി. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും റഖ്ചി. ഏഷ്യൻ ഗെയിംസ് 9-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളിൽ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതി ന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. Studio clockil samayam 7 mani kazhinju 8 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൌദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ്.me.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. തനക്കതും തും തതനതനതും തനക്കതും തും തതനതനതും തനക്കതും.

0: എയർ ഇന്ത്യയും ഫ്ലൈ ദുബായിയും ഒന്നിക്കുന്നു. കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും സംഭവം എന്താണെന്ന് നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, യുഎഇക്കും ഇന്ത്യക്കും ഇടയിലുള്ള പ്രവാസി യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാവലേഴ്സിനുമൊക്കെ കൂടുതൽ കണക്ടിവിറ്റി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ലഭ്യമാക്കിക്കൊണ്ടാണ് എയർ ഇന്ത്യയും ഫ്ലൈ ദുബായും തമ്മിൽ പുതിയൊരു ഇന്റർലൈൻ പങ്കാളിത്ത കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് കേട്ടോ. ദുബായ് അതുപോലെ ഡൽഹി മുംബൈ എന്നിവയെ പ്രധാന ട്രാൻസിറ്റ് കേന്ദ്രങ്ങളാക്കിക്കൊണ്ടാണ് ഈ രണ്ട് വിമാന കമ്പനികളും സർവീസുകളെയൊക്കെ സംയോജിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു കരാറ് പ്രാബല്യത്തിൽ വന്നത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യ യാത്രക്കാർക്ക് ദുബായ് വഴി ഫ്ലൈ ദുബായിയുടെ നെറ്റ്വർക്കിലുള്ള ഏതാണ്ട് 52-ലധികം വരുന്ന ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഈസി ആയിട്ട് യാത്രാ സൗകര്യം കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ യൂറോപ്പിലുള്ള 23 നഗരങ്ങളും ആൻഡ് പശ്ചിമേഷ്യയിൽ തന്നെയുള്ള ഏതാണ്ട് മിഡിൽ ഈസ്റ്റിലെ 21 കേന്ദ്രങ്ങളും ആഫ്രിക്കയിലെ 6 കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതേസമയത്ത് ഫ്ലൈ ദുബായ് യാത്രക്കാർക്ക് ഡൽഹി മുംബൈ എന്നീ എയർപോർട്ടുകൾ വഴി എയർ ഇന്ത്യയുടെ ഏതാണ്ട് 63 നഗരങ്ങളിലേക്കും ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഇത്തരത്തിൽ പ്രവേശനം കിട്ടുന്നതായിരിക്കും. ബംഗളൂരു, ചെന്നൈ, കൊച്ചി, ചണ്ഡീഗഡ്, ഗോവ, ജയ്പൂർ, പൂനെ, വാരണാസി തുടങ്ങി ഇന്ത്യൻ നഗരങ്ങളിലേക്കൊക്കെ തന്നെയും ആൻഡ് അതോടൊപ്പം തന്നെ മെൽബൺ, സിഡ്നി, സിംഗപ്പൂർ, ടോക്കിയോ, കോലാലംപൂർ, ബാലി, സോൾ തുടങ്ങി അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ഇതുവഴി വഴിയൊരുക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ട്രാവലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ രണ്ട് വിമാന കമ്പനികളുടെ സർവീസുകളും കൂടി ഒരൊറ്റ ടിക്കറ്റിൽ തന്നെ നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം ലഗേജും നേരിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇതിലൂടെ വരുന്നതായിരിക്കും. ആക്ച്വലി ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള കരാറിലേക്ക് തന്നെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഗുണം നമ്മൾ പ്രവാസികൾക്ക്, പ്രവാസി യാത്രക്കാർക്ക് എത്രത്തോളം ഏത് തരത്തിൽ കിട്ടുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാവുന്നതാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 GCC റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: നെഞ്ചില് പഞ്ചാരപ്പാലല്ല.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

നാട്ടില് ഭയങ്കര ചൂടാൻ തോന്നും കേട്ടോ. ഇവിടുത്തെ സമ്മർ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും, സമ്മർ സീസൺ അല്ലല്ലോ നാട്ടിൽ സാധാരണഗതിയിൽ, ഈ ഒരു സെപ്റ്റംബർ മാസത്തിലൊന്നും ഇത്രയധികം ചൂട് നമ്മുടെ നാട്ടിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുള്ളതല്ല. എല്ലിനോ എല്ലിനോ എല്ലിനോ, എല്ലായിടത്തും എല്ലിനോ പ്രതിഭാസമാണ് കാരണം. അത് കാരണം ഇപ്പോൾ എന്റെ നാടായ പുനലൂരിൽ കേരളത്തിൽ ഏറ്റവും അധികം ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പുനലൂർ തന്നെയാണ്. പുനലൂർ 37°C വരെ ചൂട് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചൂട് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നാടും ഇവിടവും തമ്മിൽ ചൂടിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എല്ലാത്തിനും കാരണം എല്ലിനോ എല്ലിനോയ്ക്ക് കാരണം നമ്മളാണ്, നമ്മൾ മനുഷ്യരാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. എനിവേ, എന്തായാലും കഴിഞ്ഞ ദിവസം ധൂമകേതു കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിരുന്ന സമയത്ത് തിയേറ്ററിൽ സാധാരണ ഉള്ളതിനേക്കാൾ റഷ് ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ കാര്യം വേറൊന്നുമല്ല, അവഞ്ചേഴ്സിന്റെ എൻ ഗെയിം ഓൾറെഡി നമ്മളെല്ലാവരും കണ്ട സിനിമയായിരിക്കും. മെജോറിറ്റി ഓഫ് ഇപ്പോൾ ഹോളിവുഡ് സിനിമകൾ ഫോളോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ മാർവലിൻ്റെയൊക്കെ സിനിമകൾ, സൂപ്പർ ഹീറോ സിനിമകളൊക്കെ ഫോളോ ചെയ്യുന്നവർ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും എൻ ഗെയിം. പക്ഷേ അവഞ്ചേഴ്സിൻ്റെ എൻ കോർ ആണ് ഇപ്പോൾ അവർ റീ റിലീസ് പോലെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബാഹുബലിയൊക്കെ പുറത്തുവിട്ട പോലെ അതുപോലൊരു പരിപാടിയിലാണ് അവരിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവഞ്ചേഴ്സിൻ്റെ സീരീസിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, ഏതാണ്ട് 6-8 വർഷങ്ങൾക്ക് ശേഷം, വീണ്ടും പഴയ സൂപ്പർ ഹീറോസ് എല്ലാവരും ഒരുമിച്ച് വരുന്ന അവഞ്ചേഴ്സിൻ്റെ ഡൂംസ് ഡേ എന്ന് പറയുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ വരുന്ന ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകണം. ഞാൻ ഭയങ്കര കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഞാനൊരു പീക്ക് മാർവൽ ഫാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഡൂംസ് ഡേയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇതിനിടയിൽ സിനിമ ഓൺലൈനിൽ റിലീസായി, അല്ലെങ്കിൽ ഓൺലൈനിൽ ലീക്കായി എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേയധികം വിവാദങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിരിക്കുന്ന അവഞ്ചേഴ്സ് എൻ ഗെയിം എൻ കോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം, അല്ലെങ്കിൽ ഈ ഡൂംസ് ഡേയിലേക്ക് ലീഡ് ചെയ്യുന്ന കുറേയധികം എൻ ക്രെഡിറ്റ് സീനുകളുണ്ട് എന്നുള്ളതാണ്. അവഞ്ചേഴ്സ് സീരീസ് സിനിമകളിൽ അത്രമാത്രം പ്രാധാന്യത്തോടെ ഒരു ഹീറോ ആയി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളൊന്നുമല്ല ലോക്കി. പക്ഷേ ലോക്കി എന്ന ക്യാരക്ടറിലൂടെയാണ് ഇനി ഡൂംസ് ഡേയിലേക്കുള്ള ഒരു പാത വെട്ടി തുറക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ശീലിച്ച നായകന്മാരായിരുന്ന റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ടോണി സ്റ്റാർക്കിന്റെ അയൺമാൻ, ഒരു പക്ഷേ ടോണി സ്റ്റാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയർ തന്നെയാണ് ഡോക്ടർ ഡൂം എന്ന വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നത്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു,

0: ആൻഡ് അദ്ദേഹത്തോടൊപ്പം ചേരുന്ന ഹൽക്കിനെ ഒരു വില്ലൻ ക്യാരക്ടറാക്കി മാറ്റിക്കൊണ്ടുള്ള കഥ, അങ്ങനെ കുറേയധികം സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമയിൽ ഡൂംസ്ഡേയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കുറേയധികം എൻക്രെഡിറ്റ് സീൻസൊക്കെ ഈ സിനിമയിൽ ഉണ്ടത്ര. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടല്ല, 2.5 മണിക്കൂറുള്ള അല്ലെങ്കിൽ 2.75-3 മണിക്കൂറുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഏതാണ്ട് മിനിറ്റുകൾ മാത്രമുള്ള 3-4 മിനിറ്റ് മാത്രം ഉള്ള എൻക്രെഡിറ്റ് സീനുകൾ കാണാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം അധികം പ്രേക്ഷകർ ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ റേഞ്ച് അല്ലെങ്കിൽ ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് എല്ലാവർക്കും പിടികിട്ടും.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: പലതരം യാത്രാ മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിമാനത്തിൽ യാത്ര ചെയ്യാം, കാറിൽ യാത്ര ചെയ്യാം, ഇരുചക്ര വാഹനങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്യാം. ബൈക്ക് റൈഡൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു ലോങ് ബൈക്ക് റൈഡൊക്കെ ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ തന്നെയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ, പെർട്ടിക്കുലർലി നമ്മുടെ കേരളത്തിന്റെ, മലയാളികളുടെ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് ഒരു ഇരുചക്ര വാഹനം. അതിപ്പോൾ ഏത് കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ ഏത് കോസ്റ്റ് റേഞ്ചിൽ വരുന്നു എന്നുള്ളതല്ല, സ്പ്ലെൻഡർ മുതൽ ബുള്ളറ്റ് വരെ അല്ലെങ്കിൽ ഹാർലി വരെ, ട്രയംഫ് വരെ, BMW ബൈക്കുകൾ വരെ, പലതര കാറ്റഗറിയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ നമുക്ക് നമ്മുടെയൊക്കെ കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല പറയാൻ വേണ്ടി വന്നു, പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ വഴി മാറിപ്പോയതാണ് കേട്ടോ. പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, ട്രെയിൻ യാത്രകൾ. ട്രെയിൻ യാത്രകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതേ സമയത്ത് പല നാടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ നാടിൻ്റെ കൾച്ചറിനെ ഉൾക്കൊണ്ടു പോകാം. ഭക്ഷണം അവൈലബിൾ ആണ്, കിടക്കണമെങ്കിൽ കിടന്നു പോകാം. അങ്ങനെ പലതരം എന്താ പറയുന്നത് സ്പെഷ്യാലിറ്റീസ് ട്രെയിൻ യാത്രകൾക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ യാത്രയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നമുക്കൊരു സിംഗിൾ ട്രെയിൻ ടിക്കറ്റിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും, ഒരു കോണ്ടിനെന്റിൽ നിന്നും മറ്റൊരു കോണ്ടിനെന്റിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. 18,755 കിലോമീറ്റർ ദൂരം, 13 വ്യത്യസ്ത രാജ്യങ്ങൾ ആണ് നമുക്ക് ഈ ഒരു റെയിൽവേ ട്രാക്കിലൂടെ കടക്കാൻ വേണ്ടി പറ്റുന്നത്. അതും 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അത്ഭുത യാത്രയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ വേണ്ടി പറ്റും. യൂറോപ്പിലെ പോർച്ചുഗലിൽ നിന്നും ആരംഭിച്ച്, പോർച്ചുഗലിലെ ലാഗോസിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ ഏഷ്യയുടെ ഒരു അറ്റത്തുള്ള സിംഗപ്പൂർ വരെയാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ ഒരു അവിശ്വസനീയമായിട്ടുള്ള യാത്ര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ട് ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്കായിരുന്നു ഏറ്റവും വലിയൊരു ട്രെയിൻ റൂട്ട്. എന്നാൽ അത് അന്ന് യാത്രയിൽ ചില വിടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2021 ലാഗോസിലെ പുതിയ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം പോർച്ചുഗലിൻ്റെ തീരപ്രദേശമായിട്ടുള്ള ലാഗോസിൽ നിന്നും ഒരു വ്യക്തിക്ക് സിംഗപ്പൂർ വരെ തുടർച്ചയായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ളൊരു മാർഗം അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരികയായിരുന്നു കേട്ടോ. ആൻഡ് ഇതിൽ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് റഷ്യയിലെ ട്രാൻസ് സൈബീരിയൻ, ആ ഒരു ഏരിയ, ആ ഒരു ഘട്ടം. യാത്രയുടെ ഏറ്റവും ദൈർഘ്യമേറിയൊരു ഭാഗമായിട്ടാണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ പറയുന്നത്. അപ്പോൾ ആ ഒരു വഴി മോസ്കോയിൽ നിന്നും സൈബീരിയൻ മഞ്ഞുമലകളും കാടുകളും ഒക്കെ താണ്ടി ട്രെയിൻ പോകുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാൻ ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേകതരം വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചൂസ് ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തന്നെയാണ്. ജീവിതം ഒന്നല്ല ഉള്ളൂ, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം പറ്റുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ബക്കറ്റ് ലിസ്റ്റിലിട്ട് അതിനുവേണ്ടി കൂടി ആവണം നമ്മുടെ ഒരു ഒരു ജീവിത യാത്ര, ജീവിത പ്രയത്നം.
1: You're listening to Home 92.2 FM. Home is a feeling.

ഈ ധീര സിനിമ ശരിക്കും റാം ചരണിന് ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ റാം ചരണ് എന്നൊരു സ്റ്റാറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ ഉൾപ്പെടെ മറ്റു ഭാഷയിലുള്ളവർക്ക് മുന്നിലേക്ക് ഒരു അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ധീര എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത്രയും വലിയൊരു വിജയമായ സിനിമയാണ്. മാത്രമല്ല റാം ചരണിന് മാത്രമല്ല, നമുക്കൊക്കെ എസ് എസ് രാജമൗലി എന്ന സംവിധായകനെ കുറിച്ച് പോലും ആദ്യം ഒരു പക്ഷേ കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സിനിമയിലൂടെ തന്നെയായിരിക്കും അല്ലേ. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി, ധീരയ്ക്ക് വേണ്ടി അദ്ദേഹം ആദ്യം സമീപിച്ചിട്ടുണ്ടായിരുന്നത് നടൻ സൂര്യ ആയിരുന്നു അത്രേ. പിന്നീട് ബാഹുബലി മനസ്സിൽ ആലോചിക്കുന്ന സമയത്ത് ബാഹുബലിക്ക് വേണ്ടിയിട്ടും രാജമൗലി മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സൂര്യ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ ഇദ്ദേഹവുമായിട്ട് ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ഒരു തെലുങ്ക് പടം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടല്ലോ. ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ, ഇഫ് യു ട്രബിൾ ദ ട്രബിൾ, ദ ട്രബിൾ ട്രബിൾ സേ ഐ എം നോട്ട് ദ ട്രബിൾ. ഇല്ല, അത്രയൊന്നും ഇല്ല. ഇത് ആക്ച്വലി തെലുങ്ക് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ബാലകൃഷ്ണയുടെ ഡയലോഗാണ്. ബാലകൃഷ്ണ, നമ്മുടെ ബാലകൃഷ്ണ, ബാലകൃഷ്ണയുടെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലെങ്കിലും എന്തോരം ആരാധകരാണ് അദ്ദേഹത്തിന് കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ട്രോളുകളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ബാലകൃഷ്ണന്റെ ഒരു ഫേമസ് ഡയലോഗാണ് ഇത്. അപ്പോൾ അതിലെ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന ഫ്രേസ് മാത്രം എടുത്തുകൊണ്ടാണ് ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ സിനിമ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് രാജമൗലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാജമൗലിയുടെ മകനാണെന്ന് തോന്നുന്നു സംവിധാനം ചെയ്തിട്ടുള്ള, അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അതിനകത്ത്, ഞാനത് വിട്ടുപോയി. പക്ഷേ അതിന്റെ ആ ഇവന്റിൽ വെച്ചിട്ട് സ്പെഷ്യൽ ഗസ്റ്റായിട്ടെത്തിയ സൂര്യയുമായിട്ട് ചേർന്നുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് സൂര്യയുമായി ഒരു പരിപാടി വരുന്നുണ്ട്, ഒരു സംഭവം ഇറക്ക്. ഇപ്പോൾ രാജമൗലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്ഭട്ടൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന, പൃഥ്വിരാജ് വില്ലനായിട്ട് എത്തുന്ന വാരണാസി, മഹേഷ് ബാബുവിന്റെ വാരണാസി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സൂര്യ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സൂര്യയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സിനിമയ്ക്കായിരിക്കാം എസ് എസ് രാജമൗലി ഒരുങ്ങുന്നത് എന്നാണ് ചില ഗോസിപ്പ് വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും നല്ലതായിരിക്കും, നല്ല കിടിലം പരിപാടിയായിരിക്കും. ഒരു ബ്രഹ്മാണ്ട സെറ്റപ്പിൽ സൂര്യയെ കാണാൻ ഭയങ്കര രസമല്ലേ. അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇപ്പം വന്ന, അയ്യോ ആ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയല്ലേ, കുറേ കാത്തിരുന്ന് വന്നൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഇപ്പം അടുത്ത് വന്ന്, മറ്റേ സിറുത്തി ശിവ സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു പോയി. പക്ഷേ അതൊരു വല്ലാത്ത സംഭവമായി പോയി, അതുപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അമിത്ഷായെ കരിങ്കുടി കാണിച്ചതിൽ വിശദീകരണവുമായി മന്ത്രി. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരത്തിന് വെള്ളി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി മെഡൽ. 8.07 മീറ്റർ ദൂരം ചാടിയാണ് നേട്ടം. രണ്ടാം ചാട്ടത്തിൽ മികച്ച ദൂരം കണ്ടെത്തിയ താരം നാലാം ചാട്ടത്തിൽ പരുക്കേറ്റ് പിന്മാറുകയായിരുന്നു. ജൂലൈയിൽ നടന്ന ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ 8.09 മീറ്റർ ദൂരം താണ്ടി വെള്ളി നേടിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ പിന്തുണച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അമിത്ഷാ പ്രതിഷേധത്തിന് അതീതനല്ലെന്ന് KC വേണുഗോപാൽ. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തിയാണ് അമിത്ഷാ. കൊല്ലത്തെ പ്രതിഷേധം സ്വാഭാവിക പ്രതിഷേധമാണെന്ന് KC. മുഖ്യമന്ത്രിക്കെതിരെ വരെ കരിങ്കുടി പ്രതിഷേധം നടത്തുന്നു. അമിത്ഷാ ദൈവമൊന്നുമല്ലോ എന്ന് വേണുഗോപാലിന്റെ ചോദ്യം. KC വേണുഗോപാൽ പക്ഷത്തെ പ്രധാന യുവനേതാവ് ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത്. സുരക്ഷാ വീഴ്ചയിലെ വിമർശനങ്ങൾക്കപ്പുറം സംഭവം BJPയും യുവമോർച്ചയും ഏറ്റെടുത്തു. സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തുകയാണ് ഇപ്പോൾ. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ BJPക്കും യുവമോർച്ചയ്ക്കും പ്രതിഷേധിക്കാൻ അവസരമൊരുക്കിയതിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഈ വിഷയത്തിൽ അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കുടി സംഘടനാ തലത്തിലെടുത്ത തീരുമാനമെന്ന് മന്ത്രി OG ജിനീഷ്. അതിന് തിരിച്ചും കരിങ്കുടി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ച ദൃശ്യം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് പിൻവലിച്ചത് സംബന്ധിച്ച് പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വസ്തുതയ്ക്ക് നിരക്കാത്തതെന്ന് കായികമന്ത്രി OG ജിനീഷ്. പോസ്റ്റ് പിൻവലിച്ചത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമല്ല, തന്റെ സോഷ്യൽ മീഡിയ ടീം അഡ്മിൻ പാനലാണ് പ്രസ്തുത പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്ന് മന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ ഗാന്ധി ഫ്രോഡ് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കള്ളം മാത്രം പറയുന്ന നേതാവാണ്. പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി. ശബരിമല വെച്ച് വോട്ട് നേടിയത് കോൺഗ്രസ്. ഇതുവരെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കൊള്ളയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് പ്രതിഷേധം ശക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചുകളിൽ വലിയ സംഘർഷമുണ്ടായി. ജയ്പൂരിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നരേന്ദ്രമോദിയുടെയും ജ്ഞാനേഷ് കുമാറിന്റെയും മുഖമൂടികൾ ധരിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവൻ മുന്നിൽ നിന്ന് ഭഗത് സിംഗ് സ്മാരകത്തിലേക്ക് ഇടത് നേതാക്കളും പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് ഉദ്ഘാടനം ചെയ്ത MA ബേബി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് പദവിയിൽ തുടരാൻ ഇനി ഒരു നിമിഷം പോലും അവകാശമില്ലെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇയാളെ സംരക്ഷിക്കുകയാണെന്നും ബേബി ആരോപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ചെറുക്കാൻ BJP മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കി പാർട്ടി. ജ്ഞാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രതിരോധിക്കാനാണ് BJP നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചോദ്യം ചെയ്യാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതെന്ന് BJP മുഖ്യമന്ത്രിമാർ ആരോപിച്ചു. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ വിചാരണ നവംബർ 3 ആരംഭിക്കും. 7 വർഷത്തിന് ശേഷമാണ് കേസിൽ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നടക്കുന്നത്. CPM നേതാക്കളായ വി ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. KT ജലീൽ, കെ അജിത്, CK സദാശിവൻ, കെ കുഞ്ഞുമുഹമ്മദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. KM മാണി ധനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരണ വേളയിൽ നിയമസഭ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് LDF നേതാക്കൾക്കെതിരായ കേസ്. ബാർക്കോഴ അഴിമതിയിൽ KM മാണിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സംഘർഷത്തിനിടെ നിയമസഭയിലുണ്ടായ നാശനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. ഇന്റലിജൻസ് എ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനാൽ പരിപാടികളിലും യാത്രകളിലും മതിയായ പോലീസ് വിന്യാസം നടത്തണമെന്നാണ് ഉത്തരവ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അവസരങ്ങളിൽ അനിയന്ത്രിതമായ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ശരീരത്തിൽ സ്പർശിക്കത്തക്ക വിധം പെരുമാറുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മുൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അദ്ദേഹം ഗുരുതര ആരോപണം ഉന്നയിച്ചു. വനം വകുപ്പ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്ന് മുൻ വനമന്ത്രി പറഞ്ഞിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. കേസ് അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. കുറ്റപത്രം ഇക്കാര്യത്തിൽ ദുർബലമാണ്. മരമുറിക്കായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ജയതിലക്ക ഇറക്കിയ ഉത്തരവിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അടുത്തിടെ വിരമിച്ച ഡോക്ടർ ജയതിലക്കിനെതിരെയാണ് ജോസഫ് മാത്യു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മുട്ടിൽ മരമുറിക്കേസിൽ തിരുത്തലുകളോടെ കുറ്റപത്രം കോടതിയിൽ തിരികെ നൽകി. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻ പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളും പരിശോധിക്കും. കേസിൽ ദുരൂഹമായ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ റവന്യൂ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജയതിലകിന്റെ ഉത്തരവ് ഇറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ലാഭേച്ഛയില്ലാതെ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി. പേറ്റന്റുള്ളതുകൊണ്ട് മാത്രം ജീവൻ രക്ഷാ മരുന്നുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന് പേറ്റന്റ് നിയമപ്രകാരം ഇടപെടാമെന്ന് കോടതി വ്യക്തമാക്കി. അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ നേരിടാൻ പൂർണ്ണ സജ്ജമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഏതൊരു പുതിയ ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സർവനാശകരമായ യുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് റഖ്ചി. അമേരിക്കയുമായുള്ള സമാധാന ശ്രമങ്ങൾക്കായാണ് താനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ന്യൂയോർക്കിലെത്തിയതെന്നും റഖ്ചി. ഏഷ്യൻ ഗെയിംസ് 9-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. വനിതകളിൽ 25 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ യുവ ഷൂട്ടർ ഈഷ സിംഗ് വെള്ളി മെഡൽ നേടി. കോടതി നടപടികൾക്ക് അത്യാധുനിക AI സംവിധാനം അവതരിപ്പിച്ച UAE. ഇതോടെ 18 ദിവസത്തെ ജോലി ഇനി 2 മണിക്കൂറിനകം പൂർത്തിയാകും. കോടതി നടപടികളുടെ വേഗം കൂട്ടാനും ഫയൽ പരിശോധനകൾ ലളിതമാക്കാനുമാണ് UAE നീതി ന്യായ മന്ത്രാലയത്തിന്റെ ഈ നടപടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ദുബായ് മെട്രോയിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇനി മെട്രോയിൽ മീൻ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിന്റെ കാര്യം പറയുന്ന സമയത്ത് മെട്രോയിൽ മത്സ്യം കൊണ്ടുപോകുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് മെട്രോയിൽ കാരിയിങ് ഫിഷ് ഓൺ ദ മെട്രോ ഇസ് പ്രൊഹിബിറ്റഡ് എന്നുള്ള ആ ഒരു പോസ്റ്റർ നമുക്ക് പലയിടത്തും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചിലപ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും തൊട്ടടുത്ത ആക്സിബിൾ ആയിട്ട് നല്ല മത്സ്യം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി കവറിലൊക്കെ പൊതിഞ്ഞ് കിട്ടി നേരെ കൊണ്ടുവരാമെന്ന് വിചാരിക്കേണ്ട, അത് നിരോധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ വന്ന ഈ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റ്സ് ആണ് കേട്ടോ. പ്രത്യേകിച്ചും നമ്മൾ മലയാളികളുടെ ചില കമന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് ശരി വരുന്നത്. മീൻ പൊരിച്ചത് ചുറ്റുപത്രത്തിൽ കൊണ്ടുപോകുന്നുണ്ട്, പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എക്സാക്ട്ലി ഇതാണ്, നമുക്ക് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ദുബായ് മെട്രോ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക, വെറുതെ ഫൈൻ വാങ്ങിച്ച കൂട്ടുണ്ട് കേട്ടോ. എനിവേ, എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസം, അതായത് സെപ്റ്റംബർ മാസത്തിലെ 28ാം തീയതിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോക വാർത്താ ദിനമാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. വാർത്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം കേട്ട പത്രം അല്ലെങ്കിൽ ആദ്യം വാർത്തകൾ വായിച്ച പത്രം മുതൽ ഇന്ന് AI ന്യൂസ് റൂം വരെ ആ ഒരു മാധ്യമം വളർന്നു നിൽക്കുകയാണ്. വാർത്താ അവതരണം തന്നെ പല രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ അച്ചടി പത്രം ജർമ്മനിയിൽ 1605 പുറത്തു വന്ന റിലേഷൻ എന്ന പത്രമായിരുന്നു. ജൊഹാൻ കരോൾസ് എന്ന വ്യക്തിയായിരുന്നു ആ ഒരു പത്രത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം 1780 ഏതാണ്ട് ജർമ്മനിയിൽ ആദ്യ പത്രം ഇറങ്ങി 175 വർഷം കഴിഞ്ഞതിനു ശേഷമാണ് കൊൽക്കത്തയിൽ നിന്നും ജെയിംസ് അഗസ്റ്റിൻ ഹിക്കി എന്ന വ്യക്തി സ്ഥാപിച്ച ബംഗാൾ ഗസറ്റ് പുറപ്പെടുവിക്കുന്നത്. അതും കഴിഞ്ഞ് ഏറെക്കുറെ ഏതാണ്ട് 67 വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പുറത്തു വരുന്നത്. ഹെർമൻ ഗുണ്ടട്ട് സ്ഥാപിച്ച രാജ്യസമാചാരം എന്ന പത്രം 1847 തലശ്ശേരിയിൽ നിന്നാണ് ആരംഭിച്ചത്. അന്ന് തുടങ്ങിയ വാർത്ത ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക്, ഇന്ന് നമ്മൾ കാണുന്ന മൾട്ടിപ്പിൾ ചാനലുകൾ, ഡിജിറ്റൽ ചാനലുകൾ എല്ലാമായി മാറി മറിഞ്ഞിട്ടുണ്ട്. എണ്ണം പറഞ്ഞ ടി വി ചാനലുകൾ, എണ്ണം പറഞ്ഞ പത്രങ്ങൾ, പ്രത്യേകിച്ചും പത്രത്തിൻ്റെതായിട്ടുള്ള ഒരു വായനാ രീതി തന്നെ പലപ്പോഴും മാറി മറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് പലതരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു രീതിയിലേക്ക് മാറി. വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളിൽ, പത്രത്തിൽ വരുന്ന വാർത്തകൾ മാത്രമല്ലാതെ ടെലിവിഷൻ വാർത്തകളിലേക്ക് മാറി. ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് ദൂരദർശനിലൂടെ. 1989 സെപ്റ്റംബർ 15 മുതൽ ഇന്ത്യയിൽ വാർത്തകളുണ്ട്. നമുക്ക് കേരളത്തിലാണെങ്കിൽ പ്രൈവറ്റ് വാർത്ത ഒരു 24 hours വാർത്താ ചാനലായിട്ട് ഇന്ത്യ വിഷൻ എന്ന ചാനലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് അവിടെ നിന്നെല്ലാം പോയി ഇന്നിപ്പോൾ AI ഏജന്റുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വാർത്തകൾ വായിക്കുന്ന വാർത്താ അവതാരകർ വരെ ഇന്ത്യയിൽ ഉൾപ്പെടെ സജീവമായി മാറിയിട്ടുണ്ട്. വാർത്തകൾ പലതരത്തിലേക്ക് മാറുകയാണ്. പക്ഷേ വസ്തുത, വിട്ടുപോകാത്ത വാർത്തകൾ എല്ലാ കാലത്തും നിലനിൽക്കണം. കാരണം മാധ്യമങ്ങൾ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതെല്ലാ കാലത്തും സുതാര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ നിഷ്പക്ഷതയോടെ കൂടി തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഖാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്.

ഞാൻ നേരത്തെ പറയാം എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയൊരു കാര്യമാണ്, നേരത്തെ അവഞ്ചേഴ്സ് കാണാൻ പോയ, അല്ലെങ്കിൽ അവഞ്ചേഴ്സ് കാണാനല്ല, അവഞ്ചേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും പറഞ്ഞിരുന്നു ധൂമകേതു കാണാൻ പോയ കഥ. ധൂമകേതു നമുക്ക് കഴിഞ്ഞ ആഴ്ച സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു, ധൂമകേതു ഉണ്ടായിരുന്നു, ആരം ഉണ്ടായിരുന്നു. ആരം ആക്ച്വലി ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു പോലീസുകാരൻ, അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി, അദ്ദേഹം തന്റെ അന്വേഷണ ബുദ്ധി കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും കണ്ടെത്തുന്ന കാര്യങ്ങളും, അതൊക്കെയാണ് ആ സിനിമയുടെ കഥ. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ത്രില്ലർ തന്നെയാണ്. ഇനി ധൂമകേതുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ പറയണം കേട്ടോ, കാരണം ഇതുവരെയും മലയാളത്തിൽ വന്നിട്ടില്ലാത്ത

0: ഒരു ജോണർ, പെർട്ടിക്കുലർലി നമുക്ക് എടുത്തു പറയാം, ഒരൊറ്റ വാക്കിൽ പറയാം, ടൈം ലൂപ്പ് സിനിമ എന്നുള്ളത്. ടൈം ട്രാവൽ സിനിമകൾ പോലും മലയാളത്തിൽ അധികം അങ്ങനെ വന്നിട്ടില്ല. ടൈം ട്രാവൽ സിനിമ വേറെ ഏതാ വന്നിട്ടുള്ളത്? ടൈം ട്രാവൽ സിനിമ വന്നിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ടൈം ലൂപ്പ് സിനിമ എന്ന് പറയുമ്പോഴേക്കും ഒരു സംഭവം തന്നെ ആ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരേ തരത്തിൽ സൈക്കിളിലൂടെ. ആൻഡ് അതിൻ്റെ അത് കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് തന്നെ ഒരു വല്ലാത്ത രീതിയിലേക്കൊരു ഒരു ത്രില്ലടിപ്പിക്കില്ല. അതൊരു ടൈം ലൂപ്പ് സിനിമകൾ മാത്രം പ്രൊവൈഡ് ചെയ്തൊരു പ്രത്യേക തരം ത്രില്ലാണ്. ആ ത്രില്ലിങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കഥയിലേക്ക് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മലയാള സിനിമ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്, ഞങ്ങൾക്ക് ഒരിക്കലും സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോഴേക്കും ഏലിയനുമായി തർക്കിക്കുന്ന അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും അമേരിക്ക പോലെ ഒരു വലിയ സിറ്റി സെൻ്ററിലേക്ക് വരുന്ന അമേരിക്കൻ സിനിമകളിൽ കണ്ട് ശീലിച്ച ആ ഒരു ഏലിയൻ കോൺസെപ്റ്റ് അല്ല നമ്മുടേത്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ കോൺസെപ്റ്റ് അല്ല നമ്മുടേത് എന്നുള്ളത് മിന്നൽ മുരളിയിൽ പോലും നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഒരു തനി നാട്ടിൻ പുറത്ത് ഒരു സൂപ്പർ ഹീറോ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു തനി നാടൻ കഥയിൽ, ഒരു കല്യാണ കഥയിൽ ഒരു ടൈം ലൂപ്പ് സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വളരെ ഫണ്ണി ആയിട്ട് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളത്. സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. സജിൻ ഗോപുവിൻ്റെ മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നമ്മുടെ ഗണപതിയുടെ പെർഫോമൻസാണ്. ഗണപതി ശരിക്കും അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഗംഭീരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം. ഒരു രണ്ടേകാൽ മണിക്കൂർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ധൂമകേതു. ഒരു പരീക്ഷണ ചിത്രമാണ്. സുധീം ആഡ്സൺ എന്ന സംവിധായകൻ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള, ഭയങ്കര പരീക്ഷണാടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് സിനിമകൾ മലയാളത്തിൽ സംഭവിക്കാൻ അത് വലിയൊരു കാരണമായിട്ട് മാറും. സോ പ്ലീസ് പ്ലീസ് ഗോ ടു തിയേറ്റേഴ്സ് നിയർ ബൈ ആൻഡ് വാച്ച് ധൂമകേതു. സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസ് ആൻഡ് ഷൈൻ ടോം ചാക്കോവിൻ്റെ ഒരു സിനിമ ഞാൻ അടുത്ത് കുറേ ആയി കണ്ടിട്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സമയത്താണെങ്കിൽ എല്ലാ സിനിമയിലും ഷൈൻ ടോം ചാക്കോ മരുന്നിന് പോലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു സൈക്കോ ക്യാരക്ടറാണ്, ഗംഭീരമായിട്ട് അദ്ദേഹവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് വേർഷൻ പോലും എനിക്ക് പെട്ടെന്നൊക്കെ ഓർമ്മ വന്നു ആ സിനിമ കാണുന്ന സമയത്ത്. ഇനി എന്തായാലും നിങ്ങളും പോയിട്ട് കാണൂ. ഈ അടുത്ത വീക്കെൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ധൂമകേതു കാണണം, വിജയിപ്പിക്കണം കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പലതരം ഫാസ്റ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പലതരം ഫാസ്റ്റിങ്ങുകൾ, അതിപ്പോ റിലീജിയസ് ആയിട്ടുള്ള ചില ഫാസ്റ്റിങ്ങുകൾ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഡയറ്റിന്റെ ഭാഗമായിട്ടുള്ള ഫാസ്റ്റിങ്ങുകൾ ആവട്ടെ, ഒക്കെ തന്നെ അനുഷ്ഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ ഡോപമൈൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? മനസ്സിന് ഒരു വിശ്രമം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഫാസ്റ്റിംഗ് രീതിയാണ് ഡോപമൈൻ ഫാസ്റ്റിംഗ് കേട്ടോ. ശരീരത്തിന് മാത്രം പോരല്ലോ, മനസ്സിനും ഇടയ്ക്കൊക്കെ ഒരു വിശ്രമം കൊടുക്കണ്ടേ? കാരണം നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന സമയത്ത് ഓരോ റീലുകളിൽ നിന്നും റീലുകളിലേക്ക് നമ്മുടെ വിരൽ തോണ്ടൽ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സും ഡിസ്റ്റേബ്ഡ് ആവുന്നുണ്ട്. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളും റീലുകളും ഷോർട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ അമിതമായിട്ടുള്ള ഡോപ്പമൈൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നീട് സാധാരണ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, ഓവർ സ്റ്റിമുലേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫോണുകളും ഗാഡ്ജറ്റ്സും അനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ വിനോദങ്ങളും ഒക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾ ശരിക്കും നമ്മുടെ തലച്ചോറിന്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡീടോക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ പോലെ, കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ കാര്യങ്ങൾ നോക്കാൻ ഫോണിലേക്ക് വരുന്നില്ല, ഗെയിമുകൾ കളിക്കുന്നില്ല, കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു സിനിമയാകുമ്പോൾ കുറച്ച് നമ്മുടെ ഒരു ലെന്തി കമ്മിറ്റ്മെൻ്റ് ആവശ്യപ്പെടുന്ന സംഗതിയാണല്ലോ. ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന സിനിമ ആണെന്നോട് കുഴപ്പമില്ല, അങ്ങനെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒരു നിശ്ചിത സമയം വിട്ടു നിന്നുകൊണ്ട് നമ്മുടെ തലച്ചോറിന് വിശ്രമം നൽകുന്ന ഒരു രീതിയാണ് ഡോപ്പമൈൻ ഫാസ്റ്റിംഗ്. ഇത് ശരിക്കും കുറേയധികം ഹെൽത്ത് എക്സ്പേർട്സ് ഇപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണമുണ്ടാവുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഫോക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇടയ്ക്കൊക്കെ ഡോപ്പമൈൻ ഫാസ്റ്റിംഗ് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഡോപ്പമൈൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അലാറം അടിക്കുന്നത് എന്തിനാണ്, എന്ത് വെറുതെ പണ്ടങ്ങാണ്ട് വെച്ചതായിട്ട് അടിക്കാൻ കണ്ട സമയ അലാറത്തിന്. ആ എനിവേ, എന്തായാലും നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഈസ് ആസിഫ് വിത്ത് യോൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.